ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 21, കൊല്ലവർഷം 1201, മേടമാസം 28, 2026 മെയ് 11 തീയതി തിങ്കളാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പി മായാമണി.
2: കൈവളകളും തോൾവളകളും ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന മുത്തുമാലകളും ഒരുവനെ അലങ്കരിക്കുന്നില്ല. കുളിച്ച് കുറിതൊടലും തലയിൽ പൂച്ചൂടലും യഥാർത്ഥത്തിൽ അലങ്കാരങ്ങളല്ല. ഒരാളുടെ നാവിൽ നിന്നുതിരുന്ന സംസ്കാര സമ്പന്നമായ വാക്ക്, അതാണ് അയാളുടെ യഥാർത്ഥ ആഭരണം. സത്യമായ, ഹിതമായ, കേൾക്കുന്ന ആളെ നോവിക്കാത്ത, ദ്രോഹിക്കാത്ത വാക്കാണ് ഒരാൾക്ക് യഥാർത്ഥത്തിൽ അലങ്കാരമായി തീരുന്നത്. ബാഹ്യമായ എല്ലാ ആഭരണങ്ങളും നശിക്കും. എന്നാൽ സംസ്കാര സംബന്ധമായ വാക്ക് ഒരിക്കലും നശിക്കുകയില്ല. ഭർതൃഹരിയുടെ ഈ വാക്യങ്ങൾ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നാം പുലർത്തേണ്ട വാക്ശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. വാക്കിന് മുള്ളും മുനയുമുണ്ട്, അതേസമയം വാക്കിന് മൂർച്ചയുമുണ്ട്. വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല എന്ന് പലപ്പോഴും ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠമാണ്. എന്നാലും വാക്കുകളെ ആയുധമാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. വാക്കുകൾക്കു വേണ്ടി പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ ആചാര്യന്മാർ. പക്ഷേ ആ വാക്കുകൾ വാണീദേവിയുടെ കടാക്ഷവാക്കുകൾ ആയിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. വാക്കിന്റെ ശക്തി അപാരമാണ്. വാക്ക് വരദാനമാണ്. ഈ ലോകത്ത് വാക്കുകൾ കൂട്ടിപ്പറയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. സംസാരം നിസ്സാരമല്ല എന്ന് നമുക്കറിയാം. വാക്കുകൾ സന്ദർഭോചിതമായി ഉപയോഗിച്ചാൽ പല കലഹവും മാറി നിൽക്കും. ഇതിഹാസത്തിലെ രാമൻ സീതാദേവിയെ ഉപേക്ഷിക്കാൻ കാരണം തന്നെ അലക്കുകാരന്റെ വികടവാക്കുകൾ ആയിരുന്നുവത്രേ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നാവാണ്. കുടുംബകലഹങ്ങളും പ്രക്ഷോഭങ്ങളും യുദ്ധങ്ങളും വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണം പലരുടെയും നാവിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ആണെന്നതിൽ തർക്കമില്ല. ഇരുതല മൂർച്ചയുള്ള ആയുധമാവുന്ന വാക്കുകൾ ശരിയായി പ്രയോഗിച്ചില്ല എങ്കിൽ അത് തിരികെ വന്ന് കുത്തും. വഴിവിട്ട വാക്കുകൾ നാക്കിൽ നിന്നും താഴെ വീണാൽ അത് അവനവന് തന്നെ വിനയാകും. ചെറുതെങ്കിലും മൻപെഴുന്ന വാക്കുകൾ ഒരുവനുള്ളിൽ ഉത്സവമേകിടും. ചെറുതാണെങ്കിലും ഒരു വാക്കും ഒരു നോക്കും ദയയോടെ ഉള്ളതാണെങ്കിൽ ഏതൊരു മനുഷ്യനും ആനന്ദം നൽകും. അടുത്ത കാലത്തായി ആത്മഹത്യാ പ്രവണതകൾ കൂടി വരുന്നതായി കാണുന്നുവല്ലോ. അസമയത്ത് ട്രാക്കിൽ കൂടി മരണവണ്ടിയും കാത്ത് നടന്നുപോയ ഒരു സ്ത്രീയെ ഒരു ഗേറ്റ് കീപ്പർ രക്ഷിച്ച ആനുകാലിക സംഭവം വൈകാരികമാണ്. ട്രാക്കിൽ തലവെക്കാൻ പോയ സ്ത്രീയെ ചേച്ചീ എന്ന് നീട്ടി വിളിച്ചപ്പോൾ അതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, അനുജനെപ്പോലെ തോന്നിച്ച ആ ഗേറ്റ് കീപ്പറെ ആ സ്ത്രീ അനുസരിച്ചു. ചേച്ചി എന്ന വിളി രണ്ടക്ഷരം മാത്രം ചേർന്ന ഒരു വാക്കാണെങ്കിലും അത് അവരെ ജീവിതത്തിലേക്കുള്ള മടക്കവിളിയായി കാണാം. വീരവാദങ്ങൾ പലപ്പോഴും നമുക്ക് അസഹനീയവും അരോചകവുമാവാറുണ്ട്. മിതവും സാരവുമായി സംസാരിക്കുന്നതിനെ വാഗ്മിയെന്ന് പറയുന്നു. നിരർത്ഥകമായ വാക്കുകൾ മനസ്സിൽ വേദനയും ലജ്ജയും ഉളവാക്കുന്നു. അതിനാൽ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ മാത്രം പറയാൻ ശ്രദ്ധിക്കുക. മൗനം പാലിക്കേണ്ട സമയത്ത് പാലിച്ചും അല്ലാത്തപ്പോൾ ഹൃദയസ്പർശിയായ വാക്കുകൾ പ്രയോഗിച്ചും നമുക്ക് മുന്നോട്ടു പോകാം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാവണം എന്ന കവിവാക്യം സാർത്ഥകമാവട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പി മായാമണി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ ഇന്നലെ ചേർന്ന യോഗം തെരഞ്ഞെടുത്തു. അണ്ണാ DMK ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിലാണ് യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും A വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. കപ്പൽ ജീവനക്കാരായിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. രണ്ടുപേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകുവാനുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകത്തിന്റെ പ്രക്ഷേപണം ഇന്ന് രാത്രി 9:30. മോഹൻലാൽ

മുഖ്യ കഥാപാത്രത്തിന് ശബ്ദം നൽകുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകമാണ് ഇന്ന്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചിരുന്നു.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഓണപ്പാട്ടുകൾ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം ഡോക്ടർ എ.എസ്. പ്രശാന്ത് കൃഷ്ണൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകത്തിൽ ഈ രാത്രിയും കടന്നു പോകും പുലരി പിറക്കുമ്പോൾ, കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ BJ പ്രദീപുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ കൽപ്പറ്റ നാരായണന്റെ കോന്തല എന്ന പുസ്തകത്തെക്കുറിച്ച് VC ഗീത സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ ബോംബെ സഹോദരിമാർ ആലപിച്ച കീർത്തനങ്ങൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:10 ഗുജറാത്തിലെ സോമനാഥിൽ സോമനാഥ് അമൃത് പർവിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെയും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയുടെയും തത്സമയ പ്രക്ഷേപണം കേൾക്കാം. 12:10 സേവന വാർത്തകൾ, 12:15 ഭഗവതിക്ക് പാട്ട് അവതരണം VS ശങ്കരനും സംഘവും, 12:40 ആരോഗ്യദീപ്തിയിൽ വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ, പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR അഞ്ജലിയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം. 2:15 തുടർ നാടകം, 2:30 ഗൃഹരശ്മി കുടുംബത്തിന് ഒരു കൂട്ട്. വേനൽ മഴയും ആരോഗ്യ സംരക്ഷണവും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നത് ആറളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ TG. 5:00 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 ലളിത ഗാനങ്ങൾ, 5:30 കണ്ണേറുപാട്ട് അവതരണം തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും, 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 ജില്ലാ വൃത്താന്തം പാലക്കാട്. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi will participate today in Somnath Amrit Parv 2026, marking 75 years of the reconstruction of the first Jyotirling, Somnath Mahadev Temple. Mr. Modi will offer prayers to Lord Somnath, perform the Kumbhabhishek ritual and later address a public gathering. A roadshow has also been organized. On this occasion, Chief Minister Bhupendra Patel and Deputy Chief Minister Harsh Sanghvi will also remain present. Assam Governor Lakshman Prasad Acharya has invited Chief Minister-elect Himanta Biswa Sarma to form a new government in the state, paving the way for the NDA's third consecutive term in Assam. After being unanimously elected leader of the BJP-led NDA's legislature party, Mr. Sarma, along with alliance leaders, met the governor at Lok Bhavan and formally staked claim to form the government. Mr. Acharya will administer the oath of office and secrecy to Mr. Sarma and members of the new Council of Ministers tomorrow. The swearing-in ceremony will be held at the Veterinary College playground in Khanapara and is expected to be attended by Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh and BJP President Nitin Naveen, among others. West Bengal Chief Minister Suvendu Adhikari will chair a meeting of the Council of Ministers at the State Secretariat Nabanna today. Portfolios are expected to be distributed among the five ministers who took the oath of office and secrecy along with the Chief Minister on Saturday at the Brigade Parade Ground. The new cabinet is expected to discuss the BJP's electoral promises. Newly elected MLAs are also expected to attend the meetings. A guard of honour will be presented to Chief Minister Suvendu Adhikari at around 11 a.m. today, following which the cabinet meeting will take place. India now ranks third globally in installed renewable energy capacity. A new report by Morgan Stanley says India's renewable energy transition will help reduce external dependence, but its success will depend on how quickly the country localizes critical segments such as solar cells, wafers and polysilicon. According

നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ. കാവ്യാഞ്ജലി

ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിലാദ്യം ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ. കൊട്ടിയൂർ വാഴുന്ന ശിവനെ.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കയ്യൂർ കൂക്കോട്ടെ വല്ലി ഡയറി ഫാമിന്റെ വിശേഷങ്ങൾ കേൾക്കാം. 7:20 കമ്പോള വിളനിലവാര ബുള്ളറ്റിൻ, 7:35 FM ഹെൽത്ത് പ്ലസ്. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമായ എൻഡോമെട്രിയോസിസ് കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് ഡോക്ടർ സി കെ ഗായത്രിയുമായുള്ള അഭിമുഖം. 8:00 കിളിക്കൂട്ടം, ചെറുക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ രണ്ടാം ഭാഗം പുനഃപ്രക്ഷേപണം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. നിർവഹണ സഹായം VN ദീപ, N സുനിത, ബിജു കല്ലുവാതുക്കൽ. പുനഃപ്രക്ഷേപണം 2026 May 12 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:00. 11:00 സ്പോട്ട് ലൈറ്റ്.

0: ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം. 2:30 ഗൃഹരശ്മിയിൽ കുടുംബത്തിന് ഒരു കൂട്ട്. വേനൽ മഴയും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നത് ആറളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ ടീച്ചി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന സ്നേഹസംഗമം എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും 2 മണിക്ക് നടക്കും. റെയിൽവേ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ എടക്കാട് കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 9 മണി മുതൽ 14 വൈകിട്ട് 6 മണി വരെ അടച്ചിടുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രതിമാസ ജൈവമേള ഇന്ന് ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാജൻ ചെറുകാടിന്റെ മധ്യമാർഗം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കണ്ണൂർ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ MN കാരശ്ശേരി നിർവഹിക്കും. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 15-ാം തീയതിക്കകം കണ്ണൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-270-51-82. കാഞ്ഞങ്ങാട് മീനാപ്പീസിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിലേക്ക് 2026-27 അധ്യയന വർഷത്തെ 8-9-10 ക്ലാസുകളിലെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. അംഗീകൃത

മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും പെൺകുട്ടികൾക്കാണ് പ്രവേശനം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 83 04 83 69 46. 2025-26 വർഷം വിവിധ വിഷയങ്ങളിൽ പോസ്റ്റ് മെട്രിക് പഠനം നടത്തിയ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്കും ലാപ്ടോപ്പ് അനുവദിക്കുന്നതിനുമുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന ഇ ഗ്രാൻസ് പോർട്ടലിൽ ഈ മാസം 31 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് egrants.kerala.gov.in. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയിൽ IMC യുടെ 100% പ്ലേസ്മെന്റോട് കൂടിയ 6 മാസത്തെ AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഫോൺ നമ്പർ 89 21 51 24 59. കല്യാശ്ശേരി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ ഈ വർഷത്തെ പ്രീലിംസ് കം മെയിൻസ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ പരീക്ഷയെഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫോൺ നമ്പർ 82 81 09 88 75. LBS സെന്റ് കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ നടത്തുന്ന 1 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. അടിസ്ഥാന യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04972702812. ചന്തേര മാണിയാട്ട് തിരുനെല്ലൂർ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്നും നാളെയുമായി നടക്കും. ഇന്ന് സന്ധ്യയ്ക്ക് തിരുവത്താഴത്തിന് അരിയാളക്കൽ, രാത്രി 7:30 അധ്യാത്മിക പ്രഭാഷണം, തുടർന്ന് കൈകൊട്ടിക്കളി. അഴീക്കോട് മൈലാടത്തടം ഇളം കരുമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹ യജ്ഞം ഈ മാസം 17 വരെ നടക്കും. പെരളശ്ശേരി നാറോത്ത് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ മുതൽ 14 വരെ നടക്കും. മട്ടന്നൂർ കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹി യജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 17 വരെ നടക്കും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ഇന്ന് ആരംഭിക്കും. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ ജില്ലാ പോലീസ് ടീമും കൊളശ്ശേരി ബിൻ ജാഡ്സും ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
2: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
3: സംശുദ്ധിയുടെ സുവർണ മുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
4: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
5: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
9: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?

0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
8: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
7: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
8: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
7: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
8: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
7: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
8: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
7: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
8: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
7: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
11: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ട്രെയിൻ സമയം 1:95.78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 1:52 1:63.45 നേത്രാവതി എക്സ്പ്രസ് 1:18 വൈകിയോടുന്നു.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു.

ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
9: നോ സിഗ്നൽ.
6: ഇനി എന്ത് ചെയ്യും?
8: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏ മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
9: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
12: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
11: സോമനാഥ് അമൃതപർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃതപർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിനുശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകും.

0: വെക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും A.V. ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 GW 2025 മാർച്ച് ആയപ്പോഴേക്കും 74 GW ഉയർന്നു. പശ്ചിമേഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡാവൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിൽ എത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാനാവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം May 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3 ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 5:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു.

0: നിന്ന് കെ ഒ ശശിധരൻ.
1: കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 കിലോമീറ്റർ അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു.
0: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 കോടി രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 ലക്ഷം രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഹ്യഃ തെലങ്കാന രാജ്യേ പ്രായഃ ചതുശ്ശതോത്തര നവസഹസ്രകോടി രൂപ്യകാണാം ആധാരഭൂത സംരചനാനാം ഔദ്യോഗിക പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാന്. തത്പശ്ചാത് സഭാം സംബോധയൻ പ്രധാനമന്ത്രി മോദി ഉക്തവാൻ യത് കേന്ദ്രസർവകാരേണ കൃതാനാം പ്രയാസാനാം കാരണാത് ഭാരതദേശഃ പശ്ചിമ ഏഷ്യ സംഘർഷജനിതം ഊർജ്ജാ സങ്കടം പ്രഭാവീരീത്യാ നിയന്ത്രയതി. സഹ അവദത് യത് ആയാതിത പെട്രോളിയം ഉത്പാദാനാം സംയമേന ഉപയോഗഃ അദ്യതനീയ ആവശ്യകത വർത്തതെ.
3: जो एनर्जी प्रोडक्ट हम विदेशों से मंगाते हैं, हमें प्रयास करना है कि जितनी जरूरत है उतना ही उपयोग करें. इससे विदेशी मुद्रा की भी बचत होगी और युद्ध के संकट से होने वाले दुष्प्रभाव को भी कम किया जा सकेगा.
2: ഇദാനീന്തന വർഷേഷു വൈശ്വിക സൌര ഊർജ ഉത്പാദകേഷു ശീർഷ ശ്രേണ്യാം ഭാരതസ്യ ഉല്ലേഖനീയാം പ്രഗതിം ഉദ്ധൃത്യ പ്രധാനമന്ത്രിണ ഉക്തം യത് പെട്രോൽ ഇന്ധനേന സഹ ഇഥേനാൽ ഇത്യസ്യ മിശ്രണേ അപൂർവ പ്രഗതിഹി അഭവത്.
3: बीते सालों में सोलर पावर के मामले में भारत दुनिया के टॉप देशों में पहुंच चुका है. पेट्रोल में इथेनॉल ब्लेंडिंग को लेकर अभूतपूर्व काम हुआ है. पहले हमने 100% LPG कवरेज पर फोकस किया, अब हम पाइप से सस्ती गैस पर फोकस कर रहे हैं, CNG आधारित व्यवस्था को प्रमोट कर रहे हैं. ऐसे तमाम प्रयासों के कारण भारत इस बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा है.
2: പ്രഥമസ്യ ജ്യോതിർലിംഗസ്യ ശ്രീ സോമനാഥ മഹാദേവ മന്ദിരസ്യ പുനർനിർമ്മാണസ്യ പഞ്ചസപ്തതിഹി വർഷപൂർത്യവസരേ അദ്യ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഐഷമഃ ശ്രീ സോമനാഥ അമൃതപർവ ഉത്സവേ ഭാഗം ഗ്രഹീഷ്യതി. श्री मोदी भगवतः श्री सोमनाथस्य प्रार्थनां करिष्यति, कुम्भाभिषेकं च विधास्यति, अनन्तरं जनसभां च संबोधयिष्यति। अस्मिन् अवसरे मुख्यमंत्री भूपेन्द्र पटेलः, उपमुख्यमंत्री हर्ष संघवी, अन्ये नेतारश्च उपस्थिताः भविष्यन्ति। पश्चिम बंगालस्य मुख्यमंत्री सुवेन्दु अधिकारी अद्य नबन्ना इत्यत्र स्थिते राज्य सचिवालये मंत्रिमंडलस्य अध्यक्षतां करिष्यति। पंचमंत्रिणां कृते विभागानां वितरणस्य संभावना वर्तते। इमे च शनिवासरे ब्रिगेड परेड ग्राउंड इत्यत्र मुख्यमंत्रिणा सह पदस्य गोपनीयतायाः च शपथ ग्रहणं कृतवन्तः आसन्। नूतन मंत्रिमंडले भाजपा दलस्य निर्वाचन प्रणाल्याः विषये चर्चा भविष्यति इत्यपेक्षा वर्तते। आयुष्मान भारतम्, अन्नपूर्णा भण्डारः, राज्य सर्वकारीय कर्मचारिणां कृते सप्तम वेतन आयोगस्य कार्यान्वयनम् इत्यादीनां मुख्य विषयाणाम् उपरि अपि चर्चा भवितुं शक्यते। अस्मिन् अवसरे मंडल दंडाधिकारिभिः, पुलिस इति आरक्षी अधीक्षकैः, विभिन्न विभागानां सचिवैः सह प्रशासनिक विधि व्यवस्था विषयाणां समीक्षा भविष्यति। अवधेयं यत् नवनिर्वाचिताः विधेयकाः अपि अस्यां सभायाम् उपस्थिताः भवेयुः। असमराज्यस्य राज्यपालः लक्ष्मणप्रसाद आचार्यः मुख्यमंत्री पदाय निर्वाचितं हिमन्त बिश्व शर्माणं राज्ये नूतन सर्वकारस्य घटनार्थम् आहूतवान्। भाजपा नेतृत्वेन एनडीए इत्यस्य विधायक दलस्य सर्वसम्मत्या नेतृरूपेण निर्वाचितः श्री हिमन्त शर्मा गठबंधन नेतृभिः सह लोकभवने राज्यपालं मिलित्वा औपचारिक रूपेण सर्वकारस्य घटनार्थं प्रतिवेदनं दत्तवान्। राज्यपालः श्वः हिमन्त बिश्वशर्मणे नूतन मन्त्रिपरिषदः सदस्येभ्यश्च पदस्य गोपनीयतायाः च शपथं प्रदास्यति। शपथग्रहण समारोहः खानापारा इत्यत्र पशुचिकित्सा महाविद्यालयस्य क्रीडांगणे आयोजितं भविष्यति, यस्मिन् प्रधानमंत्री श्री नरेन्द्र मोदी, केन्द्रीय गृहमंत्री अमित शाहः, रक्षामंत्री राजनाथ सिंहः, भाजपा अध्यक्षः नितिन नवीन इत्यादयः भागं ग्रहीष्यन्ति इत्यपेक्षा वर्तते। इति वार्ताः।
4: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി. ട്രെയിൻ സമയം 1:95.78. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 1:49 മിനിറ്റും 1:66.49 പരശുരാം എക്സ്പ്രസ് 12 മിനിറ്റും 1:63.45 നേത്രാവതി എക്സ്പ്രസ് 1:38 മിനിറ്റും വൈകിയോടുന്നു.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
9: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
10: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
11: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
10: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
11: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: വിധിയുടെ നീരാളി കൈകൾ എത്ര തന്നെ പിടിച്ചു താഴ്ത്താൻ ശ്രമിച്ചാലും ജീവിതമേ തോൽക്കില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നവർ നമുക്കിടയിലുണ്ട്.
1: ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാനാകും. പക്ഷെ ഒരൊറ്റ കാര്യം, ആ അതിജീവനത്തിന് വേണ്ടി

0: ശ്രമിക്കാനുള്ള ഒരു മനസാന്നിധ്യം നമുക്കുണ്ടാകണം.
1: പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്താക്കാൻ കഴിയുമെന്ന ദൃഢനിശ്ചയവുമായി കാഴ്ച പരിമിതി എന്ന വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് പടിപടിയായി ഉയർന്ന് കണ്ണൂർ സർവകലാശാലയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ

0: എന്റെ പേര്. ഞങ്ങള് രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അമ്മയുടെ മരണം വരെ സത്യത്തിൽ അമ്മയുടെ കൈപിടിച്ച് ഞങ്ങളുടെ ആ ചെറിയ ഗ്രാമത്തിലെ വയലേലുകൾക്കിടയിലൂടി മെല്ലെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന നല്ല ഓർമ്മകളാണ് എനിക്കുണ്ടായിരുന്നത്.
1: അവർണാഭമായ ഒരു ലോകം.
0: തീർച്ചയായിട്ടും കുട്ടിക്കാലമായിരുന്നു സത്യത്തിൽ. അതുവരെയുള്ള കാലമായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, എന്നും ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന കാലഘട്ടം.
1: ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ.
0: തീർച്ചയായിട്ടും അതെ, ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ വളരെ ലാളിത്യത്തോടുകൂടി വളരെ സ്നേഹപൂർണമായിട്ടുള്ള
1: ലാളനകളെ ഏറ്റുവാങ്ങിക്കൊണ്ട്.
0: തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. പക്ഷെ അമ്മയുടെ മരണത്തോടുകൂടി ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിയത്. പക്ഷേ ഞങ്ങളുടെ അമ്മയുടെ അമ്മ പിന്നീട് ഞങ്ങളുടെ ചുമതലകൾ ഏറ്റെടുക്കുകയായിരുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോ പറയേണ്ടതുണ്ട്. കാരണം എന്റെ അച്ഛൻ അമ്മയുടെ മരണശേഷവും ഞങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുണ്ടായത്. തുടർന്ന് ഞങ്ങളുടെ ഇളയമ്മയും ഞങ്ങളെ അങ്ങനെ പരിഗണിക്കുക തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ സ്കൂള് വരെ ആ കുട്ടിച്ചെല്ലിൽ പഠിച്ചു. ശേഷം പിന്നീട് അമ്മമ്മയോടൊപ്പമുള്ള ജീവിതം കൊണ്ട് മാത്രം ഒരു കോളേജ് വിദ്യാഭ്യാസം പോരില്ല എന്ന് തോന്നിയൊരു സന്ദർഭത്തിലാണ് ഞാൻ എന്റെ നാട് വിട്ട് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലേക്ക് ഡിഗ്രി പഠനത്തിനെത്തുന്നത്. എന്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന് വഴിതെളിച്ചത് സെന്റ് ബെർക്ക്മാൻസിലെ ജീവിതമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അവിടെ ഒരു ഹോസ്റ്റലിലേക്ക് എത്തി അധികം വൈകാതെ തന്നെ ഞാൻ അവിടുത്തെ ഡിബേറ്റിംഗ് ഭാരവാഹിയായി.
1: ഡിഗ്രിക്ക് ഏത് സബ്ജക്ടാണ്?
0: ഞാൻ ഇക്കണോമിക്സ് ആയിരുന്നു ഡിഗ്രിക്ക് പഠിച്ചിരുന്നത്. പിന്നീട് വിവിധ ഡിബേറ്റിംഗ് ഇന്റർ കോളേജിയറ്റ് മത്സരങ്ങൾക്ക് സമ്മാനം ലഭിക്കുകയും പ്രസംഗ മത്സരത്തിലും ഒക്കെ സമ്മാനം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്നാണ് അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായിട്ട് മത്സരിക്കാനും ജയിക്കാനും എം ജി യൂണിവേഴ്സിറ്റിയിലെ ഞങ്ങളുടെ കോളേജിന്റെ പ്രതിനിധിയാകാനും ഒക്കെ കഴിഞ്ഞത്. അവിടെ വെച്ചാണ് ജേർണലിസം എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് എന്റെ ഒരു സഹപാഠിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതും വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ എല്ലാ സുഹൃത്തുക്കളുടെയും ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യും. അക്കൂട്ടത്തിൽ എന്റെ ഒരു സീനിയർ സുഹൃത്ത് ഒരു ഹാൾ ടിക്കറ്റിൽ നിന്നാണ് ഒരു ഫോട്ടോഗ്രാഫ് എനിക്ക് കയറി തന്നത്. പ്രദീപ്, ഇതെന്റെ വക കയ്യിൽ വെച്ചോളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഹോൾ ടിക്കറ്റ്? അപ്പൊ അവർ പറയുന്നത്, ഇത് മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന കോഴ്സിന്റെ എൻട്രൻസ് എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് ആണ്. സത്യത്തിൽ ഞാൻ വീണ്ടും അവിടെ എം എക്ക് ജോയിൻ ചെയ്തു എങ്കിലും ഈ സുഹൃത്ത് തന്ന ആ ടിപ്പിൽ നിന്നാണ് ഞാൻ ഈ ജേർണൽസ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച്.
1: അതായിരുന്നു ഒരു സ്വപ്നം.
0: എക്സാക്ട്ലി എക്സാക്ട്ലി. അതാകുക എന്നുള്ളത് പണ്ടും എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കാര്യവട്ടം ക്യാമ്പസില് 95-97 കാലഘട്ടത്തിൽ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിന് പഠിക്കാനെത്തും. അവിടെ മുതൽക്കാണ് എന്റെ ജീവിതത്തിലെ അമ്മയുടെ മരണശേഷമുള്ള രണ്ടാമത്തെ ഒരു ആപത്കരമായ ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ പല സുഹൃത്തുക്കളും എന്നോട് പറയുമായിരുന്നു, പ്രദീപ്, നിങ്ങളുടെ കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: അവർക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം,
0: ഞാൻ ബ്രൈറ്റ് ലൈറ്റിലായിരുന്നു എന്ന് എന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. ചെറിയ ലൈറ്റ്സിൽ എന്റെ ഒരു എക്സ്പോഷർ പോരാ എന്ന് തോന്നാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്റൻസിറ്റി കൂടിയ ലൈറ്റിന് കീഴിൽ പുസ്തകങ്ങൾ വെച്ച് വായിക്കാനാണ് ആദ്യം തുടങ്ങുന്നത്. പക്ഷെ ഒരിക്കലും മാഡം, ഞാനത് എന്റെ ഒരു പ്രതിസന്ധിയുടെ തുടക്കമാണെന്ന് അന്ന് തിരിച്ചറിഞ്ഞില്ല. പിന്നീടാണ് ആ പഠനം പൂർത്തിയാക്കിയ ശേഷം ഞാൻ കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു. ഏതാനും കാലം അവിടെ ജോലി ചെയ്തു. വീണ്ടും പഠിക്കാനുള്ളൊരു താല്പര്യം കൊണ്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിലെ PGDSDC എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സയൻസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ. ചിത്രാഞ്ജലിയിലായിരുന്നു. അവിടെ പഠിക്കുന്നു.
1: തിരുവനന്തപുരം.
0: എക്സാക്ട്ലി. അവിടെ പഠിച്ച ശേഷം അവിടെ തന്നെ ഞാൻ ഒരു പ്രൊഡ്യൂസറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായിട്ട് കുറച്ചു കാലം ജോലി.
1: അത് ഏത് മാധ്യമത്തിലായിരുന്നു?
0: അന്ന് അത് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന മാനവോദയം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ഏറ്റവും ഒടുവിലത്തെ വികാസം വരെയുള്ള ഘട്ടങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു വലിയ സീരീസ് ആയിരുന്നു. അതില് എന്റെ പ്രിയപ്പെട്ട ചില അധ്യാപകർ പ്രൊഡ്യൂസറായിരുന്നപ്പോ അവരുടെ അസിസ്റ്റന്റ് ആയിട്ട് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ രണ്ട് മേഖലകളിലെയും പരിചയം, അതായത് പ്രിന്റിലും ഒപ്പം തന്നെ ഈ വിഷ്വൽ മീഡിയയിലുമുള്ള ഒരു പരിചയം അന്ന് തന്നെ
1: മാധ്യമ പ്രവർത്തനത്തിന് സഹായിച്ചു.
0: എക്സാക്ട്ലി. ഞാൻ ഈ സീഡിറ്റിൽ നിന്ന് കേരളത്തിലെ നാലാമത്തെ സാറ്റലൈറ്റ് ചാനലിലേക്കാണ് പിന്നീട് ജോയിൻ ചെയ്തത്. അവിടെ അത് രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരിൽ ഒരാളായിരുന്നു ഞാൻ.
1: ഈ വാർത്തകളെ ലോകത്ത് മാധ്യമ പ്രവർത്തകനായി നിറഞ്ഞു നിൽക്കുമ്പോഴാണല്ലോ കാഴ്ച നഷ്ടപ്പെട്ടത്.
0: അതെ, ആ സമയത്താണ് എന്റെ കാഴ്ചാ പരിമിതി കൂടുതൽ കൂടുതൽ ദുരന്തപൂർണമായ ഒരു അന്ത്യത്തിലേക്ക് പോകുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അന്നും ഇതുപോലെ തന്നെ ടെലിപ്രോംപ്റ്ററിലെ ലെറ്റേഴ്സ് കാണാതെ വരികയും അങ്ങനെ ഇതെന്താണെന്ന് അന്വേഷിച്ച് അലയുകയും ഏറ്റവും ഒടുവിൽ ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിലാണെന്ന് ഞാൻ തിരിച്ചറിയും. ഡോക്ടർ പറഞ്ഞു, പ്രദീപ്, നിങ്ങൾ റെറ്റിനൈറ്റിസ് പിഗ്മെന്റേസ് എന്ന് പറയുന്ന വളരെ ഗുരുതരമായ രോഗത്തിന് അടിമയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഡോക്ടർ, എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ
1: കഴിയും?
0: ഇല്ല, ഒരു ചികിത്സയും നിലവിലില്ല. തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും ഒരു അന്ധനാകുമെന്ന് മനസ്സിലാവും. അത് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട, എന്റെ അമ്മയുടെ മരണ വാർത്തയ്ക്ക് ശേഷം കേട്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് ഞാൻ മെല്ലെ മെല്ലെ പിന്നിലേക്ക് പോയി.
1: ആ ഒരു കാലത്ത് ഇരുൾമൂടിയ ജീവിതത്തെ എങ്ങനെയാണ് തളരാതെ ആത്മവിശ്വാസത്തോടെ നേരിട്ടത്?
0: അവിടേക്കാണ്.

0: പറയാനും. അന്ന് എനിക്ക് സപ്പോർട്ട് നൽകിയിട്ടുള്ള രണ്ട് പേരുണ്ട്. ഈ കാഴ്ചാപരിമിതി പ്രാഥമികമായി എന്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. പക്ഷേ ആ നഷ്ടങ്ങളെ അതിജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ സഹായിച്ചതും അന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ബിന്ദു എന്ന എന്റെ ഭാര്യയാണ്. 21 വർഷമായിട്ട് എന്റെ ഒപ്പം എന്റെ കൈ പിടിച്ച് മുന്നോട്ട് നയിക്കുന്നുണ്ട്.
1: അവരെ എവിടുന്നാണ് കണ്ടത്?
0: ഞങ്ങള് ജീവൻ ടിവിയിൽ തന്നെ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. അപ്പൊ ആ സമയത്ത് എന്റെ ഈ കാഴ്ചപരിമിതിയും ഞാൻ ഇനി ഒരിക്കൽ ഒന്നും കാണാനാകാത്ത ഒരാളാകുമെന്നും പറഞ്ഞപ്പോഴും അയാൾ എന്റെ ഒപ്പം എന്നെ സഹായിക്കാൻ എന്റെ ജീവിതത്തിൽ
1: താങ്ങായി നിൽക്കാൻ താല്പര്യം കാണിച്ചു.
0: പിന്നീട് ഞങ്ങൾ ചെയ്തത് എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനാകുമെന്ന അന്വേഷണമായിരുന്നു. അങ്ങനെയാണ് ഒരിക്കലും ഒരു PSC ആസ്പിറന്റ് അല്ലാതിരുന്ന ഞാൻ ഏതാണ്ട് ഒരു 2017 PSC പരീക്ഷകൾ പുതുതായി എഴുതാനുള്ള വഴികൾ തേടുന്നത്. അന്ന് ഒരു കാഴ്ചാപരിമിതിന് എങ്ങനെ പഠിക്കാൻ കഴിയും, എങ്ങനെ ഒരു പരീക്ഷ എഴുതാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഉയർന്നു. പിന്നീട് ഞാൻ ചെയ്തത് ഇത്തരക്കാരെ സഹായിക്കുന്ന ചില സംഘടനകൾ, ഉദാഹരണത്തിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, അതുപോലെ തന്നെ RCG, ഇങ്ങനെയുള്ള ചില സംഘടനകളുടെ സഹായത്തോടുകൂടി ആധുനികമായിട്ടുള്ള ചില ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വായിക്കാനും ഇതെല്ലാം കേൾക്കാനും
1: മനസ്സിലാക്കാനും
0: എഴുതാനും തുടങ്ങി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി ചെയ്യുന്നത് പോലെ എഴുതാനും വായിക്കാനും കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. പക്ഷേ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഞങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന് സ്ക്രീൻ റീഡറുകളാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ലളിതമായി ആകാശവാണിയുടെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കാണുന്ന ഇടത്ത് ഞങ്ങൾ വിരലൊന്ന് സ്പർശിക്കുമ്പോൾ എവിടെയാണ് ഞങ്ങൾ വിരൽ തൊട്ടതെന്ന് ഞങ്ങളുടെ മൊബൈൽ പറഞ്ഞു തരും. ഉദാഹരണത്തിന് കോൺടാക്ട്, ഈ ലേഔട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. അപ്പൊ കോൺടാക്ട്സ് ഞങ്ങൾ അവിടെ ഡബിൾ ടാപ്പ് കൊടുക്കുന്നു, അത് ഓപ്പൺ ആവും. വീണ്ടും സിംഗിൾ ടാപ്പ് കൊടുക്കുന്നു, അത് പറഞ്ഞു തരുന്നു. വീണ്ടും ഡബിൾ ടാപ്പ് കൊടുക്കുന്നു, ആ ഐക്കൺ ഓപ്പൺ ആവുന്നു.
1: ഈ രീതിയിലാണ് പഠിച്ചതല്ലേ?
0: എക്സാക്ട്ലി.
1: അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ജോലി ഏതായിരുന്നു?
0: അന്ന് ആദ്യം എഴുതിയപ്പോ കിട്ടിയത് ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടായി. ഞാൻ വളരെ ഹൃദയപൂർവ്വം തന്നെ ആ ജോലി സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട്
1: ആദ്യമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോലിയാണ്.
0: തീർച്ചയായിട്ടും ഞാനത് വളരെ ഇഷ്ടത്തോടുകൂടി തന്നെ ഞാൻ ആ ജോലി സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും പരീക്ഷ എഴുതി. അപ്പോ ആരോഗ്യവകുപ്പിൽ ക്ലർക്കായി. വീണ്ടും ഞാൻ പരീക്ഷ എഴുതി. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആയി. വീണ്ടും ഞാൻ പരീക്ഷ എഴുതി. സെക്രട്ടറി അസിസ്റ്റന്റ് അടക്കം ഒട്ടേറെ ലിസ്റ്റുകളിൽ പേര് വന്നു. പല ജോലികളും വേണ്ട എന്ന് വെച്ചു, കാരണം കുറച്ചുകൂടി മികച്ചൊരു ജോലി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. ഏറ്റവും ഒടുവിലാണ് എന്റെ PSC പരീക്ഷയ്ക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന ദിവസം എത്തുന്നതിന് കുറച്ച് മുൻപാണ് യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരെ ചരിത്രത്തിലാദ്യമായിട്ട് PSC നിയമിക്കുന്ന നോട്ടിഫിക്കേഷൻ പുറത്തുവരുന്നു. ആ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നു.
1: അത് എത്ര വയസ്സിലായിരുന്നു?
0: അത് 50-ാമത്തെ വയസ്സിലാണ് അത് അപേക്ഷിക്കുന്നത്. അത് 2022. പിന്നീട് ഏതാണ്ട് ഒരു 1.5 വർഷം കഴിയുമ്പോഴാണ് എന്റെ പരീക്ഷ നടക്കുന്നത്. അപ്പൊ ഇതിനോടകം തന്നെ ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ
1: തയ്യാറെടുപ്പുകളെല്ലാം നടത്തി.
0: തീർച്ചയായിട്ടും. അത് ഈ പറയുന്നത് പോലെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ച് എന്നെക്കാൾ അവഗാഹം പ്രിയപ്പെട്ട ബിന്ദുവിനായിരിക്കും, കാരണം ബിന്ദു വായിച്ചു തരുന്നത് കേട്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ പരീക്ഷ എഴുതി. അപ്പൊ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഈ പരീക്ഷ തീർച്ചയായിട്ടും ഞാൻ ക്വാളിഫൈ ചെയ്യുമെന്ന്. അങ്ങനെ ഒരു ഭാര്യ ഉള്ളതുകൊണ്ടാവാം പ്രദീപ് എന്ന് പറയുന്ന ഒരു PRO ഉണ്ടായത്. ആകാശവാണിയിലെ ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഭാര്യമാർക്കുമുള്ള എന്റെ ഒരു ഉപദേശമാണ്. കാരണം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിത പങ്കാളിക്കൊപ്പം നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ പരസ്പരം രണ്ടുപേർക്കും ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ പറ്റും.
1: ജോലിയിൽ ഇപ്പം ചേർന്നിട്ടല്ലേ ഉള്ളത്?
0: അതെ.
1: ഇതെങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള ഒരാൾക്ക്, ഈ കാഴ്ച പരിമിതി നേരിടുന്ന ഒരാൾക്ക് പബ്ലിക് റിലേഷൻസ് ഓഫീസറായി ജോലി ചെയ്യാൻ പറ്റും മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു?
0: അതിന് ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുന്നത്, ഞങ്ങൾക്ക് ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് 4% സർക്കാർ ജോലികളിൽ സംവരണം. അത് പക്ഷേ എല്ലാ സർക്കാർ ജോലികൾക്കുമല്ല. പകരം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ഏത് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമിക്കുന്ന ഒരു സമിതി വിലയിരുത്തും. ആ സമിതി വിലയിരുത്തിയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന തസ്തികകളിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സംവരണം ലഭിക്കുക. ഈ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിൽ കേന്ദ്ര സർക്കാർ കാഴ്ചയില്ലാത്തവർക്കും ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറാകാൻ കഴിയും എന്ന് മുൻപ് തന്നെ വിലയിരുത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഞാൻ സംസ്ഥാന സർക്കാരിനും ബന്ധപ്പെട്ട ഈ പറയുന്ന മോണിറ്ററിംഗ് ഏജൻസീസിനുമൊക്കെ അപേക്ഷകൾ നൽകുകയും അവരെ ഒരു കാഴ്ചാപരിമിതനും ഒരു നല്ല പബ്ലിക് റിലേഷൻസ് ഓഫീസറാകാൻ കഴിയുമെന്ന് കാര്യ കാരണങ്ങൾ സഹിതം ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കും ഈ ജോലി ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട്, ഒരു സർവകലാശാലയുടെ PRO ഒരു കാഴ്ചാപരിമിതൻ എന്ന നിലയ്ക്ക് എനിക്ക് നിയമിതനാകാൻ കഴിഞ്ഞത്.
1: ഇങ്ങനെയൊരു കാഴ്ചപരിമിതി നേരിടുന്ന ഒരാളെന്ന നിലക്ക് ഭാവിയിൽ എങ്ങനെ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്?
0: വളരെ സന്തോഷമാണ് ചോദ്യം ചോദിച്ചത്. കാരണം നമ്മൾ ആരെങ്കിലും ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമുക്കങ്ങനെ തോന്നുമെങ്കിലും യാഥാർത്ഥ്യം അതല്ല. പരസഹായത്തോടുകൂടി അല്ലാതെ ഈ സമൂഹത്തിൽ ആരും നിലനിൽക്കുന്നില്ല. കാഴ്ചാപരിമിതനായ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും,
1: ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ
0: പറ്റും. ഉദാഹരണത്തിന്, ഒരുപക്ഷെ ഈ സമീപകാലത്താണ് ബഹുമാന്യയായ താനിയ എന്ന മാഡം ആദ്യമായി ജുഡീഷ്യൽ സർവീസിൽ. ആ മാമിന് സ്വന്തം സഹായത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇതിനോടകം ഏർപ്പാടാക്കി നൽകി കഴിഞ്ഞു.
1: താനിയയുടെ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ കൊല്ലം പ്രക്ഷേപണം ചെയ്തായിരുന്നു.
0: തീർച്ചയായിട്ടും താനി മാമൊക്കെ ഞാൻ വളരെ ബഹുമാനത്തോടും ആദരവോടും കാണുന്നവരാണ്. കാരണം അവരൊക്കെയാണ് വഴിവെട്ടിയവർ. ആദ്യമായി കേസ് നേടിയ പ്രിയപ്പെട്ട രൂപേഷ് സാർ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രത്യേകം ഒരു സഹായിയെ തന്നെ നൽകി. അതുപോലെ എന്റെ കാര്യത്തിൽ തന്നെ സർവകലാശാല തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൌകര്യങ്ങൾ തീർച്ചയായും ഒരുക്കിത്തരും. ആ സൌകര്യങ്ങളുടെ സഹായത്തോടുകൂടി ഒരു നല്ല പി ആർ ഒ ആയിട്ട് ഒരുപക്ഷെ കേരളത്തിലെ മറ്റു പി ആർ ഒമാരെ പോലെ തന്നെ നന്നായി ജോലി ചെയ്യാനും ഞങ്ങളുടെ സർവകലാശാലയുടെ സൽപ്പേരിനെ കൂടുതൽ ഉയരത്തിലെത്തിക്കാനും എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാഡം.
1: ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന ജീവിതത്തിൽ പിന്തിരിഞ്ഞോടുന്നവർക്കായി നൽകാവുന്ന ഒരു മെസ്സേജ്?
0: തീർച്ചയായിട്ടും.
1: ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളെന്ന നിലയ്ക്ക്
0: ഒരുപക്ഷെ എന്റെ ഈ പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുവരാനാവില്ല, ഇത് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചിന്ത എത്ര ബാലിശമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഏത് പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കാനാകും. പക്ഷെ ഒരൊറ്റ കാര്യം, ആ അതിജീവനത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു മനസാന്നിധ്യം നമുക്കുണ്ടാകണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്താണോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, അത് നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരാളോട് തുറന്നു പറയാനും അതിനൊരു പരിഹാരം തേടാനുമുള്ള ഒരു മനസ്സുണ്ടാകണം. ഒരു ഉദാഹരണം, ഞാൻ ഒട്ടും കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ്. എനിക്കെങ്ങനെ എന്റെ ഓഫീസിലേക്ക് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ ഒരു ഉത്തരം എനിക്കില്ല. പക്ഷേ പ്രായോഗികമായി വളരെ ലളിതമായി നമുക്കിതിനെ നേരിടാൻ കഴിയും. നമ്മുടെ ഈഗോ എന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി. എങ്ങനെയെന്ന് ചോദിച്ചാൽ പുറത്തേക്കൊന്നിറങ്ങുന്നു, ഒരാളുടെ പാദസ്പർശം കേട്ടാൽ ഞാൻ അവിടെ നിന്ന് സാർ എക്സ്ക്യൂസ് മീ, ഞാൻ കാഴ്ചാരഹിതനായിട്ടൊരാളാണ്, എന്നെ ഒന്ന് ഈ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാമോ? ആ ചോദ്യം ചോദിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്ന്
1: രക്ഷപ്പെടാനാകും.
0: എന്താണോ നിങ്ങളുടെ പ്രതിസന്ധി, അത് സ്വയം അംഗീകരിക്കുക. ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നിങ്ങൾ സഹായം തേടാനുള്ള മനസ്സ് കാണിക്കുക. ഇത് രണ്ടുമുണ്ടെങ്കിൽ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, നമുക്ക് ഏത് പ്രതിസന്ധിയും ഏത് സമയത്തും അതിജീവിക്കാൻ കഴിയും. ഇപ്പോൾ എനിക്ക് 54 വയസ്സുണ്ട്. ഈ 54-ാം വയസ്സിൽ എനിക്കിത് കഴിയുമെങ്കിൽ എനിക്ക് പിന്നാലെ വരുന്ന എത്രയോ മിടുമിടുക്കന്മാരായിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് ഇതിലും ഇതിലപ്പുറത്തേക്കും എത്താൻ കഴിയും. ബട്ട് വൺ കണ്ടീഷൻ, നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അത് പരിഹരിക്കാൻ അവരന്റെ സഹായം തേടാൻ ഒരു മടിയും കാണിക്കാതിരിക്കുക. ഇത് രണ്ടുമുണ്ടെങ്കിൽ, പ്രദീപിന് പി ആർ ഒ ആകാൻ കഴിയുമെങ്കിൽ ഇനി വരാനിരിക്കുന്നവർക്ക് അതിലും എത്രയോ മുകളിലെത്താൻ കഴിയും.
1: ഇങ്ങനെയുള്ള കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് ഒരു താങ്ങായി നിൽക്കാൻ നമ്മുടെ പൊതുസമൂഹം കൂടി തയ്യാറാകണം അല്ലേ?
0: തീർച്ചയായിട്ടും മാഡം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ അടുത്ത കാലം വരെയൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നവരായിരുന്നു. പക്ഷെ ഇപ്പൊ സമൂഹം ഞങ്ങളെയും കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു നല്ല മനസ്സ് കാണിക്കുന്നുണ്ട്. ഈ സമയം
1: ചേർത്ത് പിടിച്ച്,
0: അതെ, ഞങ്ങളെയും കൂടി അവർ ചേർത്ത് പിടിച്ചാലേ ആ കൈകളുടെ സഹായത്തോടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ആയുസ് പൂർത്തിയാകുന്നവരെ ഈ സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയും. സോ ഞാൻ എന്റെ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളെയും കൂടി ദയവായി നിങ്ങൾ ചേർത്ത് പിടിക്കണം.
1: കടന്നുവന്ന വഴികളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുമ്പോഴും സഹായം ചെയ്തവർ ഒരുപാട് പേരുണ്ടാകില്ലേ?
0: തീർച്ചയായിട്ടും. ആദ്യമായി ഞാൻ ഒരു ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് പൊതുമരാമത്ത് വകുപ്പിൽ വരുന്നത്. തുടർന്ന് ആരോഗ്യ വകുപ്പിലും പിന്നീട് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലുമാണ് എത്തിയത്. സത്യത്തിൽ ഈ മൂന്ന് വകുപ്പുകളിലും എന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന എന്റെ മേലുദ്യോഗസ്ഥരും എന്റെ സഹപ്രവർത്തകരും ഒക്കെ പ്രത്യേകിച്ച് എന്നെ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞത്,
1: ഈ നിലയിലെത്താൻ കഴിഞ്ഞത്.
0: തീർച്ചയായിട്ടും അവരോടുള്ള ഒരു നന്ദിയും തീർച്ചയായിട്ടും ഞാൻ ആകാശവാണിയിലൂടെ അറിയിക്കുകയാണ്. കാരണം അവരുടെ ആ സഹായം ഇല്ലാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ ആകാൻ കഴിയില്ലായിരുന്നു. അപ്പോ എന്റെ ഫാമിലി അല്ലെങ്കിൽ എന്നെ സഹായിച്ച മറ്റുള്ളവർ അവർക്കൊപ്പം ഇവർക്കും എന്റെ ഈ നേട്ടത്തിൽ വലിയൊരു പങ്കുണ്ട്. കാരണം എന്റെ അപേക്ഷകൾ മുഴുവൻ എനിക്ക് വേണ്ടി പി എസ് സിക്ക് അയച്ചുകൊണ്ടിരുന്നത് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു കവിത. കവിത മാഡം ആയിരുന്നു എല്ലാ ദിവസവും ഈ നോട്ടിഫിക്കേഷൻസ് നോക്കിയിട്ട് പറയുന്നത്, പ്രദീപ് ദേ ഇത് വന്നു, താങ്കൾ അയക്കുന്നില്ലേ എന്ന് പറയുന്നു.
1: അവർ ഏത് ഓഫീസിലായിരുന്നു?
0: അവര് പൊതുപരാമത്ത് വകുപ്പില്ല. അതെ, എന്റെ സഹപ്രവർത്തകയായിരുന്നു. പ്രദീപ്, ഇങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടുണ്ട്, യു ക്യാൻ, താങ്കൾക്ക് അത് പറ്റും, ഞാനത് അപ്ലൈ ചെയ്യട്ടെ. അതുപോലെ തന്നെയായിരുന്നു എന്റെ ഒരു മേലുദ്യോഗസ്ഥനായിരുന്ന സുഭാഷ് സാറും. സുഭാഷ് സാറും എന്നെ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. മോർ ഓവർ, ഇതെല്ലാം ഉപരി അഭിനാഷ്. അഭിനാഷ് എന്ന് പറയുന്നത് എന്റെ ഓഫീസിൽ ജോലി ചെയ്ത ആളായിരുന്നു. അദ്ദേഹം പക്ഷെ എന്റെ സഹോദര തുല്യനാണ്. ആ മനുഷ്യനാണ് എല്ലാ പരീക്ഷകൾക്കും എന്റെ ഈ കൈകൾ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതും എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. അങ്ങനെ
1: ഒരുപാട് പേർ അങ്ങേ ഈ ജോലിയിലേക്ക് എത്താനുള്ള പടവുകളിൽ സഹായിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും മാഡം. നോക്കൂ, കണ്ണൂർ സർവകലാശാലയുടെ PRO ആയിട്ട് നിയമിതന് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പ്രദീപ് ബിജെ എന്ന് ഉത്തരം പറയും. പക്ഷെ പ്രദീപ് ബിജെ ഒരു വ്യക്തിയല്ല, ഇവരെല്ലാവരും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ്. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു.
1: ഇനിയും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തും.
0: ഒരുപാട് സന്തോഷം. തീർച്ചയായും ഞങ്ങളെപ്പോലെ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന, പോരാട്ടത്തിനൊടുവിൽ ഇതുപോലുള്ള ഇടങ്ങളിൽ എത്തിപ്പെടുന്ന ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ എന്നും ആകാശവാണി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രോത്സാഹനവും ഒരുപക്ഷെ ഞങ്ങളുടെ വളർച്ചയ്ക്ക് വഴിതെളിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു.
2: ഈ രാത്രിയും കടന്നുപോകും പുലരി പിറക്കുമ്പോൾ.
1: കാഴ്ചപരിമിതി എന്ന വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ പദവിയിലെത്തിയ BJ പ്രദീപ് പങ്കെടുത്ത ജാലകം സമാപിക്കുന്നു. അഭിമുഖം CK രാജശ്രീ. നിർവഹണം വിനോദ് ബാബു, HR.

0: ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. ഹോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 25 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ ഹാജരാവണം. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം 14 രാവിലെ 11 മണിക്ക് കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിന് ഹാജരാവണം. കാസർഗോഡ് ഗവൺമെന്റ് ITI മൾട്ടിമീഡിയ ആനിമേഷൻ സ്പെഷ്യൽ എഫക്ട്സ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 13 രാവിലെ 10 മണിക്ക് നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499425644. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP ബറ്റാലിയൻ 4th Battalion ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ വിവിധ വിഭാഗങ്ങളിൽ നിലവിലുള്ള 66 താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion ആസ്ഥാനത്ത് ബയോഡാറ്റ, ആധാർ കാർഡിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം ഹാജരാകണം. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ 2ാംഘട്ട അഭിമുഖം 14-15 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499423102. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതം, ഇക്കണോമിക്സ്, ഫിസിക്സ്, മലയാളം എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 29 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിലെത്തണം. ഫോൺ നമ്പർ 94-97-45-48-76. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോമേഴ്സ്, ഇംഗ്ലീഷ്, ജിയോളജി, സീനിയർ അറബിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, കോമേഴ്സ്, ജൂനിയർ വിഭാഗങ്ങളിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 28 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94-46-36-90-95. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പലിന് മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 0497-2746175. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. മൂന്ന് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച രണ്ട് പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
5: സംവിധാന നിർമ്മാതാവിനെ സംവാദ് മര്യാദ ഓർ സന്തുലൻ തീനോ കോ ബനായ രക്കണ കെലിയെ ബഹുത് അച്ഛേ തരീക്കെ എക് സ്പിരിറ്റ് കെ സാത്ത് സംവിധാൻ കോ ലിഖ ലോക്തന്ത്ര കി മജബൂതി ടക്രാവ് സെ നഹീ ഹൈ ബൽകി സംസ്ഥാഗത സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സെ ഹീ ഹോതീ ഹൈ ഓർ ജബ് മൈ പാരസ്പരിക് മര്യാദ കി ബാത് കർതാ ഹൂം തബ് ഇസ്കി സ്പിരിറ്റ് കെ രൂപ മേ ഹമാരേ സംവിധാൻ നേ സ്വീകൃതി കൈ ജഗേ പേ ദീ.
4: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ മൂന്നാം തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് എം വി ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
6: യുദ്ധം 3 കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിക്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3rd. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
9: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
8: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
8: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
9: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 ക്ലാസുകളിലേക്കുള്ള പ്രവേശനം പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു.
10: പാട്ടിൽ ഈ പാട്ടിൽ
11: ആയിരത്തി തൊള്ളായിരത്തി 1969 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നിലവിൽ വന്നപ്പോൾ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ആദ്യ പുരസ്കാരം ലഭിച്ചത് പി ലീലയ്ക്കാണ്. പി ലീലയെ പുരസ്കാരത്തിനർഹയാക്കിയ കടൽപാലം എന്ന ചിത്രത്തിലെ ആ ഗാനമാണ് ഇന്നത്തെ പാട്ട്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: നിങ്ങൾക്കറിയാമോ? മൈ സ്ട്രഗിൾസ് ആരുടെ ആത്മകഥയാണെന്ന് നിങ്ങൾക്കറിയാമോ? കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾസ്. ദോഹ ഡയറി, അറേബ്യൻ സ്കെച്ചുകൾ, എന്റെ ചൈന ഡയറി, മാർക്സിസം ഒരു മുഖപുര, ജയിലിലെ ഓർമ്മകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: വായനയുടെ വാതായനങ്ങൾ. കൽപ്പറ്റ നാരായണന്റെ കോന്തല എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി വി സി ഗീത സംസാരിക്കുന്നു.
3: കൽപ്പറ്റ നാരായണൻ മാഷ് കവിതകളല്ലാതെ സാംസ്കാരിക വിമർശനങ്ങൾ, ഉപന്യാസങ്ങൾ, ലേഖനങ്ങൾ, നോവൽ, അങ്ങനെ വിവിധ സാഹിത്യ ശാഖകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും അദ്ദേഹം കവിയാണ്. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കവിത തുളുമ്പുന്നവയാണ്. അത്ര തിടുക്കത്തിൽ എണീറ്റു പോകാൻ പാടില്ലായിരുന്ന ചിലയിടങ്ങളിൽ വീണ്ടും ചെന്നിരിക്കയാണ് ഞാൻ. അത്ര വേഗത്തിൽ തട്ടിക്കളയാൻ പാടില്ലാത്ത ചില കൈകളെ മടിയിൽ വെച്ചിരിക്കയാണ് ഞാൻ. മറന്ന ചിലതെടുക്കാൻ മടങ്ങി വന്നിരിക്കയാണ് ഞാൻ. ഇത് കവിതയല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഒരു പുസ്തകത്തിന് തലക്കെട്ട് വന്നു ചേരുന്ന ഹൃദ്യമായ അനുഭവവും കവി പങ്കുവെക്കുന്നു. നൊമ്പരപ്പെടുത്തുന്ന സ്വരത്തിൽ ഓത്തുപള്ളിയിൽ അന്ന് നമ്മള് എന്ന സിനിമാ ഗാനം വി ടി മുരളി എന്ന ഗായകൻ ഒതുക്കിപ്പാടുന്ന വരികൾക്കിടയിലെ കോന്തലിക്കൽ എന്ന പദശകലങ്ങൾക്കിടയിൽ കൊളുത്തിപ്പിടിച്ച് അദ്ദേഹം ഒരു വലി വലിച്ചു. കോന്തല ഗായകന്റെ ഉച്ഛ്വാസവായു, കിതപ്പ്, പ്രണയം, നോവ് എല്ലാം ഉള്ളിലൊതുക്കി വലിച്ചു മുറുക്കിക്കെട്ടിയൊരു കോന്തല. 20 അധ്യായങ്ങളിലൊതുങ്ങുന്ന ഈ പുസ്തകം കവി പിറന്നു വളർന്ന വയനാടിന്റെ ഓർമ്മപ്പെടുത്തലാണ്. വയനാട് അവിടെയുള്ള മലയാളികളിൽ ഭൂരിപക്ഷത്തിന്റെയും നാടല്ല. നാട് ചുരത്തിന്റെ താഴെയാണ്, താഴെ രാജ്യം എന്നാണ് പറയുക. കുഴിച്ചിടലും കുഴിച്ചെടുക്കലും വയനാടിന്റെ ഒരു ജീവിത ശൈലിയാണ്. കുത്തിപ്പറിയും കടച്ചിലുമാണ് വയനാട്ടിലെ വലിയ വേദനകൾ. കവി 1-ാം അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു. കുഴിച്ചിട്ടാൽ കുപ്പിച്ചില്ലു പോലും 3-ാം നാൾ മുളച്ചു പൊന്തുന്ന നാട്. മണ്ണ് കണ്ട് മോഹിച്ച് ചേക്കേറിയവരാണ് അവർ. കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്ന്, കോട്ടയത്തു നിന്ന്, തിരുവല്ലയിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, വടകരയിൽ നിന്ന്, അതിന് പുറമെ സീസണായാൽ പല ഭാഗത്തുനിന്നും ജോലിക്കാർ ഓടിക്കിതച്ചെത്തും. അവരിൽ പലരും കവിയുടെ വീട്ടിലും ചേ കയറാറുണ്ട്. വിതച്ചത് കൊയ്യാനും കുരുമുളക്, കാപ്പി ഇവ പാകപ്പെടുത്താനും പറ്റും. അങ്ങനെ ഇരിക്കെയാണ് ഒരു വൃശ്ചിക മാസത്തിൽ മധ്യവയസ്കനായ ശ്രീധരൻ നായരോടൊപ്പം അതിസുന്ദരിയും ചെറുപ്പക്കാരിയുമായ രോഹിണി കടന്നു വരുന്നത്. എനിക്കവരെ കാപ്പിച്ചെടികളുടെ മറവിൽ കണ്ടിട്ടും കണ്ടിട്ടും മതിയായില്ല. മോൻ എത്രയിലാ പഠിക്കുന്നതെന്ന അവരുടെ ചോദ്യം പോലെ മധുരമായതൊന്നും ഞാൻ കേട്ടിട്ടില്ല. കവിയുടെ കുഞ്ഞു മനസ്സ് രോഹിണിക്ക് ചുറ്റും നൃത്തം വെക്കുന്നു. 3 മാസം കഴിഞ്ഞില്ല. ഒരു ദിവസം രാവിലെ രോഹിണിയും അമ്മാളുവിന്റെ മകൻ അപ്പുവും വിഷം കഴിച്ച് മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത നാടാകെ പരന്നു. രോഹിണിയുടെ സാരിത്തുമ്പും അപ്പുവിന്റെ മുണ്ടിന്റെ കോന്തലയും കൂട്ടിക്കെട്ടിയിരുന്നു. ദൃഢമായ പ്രണയബന്ധത്തിന്റെ കോന്തല. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അച്ഛന്റെ നിശബ്ദത, ഏകാന്തത, ചെയ്യുന്ന ജോലിയിലുള്ള പരിപൂർണത ഇവയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അച്ഛൻ നടാൻ പാകമാക്കിയ കണ്ടത്തിലിറങ്ങി നടാൻ തോന്നുന്നില്ലെന്ന് പണിച്ച് കറപ്പി പറയാറുണ്ട്. ഇത്ര സങ്കടം തോന്നിക്കുന്ന പരിപൂർണത മറ്റാരുടെ പ്രവൃത്തിയിലും ഞാൻ കണ്ടിട്ടില്ല. എഴുതുന്ന വരി ഒന്ന് വളഞ്ഞാൽ അച്ഛൻ എന്റെ രക്തത്തിലിരുന്ന് വിമ്മിട്ടപ്പെടുന്നത് ഞാൻ അറിയാറുണ്ട്. മാഷി പേർത്തും പേർത്തും അച്ഛനിൽ അലിഞ്ഞു ചേർന്നു കൊണ്ടേയിരുന്നു. ചിരട്ടക്കൈയിൽ അമർത്തിയതിന്റെ പാടുകളുള്ള കുടുവൻ കിണ്ണത്തിലെ ചോറ് കൃത്യമായി പകുതി വെച്ച് മുറിച്ചാണ് അച്ഛൻ ഉണ്ടെണീക്കാറ്. കവി അച്ഛന്റെ അതിതീവ്രമായ ഒരോർമ്മയിൽ എരിയുന്നു. അത് ആ കാലഘട്ടത്തിലെ ഒട്ടുമിക്ക അച്ഛന്മാരുടെയും അനുഷ്ഠാനമാണ്. കലത്തിലെ ചോറ് മുഴുവൻ പാത്രത്തിൽ വിളമ്പി അച്ഛൻ ബാക്കിവെച്ച ചോറുണ്ണുന്ന അമ്മയും മക്കളും. വയനാടൻ മണ്ണിൽ പൊട്ടിമുളച്ച് ജീവിച്ചു തീർത്ത കുടുംബാംഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു പോയിക്കൊണ്ടേയിരുന്നു. സംസാരശേഷിയോ കേൾവിയോ ഇല്ലാത്ത പൊട്ടൻമാണി. പൊട്ടൻ മാണിയെപ്പോലെ ഇത്രയധികം നേരം കുന്തിച്ചിരിക്കാൻ കഴിയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ അയാൾ കുളിച്ചിട്ടോ വസ്ത്രം മാറിയിട്ടോ ഉണ്ടാവില്ല, പക്ഷേ നാറില്ല, ഞാൻ ചേർന്നിരുന്നിട്ടുണ്ട്. പൊട്ടൻ മാണിയെക്കുറിച്ചുള്ള കവിയുടെ ഓർമ്മകൾ അങ്ങനെ നീളുന്നു. മാണിയുടെ പെങ്ങൾ കുള്ളത്തി കരിഞ്ചി ഗർഭിണിയായി. അതിനുത്തരവാദി അവളുടെ അച്ഛന്റെ സഹോദരങ്ങളിൽ ഒരുവൻ തന്നെയായിരുന്നു. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് മാണിയെ അടിച്ചുരുട്ടാൻ അയാളും കൂടി. മിണ്ടാപ്രാണിയല്ലേ, എന്തുമാവാമല്ലോ. 8-ാം അധ്യായത്തിൽ ഒരു പളനിയാത്രയുടെ ഓർമ്മകൾ അതികഠിനമായി കവിയെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. യാത്രയിലെ ഏറ്റവും നല്ല ദിവസം യാത്ര പുറപ്പെടുന്നതിന് മുമ്പത്തെ ദിവസമാണ്. ഇത്ര ഭാവോജ്വലമായ രാത്രിയില്ല. ഏതഴുക്കിലും വൃത്തിയും വെടിപ്പും ശരീരത്തിൽ സൂക്ഷിക്കുന്ന പി കെ, അണ്ണാക്കിൽ കാലുറപ്പിക നാണയം സൂക്ഷിക്കുന്ന മായാവിദ്യക്കാരി അലക്കുകാരി മാധു, ധനുമാസത്തോടെ താഴെ വയലിലെത്തുന്ന താറാവിൻ കൂട്ടങ്ങൾ, കൊഞ്ഞൻ കുഞ്ഞിതാമൻ എന്ന ജോലിക്കാരൻ, ചുട്ട പൂളക്കിഴങ്ങ്, കട്ടൻ കാപ്പി, ഏറുമാടത്തിലെ കാവൽക്കാർ, അവരുടെ തെറിക്കഥകൾ, പനി വരുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഘോരമായ എരിവുള്ള ചുക്കുകാപ്പി, കൊട്ടക്കച്ചവടത്തിന് വരുന്ന മാപ്പിളമാർ, ചായപ്പീടികക്കാരൻ നമ്പ്യാർ, അരി പൊടിച്ച് റൊട്ടിക്ക് പരത്തി കനലിൽ ചുട്ടെടുക്കുന്ന ഹൃദ്യമായ വറുതിക്കാലത്തിന്റെ മണം, അതിസുന്ദരനായ ഏട്ടന്റെ ഹാർമോണിയം വായന, ഗോപി ആശാന്റെ പഴയകാല നാടകഗാനങ്ങൾ, താമ്യമാഷിന്റെ ചാർലി ചാപ്ലിൻ, അങ്ങനെയങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ. അമ്മയെക്കുറിച്ച് അതീവ സ്നേഹത്തോടെ മൊഴിഞ്ഞതൊക്കെയും ആമുഖത്തിലാണ്. അമ്മയ്ക്കെഴുതിയ കത്തുകളെക്കുറിച്ച് ഇന്നിപ്പോൾ ആ കത്തുകൾ അല്പമൊന്ന് വിസ്തരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലത്തിന് എത്രയോ ഇപ്പുറത്തുനിന്നും ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കാൻ, അമ്മ ദേഹം നോക്കണമെന്നോ അമ്മയെ ഒന്ന് കാണാൻ കൊതിയാവുന്നു എന്നോ പറയാൻ. താഴെ മുറ്റത്ത് നെല്ലുണക്കുന്നത് നോക്കി പുല്ലട്ടിയിൽ ഇരിക്കുമ്പോൾ അടുത്തു വന്നിരുന്ന് മുടിയിഴകളിലൂടെ നിർത്താതെ പരതുന്ന അമ്മയെക്കുറിച്ച് ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞു എന്നോ. പിടിച്ചാൽ കിട്ടാത്തൊരു പയ്യെ എന്നുമുണ്ടായിരുന്നു വീട്ടിൽ. കവി പയ്യനെയും അമ്മയെയും ഒരുപോലെ ഓർക്കുകയാണ്. അകിട് ചുരത്തുന്ന പയ്യ്, ഇപ്പോൾ പയ്യ് ആകെ ഒരു ചുരത്തുന്ന അകിടാണ്. കിട്ടുന്നത് കിട്ടുന്നത് ആഘോഷമായി ചെലവഴിക്കാനും ഞൊടിനേരം കൊണ്ട് പട്ടിണിക്കാരായി മാറാനുമുള്ള പ്രതിഭ അമ്മയ്ക്ക് ജന്മസഹജമായി കിട്ടിയിരുന്നു. എനിക്കത് അമ്മ വീതിച്ചു തന്നു. കടം വാങ്ങാത്ത ഒരു മാസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, മാഷെ പദം പറയുന്നു. ഒടുവിലത്തെ 20-ാമത്തെ അധ്യായത്തിൽ മരണത്തിന്റെ കണക്കുകൂട്ടലുകളാണ്. എന്റേതുപോലെ കൂടെ കൂടെ മരണം കടന്നുവന്ന വീട് സമീപ പ്രദേശത്തൊന്നുമില്ല. ചെറിയ ഇടവേളകളിൽ മുറ്റത്തും കാപ്പിച്ചെടികൾക്കിടയിലും കൂടി നിൽക്കുന്ന ആളുകൾ, അമ്മ, അച്ഛൻ, ഏട്ടൻ, ഏട്ടന്റെ രണ്ടു മക്കൾ, മകളുടെ ഭർത്താവ്, അങ്ങനെ. ഏറ്റവും ഒടുവിലത്തെ കവിവാക്യം നോക്കൂ. നല്ല സ്വാദാണ് മരിച്ച വീട്ടിലെ പുഴുക്കിന്. അതെ, വിശന്നു തളർന്നു കിട്ടുന്ന പുഴുക്ക്. കടുത്ത വിശപ്പ് എന്തും സ്വാദിഷ്ടമാക്കുമല്ലോ. നമ്മളിൽ ആരാണ് മരണ വീട്ടിലെ പുഴുക്ക് ഒരിക്കലെങ്കിലും കഴിക്കാത്തവർ?
0: കൽപ്പറ്റ നാരായണന്റെ കോന്തല എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് വി സി ഗീത.
4: വായനയുടെ വാതായനങ്ങൾ

0: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്തൊരാവേശമാണ്! എന്നാൽ താല്പര്യമില്ലാത്ത വിഭവമാണെങ്കിലോ? മുഖം വാടി അല്ലെങ്കിൽ വീർത്ത് കഴിക്കാനുള്ള മൂടും പോയി അല്ലേ? ഇങ്ങനെ വാടിയതോ വീർത്തതോ ആയ മുഖത്തിന് പറയുക ലോങ് ഫേസ് എന്നാണ്. ലോങ് ഫേസ് മീൻസ് അൺഹാപ്പി ഓർ ഡിസപ്പോയിന്റഡ്. ഷി മെയ്ഡ് എ ലോങ് ഫേസ് വെൻ ഷി സോ ദ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോൾ അവൾ മുഖം വീർപ്പിച്ചു അഥവാ കനപ്പിച്ചു. ഷി മെയ്ഡ് എ ലോങ് ഫേസ് വെൻ ഷി സോ ദ ബ്രേക്ക്ഫാസ്റ്റ്. മേക്ക് എ ലോങ് ഫേസ് എന്നത് ഒരു ഭാഷാശൈലി അഥവാ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. നീരസം നിറഞ്ഞതോ പ്രസന്നതയില്ലാത്തതോ ആയ മുഖഭാവത്തെ ലോങ് ഫേസ് എന്ന് വിളിക്കാം. ശ്രദ്ധിക്കുക, ലോങ് LONG ലോങ് എന്ന പദത്തിന് നീളമുള്ള, ദൈർഘ്യമേറിയ എന്നതുകൂടാതെ സന്ദർഭാനുസൃതമായി മറ്റ് അർത്ഥങ്ങളും ഉണ്ട്. ഡോണ്ട് കം വിത്ത് മീ വിത്ത് സച്ച് എ ലോങ് ഫേസ്. ഇങ്ങനെ വീർത്ത മുഖത്തോടെ എന്റെ കൂടെ വരണ്ട. ഡോണ്ട് കം വിത്ത് മീ വിത്ത് സച്ച് എ ലോങ് ഫേസ്. ഐ ഡിഡ് നോട്ട് ഈവൻ റേസ് മൈ വോയ്സ് ബട്ട് ഷി പുൾഡ് എ ലോങ് ഫേസ് ആൻഡ് സ്റ്റാർട്ടഡ് ക്രൈം. ഞാൻ ശബ്ദം ഉയർത്തുക പോലും ചെയ്തില്ല, എന്നാൽ അവളുടെ മുഖം വാടി കരയാൻ തുടങ്ങി. ഐ ഡിഡ്ന്റ് ഈവൻ റേസ് മൈ വോയ്സ് ബട്ട് ഷി പുൾഡ് എ ലോങ് ഫേസ് ആൻഡ് സ്റ്റാർട്ടഡ് ക്രൈം. മേക്ക് എ ലോങ് ഫേസ് എന്ന അതേ അർത്ഥത്തിൽ പുൾ എ ലോങ് ഫേസ് എന്നും വെയർ എ ലോങ് ഫേസ് എന്നും പറയാവുന്നതാണ്. PULL പുൾ, WEAR വെയർ. പ്ലീസ് ഡു സ്മൈൽ. ഡോണ്ട് ഓൾവേസ് വെയർ എ ലോങ് ഫേസ്. ഒന്ന് ചിരിക്കൂ, എപ്പോഴും ഇങ്ങനെ വാടിയ മുഖത്തോടെ ഇരിക്കല്ലേ. പ്ലീസ് ഡു സ്മൈൽ. ഡു നോട്ട് ഓൾവേസ് വെയർ എ ലോങ് ഫേസ്. ക്രിയാരൂപത്തിൽ ലോങ് എന്നാൽ ആഗ്രഹിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഐ ലോങ് ടു സീ മൈ ഫ്രണ്ട്സ്. വി ഹാവ് നോട്ട് മെറ്റ് ഫോർ എ ലോങ് ടൈം. എന്റെ സുഹൃത്തുക്കളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഥവാ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. കുറേ നാളുകളായി നമ്മൾ കണ്ടുമുട്ടിയിട്ട്. ഐ ലോങ് ടു സീ മൈ ഫ്രണ്ട്സ്. വി ഹാവ് നോട്ട് മെറ്റ് ഫോർ എ ലോങ് ടൈം. വി ലോങ് ടു ടേക്ക് എ ബ്രേക്ക് ഫ്രം ദിസ് ബിസി ഷെഡ്യൂൾ. ഈ തിരക്ക് പിടിച്ച പരിപാടികളിൽ നിന്നും ഒരു അവധി എടുക്കാൻ ഞങ്ങൾ താൽപര്യപ്പെടുന്നു അഥവാ ആഗ്രഹിക്കുന്നു. വി ലോങ് ടു ടേക്ക് എ ബ്രേക്ക് ഫ്രം ദിസ് ബിസി ഷെഡ്യൂൾ. ദ പപ്പി ലുക്ക്ഡ് അറ്റ് ദ ഫുഡ് വിത്ത് ഇന്റൻസ് ലോങ്ങിംഗ് ഇൻ ഇറ്റ്സ് ഐസ്. കണ്ണുകളിൽ തീവ്രമായ ആഗ്രഹത്തോടെ പട്ടിക്കുട്ടി ഭക്ഷണത്തെ നോക്കി. ലോങ്ങിംഗ് എന്നാൽ ഡിസയർ, ആഗ്രഹം. ഇത് നാമമാണ്, ക്രിയ അല്ല. LONGING ലോങ്ങിംഗ്. ദ പപ്പി ലുക്ക്ഡ് അറ്റ് ദ ഫുഡ് വിത്ത് ഇന്റൻസ് ലോങ്ങിംഗ് ഇൻ ഇറ്റ്സ് ഐസ്. ഹാവ് യു ഹേർഡ് ദി ഇഡിയം ടു മേക്ക് ദ ലോങ് സ്റ്റോറി ഷോർട്ട്? നീണ്ട കഥ ചുരുക്കുക എന്ന പരിഭാഷ, അതായത് ചുരുക്കി പറയുക എന്നർത്ഥം. നോക്കൂ, എനിക്ക് സമയമില്ല, ദയവായി കാര്യം ചുരുക്കി പറയൂ. സി, ഐ ഡോണ്ട് ഹാവ് ടൈം, പ്ലീസ് മേക്ക് ദ ലോങ് സ്റ്റോറി ഷോർട്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ടു മേക്ക് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, ഐ കുഡ് നോട്ട് അറ്റൻഡ് ദ ഫംഗ്ഷൻ.
2: സുഹൃത്തുക്കളെ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല. എന്തിനു വേണ്ടിയും ആഗ്രഹിക്കാം. ഭക്ഷണത്തിന്, കൂട്ടിന്, ശ്രദ്ധയ്ക്ക്, എന്തിനും വേണ്ടി. പക്ഷേ ആഗ്രഹം ന്യായമായിരിക്കണം. അപരന് ദോഷം ചെയ്യുകയും അരുത്. ചുരുക്കി പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ, അവനവൻ ആത്മസുഖത്തിൻ ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഡിയർ ഫ്രണ്ട്സ്, There can be no boundaries for human longings and desires. One can long for food, long for company or friendship, long for attention, long for anything, provided the longing is just and not harmful to others. To make the long story short, as Srinarayana Guru said, whatever we do for happiness of self should also contribute to the happiness of others. Bye-bye and take care. This is Smita Manikoth.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:66 മംഗലാപുരം സെൻട്രൽ, പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 3 മിനിറ്റും, 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:35, 1:65:11 KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് 28 മിനിറ്റും വൈകിയോടുന്നു.
8: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: സംശുദ്ധിയുടെ സുവർണ മുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
11: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
12: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
11: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
12: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
11: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
12: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
11: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
12: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
11: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
12: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
11: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
13: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
14: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
13: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
15: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
16: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
17: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
18: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
19: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താക്കി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
7: ബോംബെ സഹോദരിമാർ ആലപിച്ച ദശാവതാര രാഗമാലികയാണ് സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. ഉത്തർപ്രദേശിലെ ചിത്രകൂടിൽ പ്രതിരോധ ഇടനാഴിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പങ്കെടുക്കും. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ പുതിയ യൂണിറ്റിനാണ് മന്ത്രി തറക്കല്ലിടുന്നത്. രാജ്യത്തെ 14 വയസ്സിന് താഴെ പ്രായം വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിഷയത്തിൽ വാദം കേൾക്കുന്നത്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. കോഴിക്കോട്ട് 3-ാമത് നിസർഗ ദേശീയ നൃത്തോത്സവം വൈകിട്ട് ആരംഭിക്കും. സുഖീന്ദ്ര കലാമന്ദിറിൽ

കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഭരതനാട്യ നർത്തകി പ്രിയദർശിനി ഗോവിന്ദ് രസമഞ്ജരി എന്ന നൃത്തശില്പം അവതരിപ്പിക്കും. വിരമിച്ച ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആർ സുരേഷ് തിരുവനന്തപുരത്ത് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്കാർ ഷേപ്പ് ഫിറ്റ് ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. യാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിളിച്ചു നൽകുന്ന ഉപകരണമാണിത്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ് സി നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ഗംഗയും പാടിയത് ചിത്രം പക്ഷേ. ഗാനരചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം സമൂഹം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: Work from home, high salary, ഒരു മൊത്ത ക്ലിക്കിലോ അടിപൊളി
2: കൊടുങ്ങി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി വല്യേട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഈ ഗാനത്തിൽ ജയചന്ദ്രനും സുജാതയും, ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. രാജീവ് ആലങ്കലിന്റെ വരികൾ, സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: എം ജയചന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ വേണുഗോപാലും സുജാതയും പാടിയത് ചിത്രം അകലെ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: ചിത്രപാടേത് ചിത്രം അനന്തഭദ്രം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: കൈതപ്രം എഴുതി എസ് പി വെങ്കടേഷ് ഈണം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ഗാന്ധർവം.

അടുത്ത ഗാനം ജയചന്ദ്രനും രാജലക്ഷ്മിയും പാടിയത് ചിത്രം എന്നും എപ്പോഴും. റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവയുൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബോഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരുരാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി ഇന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് കാട്ടിലേക്ക് തുറന്നുവിടും. നമീബിയയിൽ നിന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. UAE, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ ആകാശ സീമയിലും സമുദ്രാതിർത്തിയിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ സൌദി അറേബ്യയും UAEയും ശക്തമായി അപലപിച്ചു. April 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടാകുന്ന ആദ്യ ലംഘനമാണിതെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കി. CPIM നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. നാളെ സെക്രട്ടേറിയറ്റും 13-ും 14-ും സംസ്ഥാന കമ്മിറ്റിയും ചേരും. 15 മുതൽ പല ഘട്ടങ്ങളിലായി 2 ദിവസത്തെ ജില്ലാ നേതൃയോഗങ്ങളും വിളിച്ചു ചേർക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 10, അതായത് ഇന്നലെ, വേൾഡ് ലൂപ്പസ് ഡേ ആയിരുന്നല്ലോ. ലൂപ്പസ് അഥവാ SLE എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും തന്നെ ആക്രമിക്കുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ. ഈ രോഗത്തെ തിരിച്ചറിയാൻ വൈകുന്നത് പലപ്പോഴും ചികിത്സയെ തന്നെ ബാധിക്കാറുണ്ട്. ലൂപ്പസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോഴും അറിവില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, രോഗികൾക്ക് ആവശ്യമായ സാമൂഹ്യ പിന്തുണ ഉറപ്പാക്കുക, കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ലോക ലൂപ്പസ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ?
2: SLE അഥവാ ലൂപ്പസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വാദരോഗ അസുഖമാണ്. അതായത് ഇതിന് ഓട്ടോ ഇമ്യൂൺ അസുഖം എന്നും പറയും. ഓട്ടോ ഇമ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തിലെ പ്രതിരോധാവസ്ഥ അധികമായി പ്രവർത്തിച്ച് അതുമൂലം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു പ്രധാനമായിട്ടുള്ളൊരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ജനതികമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഈ പറയുന്ന ഈ അസുഖമുള്ളവർക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ പ്രതിരോധാവസ്ഥ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് കാരണം ആ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് ചെന്ന് അത് അറ്റാക്ക് ചെയ്ത് അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഈ SLE എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ പ്രതിരോധാവസ്ഥ എന്തെങ്കിലും ബാക്ടീരിയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയാൽ അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ അകത്തെ ആന്തരിക അവയവങ്ങളെ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കുകയും അതിന് അഗൈൻസ്റ്റായിട്ട് ആന്റിബോഡീസ് ഉത്പാദിക്കുകയും അത് ചെന്ന് ആന്തരിക അവയവങ്ങളെ അറ്റാക്ക് ചെയ്യും. അതുമൂലം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ അവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ലക്ഷണം എന്ന് പറയുമ്പോൾ തല മുതൽ പാദം വരെ ഏത് അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. പ്രധാനമായും പറയേണ്ടത് ചെറിയ മുട്ടുകളിൽ സന്ധിവേദനയും വീക്കവും തൊലിപ്പുറത്തുള്ള പാടുകൾ, അതായത് സൂര്യതാപം അടിക്കുമ്പോൾ അത് കൂടുതലാകുകയും കൂടുതൽ ചൊറിയാനുള്ള ഒരു ഇതും ഇച്ചിങ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും സ്കിന്നിലാണ് മെയിനായിട്ടും കാണുന്നത്. പിന്നെ അതല്ലാതെ കവിളുകളിലും ഇത് വരാറുണ്ട്. ബട്ടർഫ്ലൈ റാഷ് എന്നും പറയും. ചിത്രശലഭം പോലെ നമ്മുടെ കവിളുകളിൽ ഒരു രീതിയിലുള്ള പാടുകളും അതുകൂടാതെ കൂടുതലായിട്ടുള്ള മുടി കൊഴിച്ചിൽ അതില്ലാതെ പിന്നെ അകാരണമായ ക്ഷീണം, വിട്ടുമാറാത്ത പനി, വിട്ടുവിട്ടുള്ള പനി, അത് കൂടാതെ തന്നെ ആന്തരിക അവയവങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കാവുന്നതാണ്. അവിടെയൊക്കെ നീർവീഴ്ച ഉണ്ടായി

0: ബ്രെയിനിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെയും ജെന്നി പോലെ വരാൻ സാധ്യതയുണ്ട്, തലവേദന വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്, ശ്വാസകോശം എല്ലാം, എല്ലാത്തിനും ആമാശയം, എല്ലാത്തിനെയും ബാധിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മാഡം, അതുപോലെ തന്നെ ഏത് പ്രായക്കാരിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്? അതോടൊപ്പം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ രോഗാവസ്ഥ ഗർഭധാരണത്തിന് ഒരു തടസ്സമാകുമോ?
0: കൂടുതൽ കാണപ്പെടുന്നത് 15 മുതൽ 45 വയസ്സുള്ള വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പണ്ട് കാലത്ത് ഇതിനധികം ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു ഇതാണ് അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ശാസ്ത്രത്തിന്റെ പുരോഗതി അനുസരിച്ച് നമ്മളെ രോഗം നേരത്തെ നിർണ്ണയിക്കുകയും അതുകൂടാതെ തന്നെ ട്രീറ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഗർഭധാരണം വളരെ നോർമലായിട്ട് തന്നെ സാധാരണ ഗതിയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. മരുന്നുകളുടെ സഹായത്തോടുകൂടി പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കാനും അത് പൂർത്തിയാക്കാനും സാധിക്കാവുന്നതാണ്.
1: മാഡം, മുൻകാലങ്ങളിൽ ലൂപ്പസ് രോഗത്തിന് ചികിത്സ ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ലൂപ്പസ് രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ചികിത്സാ രീതി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പണ്ടത്തെ കാലത്ത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് മരണം തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ട്രീറ്റ്മെന്റ് വളരെ ഏറെയുണ്ട്. ആദ്യം രോഗം മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്റ്റിറോയിഡ്സും മറ്റും ഉപയോഗിക്കും. അതുകൂടാതെ തന്നെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഇപ്പം ഗുളിക കഴിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഉണ്ട്, അതല്ലാതെ തന്നെ ഇഞ്ചെക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് റൂമറ്റോളജിസ്റ്റ്, വാതരോഗ വിദഗ്ധൻ കണ്ടിട്ട് അസുഖത്തിനെ ഒന്ന് അസസ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള മരുന്നാണ് എന്ന് ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് തരുന്നത്. അതുകൂടാതെ ബയോളജിക്സ്, അതും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ രോഗത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ?
0: പറഞ്ഞതുപോലെ ഇതിന് ഈ അസുഖം ഏറ്റക്കുറച്ചുകളുള്ള അസുഖമാണ്. അപ്പോൾ അത് കുറെ കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അസുഖമായതിനാൽ പറയാതെ, ഡോക്ടർ പറയാതെ അത് ഒരിക്കലും നിർത്താൻ പാടില്ല. കുറച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു അസുഖമാണ്. അപ്പോൾ ആ ഒരു ഇതുവരെ നമ്മളൊന്ന് സഹകരിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടറിന്റെ അറിവില്ലാതെ അത് നിർത്താൻ പാടുള്ളതല്ല.
1: മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഏത് വിഭാഗം ഡോക്ടറുടെ സേവനമാണ് നാം തേടേണ്ടത്?
0: ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളും, സന്ധിവേദന, വായിൽ പുണ്ണ്, മുടി കൊഴിച്ചിൽ, സ്കിന്നിലെ പാടുകള്, പിന്നെ ഇപ്പോൾ ചിലവർക്ക് വിഷാദ രോഗമൊക്കെ ആകപ്പെടാം, തലവേദന, പിന്നെ കാലിലെ നീര്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ആന്റിബോഡീസ്, അതായത് റുമറ്റോളജിസ്റ്റാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം റുമറ്റോളജിസ്റ്റിനെ കാണുക. സന്ധി രോഗ വിദഗ്ധയാണ് റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കാണിച്ചിട്ട് അതിനുള്ള രോഗനിർണയമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. പിന്നെ ഈ അസുഖം ശരിക്കും കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ടെസ്റ്റുകളും ഉണ്ട്, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റുകൾ, ANA ടെസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. രോഗത്തിന്റെ കാഠിന്യം അറിയാനുള്ള ടെസ്റ്റുകളും ഉണ്ട്, കോംപ്ലിമെന്റ്, C3 C4, അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ യൂറിനിൽ, ഇത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ പ്രോട്ടീൻ പോകാവുന്നതാണ്. അപ്പോൾ അത് ആ ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്.
1: മാഡം, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണല്ലോ ഇത്. അത് ചോദിക്കാനുള്ള കാരണം, സാധാരണ വാതരോഗവും ലൂപ്പസ് അഥവാ SLE എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: വാദം എന്ന് പറയുന്നത് ആമവാദമുണ്ട്, അതല്ലാതെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് കൊണ്ടുള്ള വാദരോഗമുണ്ട്. അപ്പൊ ഇതൊക്കെ SLE എന്ന് പറയുന്നത് ഇതും ഒരുതരം വാദരോഗമാണ്. പക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ വായിൽ പുണ്ണ്, സ്കിന്നിലെ പാടുകള്, മുടി കൊഴിച്ചിൽ, അങ്ങനെയൊക്കെ അതിന്റെ കൂടെ വരാവുന്നതാണ്. ആമവാദം മെയിനായിട്ടും ജോയിൻസിലാണ് എഫക്ട് ചെയ്യുന്നത്, ആമവാദമാണെങ്കിലും സോറിയാട്ടിക് വാദമാണെങ്കിലും. അപ്പൊ ഇത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ SLE ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ബാക്കി സ്കിന്നിലെ പ്രശ്നങ്ങളും അകത്ത് ആന്തരിക അവയവങ്ങളിലെ ബാധയും അത് കാരണവും അതും നോക്കി, പിന്നെ അതുകൂടാതെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് ഇതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ANA പോലത്തുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. ആമവാദമാണെങ്കിൽ റുമറ്റോയിഡ് ഫാക്ടറും ആന്റി CCP അങ്ങനെയുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ആണോ മറ്റേതാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ രോഗം കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ തേടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഇതങ്ങ് കണക്ക് കൂട്ടാതെ വിട്ടു കഴിഞ്ഞാൽ കിഡ്നിക്ക് ബാധിപ്പ് വരാം. ഇപ്പൊ കിഡ്നി ചിലപ്പോൾ ഡയാലിസിസ് വരെ അതുകൊണ്ട് എത്തിച്ചെന്നിരിക്കും. കൂടാതെ ഹാർട്ടിനാണെങ്കിൽ ഹൃദയാഘാതം വരാം, പിന്നെ നെഞ്ചില് വെള്ളം കെട്ടാം, അതുപോലെ അവിടെ തന്നെ നെഞ്ചിൽ തന്നെ ന്യൂമോണിയ പോലെ വരാം. അപ്പൊ അതൊക്കെ മൂർധന്യാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കൂടിയ രീതിയിലുള്ള മരുന്നുകളും മറ്റും എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് കുറച്ചുകൂടെ കാഠിന്യം കൂടുതലായിട്ട് വരും. അപ്പൊ ആദ്യത്തെ രക്ഷണം

0: നമ്മൾ നേരെ കണക്കാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തിന് അടിമപ്പെട്ടവർ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ അസുഖമുള്ളവർക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ അസുഖത്തിന്റെ വീര്യം കൂടുന്നതാണ്. അപ്പം അത് കാരണം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് കഴിവതും വെളിയിറങ്ങുക. അത് ആ സമയത്താണ് സൂര്യരശ്മികൾ, അൾട്രാ വയലറ്റ് ബി രശ്മികൾ കൂടുതലായിട്ടുള്ളത്. അപ്പം അത് നമ്മുടെ സ്കിന്നിൽ പതിഞ്ഞാൽ ഇതിന്റെ വീര്യം കൂട്ടാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ 10 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ ഈ അസുഖമുള്ളവർ വെളിയിറങ്ങാതിരിക്കുക, അഥവാ വെളിയിൽ ഇറങ്ങുന്നതിൽ ഫുൾക്കൈ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ ഉള്ളത് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ സൺസ്ക്രീൻ വീട്ടിലാണെങ്കിലും വെളിയിൽ പോകുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പൊ സൺസ്ക്രീൻ വീട്ടിലുള്ള നമ്മുടെ ബൾബിലും ലൈറ്റിൽ നിന്നും വരെ അൾട്രാ വയലറ്റ് റേസ് വരാവുന്നതാണ്. അപ്പൊ അത് കാരണം വീട്ടിലിരുന്നാലും നമ്മളത് ഇടേണ്ടതാണ്, അപ്ലൈ ചെയ്യേണ്ടതാണ്, ദേഹം മുഴുവൻ ഇടേണ്ടതാണ്. ആഹാരം നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിവതും ഒഴിവാക്കാനാണ്, വളരെ വളരെ ചെറിയ രീതിയിൽ കഴിക്കാവുന്നതാണ്, തീരെ ഒഴിവാക്കേണ്ടതില്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിക്കാം, പക്ഷെ നോൺ വെജിറ്റേറിയൻ കുറച്ചൊന്ന്, വെജിറ്റേറിയൻ്റെ അത്രയും ഒന്ന് മാംസാഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കാവുന്നു. ബാക്കി എല്ലാവരെയും പോലെ തന്നെ കഴിക്കാം. പിന്നെ ബി പി ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്, കാരണം കിഡ്നിയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ BP ഒക്കെ രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉപ്പ് എണ്ണ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഈ അസുഖമുള്ളവർ സ്മോക്കിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുക, ഹോർമോണൽ ഗുളിക ഒഴിവാക്കുക. അപ്പം അതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വീര്യം കൂട്ടാൻ ചാൻസ് ഉള്ള കുറേ ഇതാണ് ഈ പുകവലിയും ഹോർമോണൽ ഗുളികകളും മറ്റും. അപ്പം അങ്ങനെ ഉള്ളത്, അങ്ങനെ ഈ അസുഖമുള്ളവരിപ്പോൾ ഇത് കഴിച്ചാൽ അത് വരും, അല്ലെങ്കിൽ പുകവലിച്ചാൽ ഈ അസുഖം വരും എന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്.
1: മാഡം, ഈ അവസരത്തിൽ രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് പങ്കുവയ്ക്കാനുള്ളത്?
0: ഈ അസുഖമുള്ളവർ ഇപ്പോൾ തീർത്തും നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. മരുന്ന് ഡോക്ടർ, ഈ അസുഖ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണിക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, രോഗലക്ഷണങ്ങൾ പറയുക, ദേഹപരിശോധന നടത്തുക, ലാബ് ടെസ്റ്റുകൾ ചെയ്യുക, അതിനുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, പറയുന്ന സമയത്ത് പറയുന്ന ദിവസത്ത് കഴിക്കുക. അത് കൂടാതെ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഡോക്ടറിനെ പോയി കാണുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കാരണം എല്ലാവരെയും പോലെ നോർമലായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ മരുന്നുകളുടെ സഹായത്തോടുകൂടി. അപ്പം അത് കാരണം അത് ഇങ്ങനെ വരുമ്പോൾ അത് കഴിക്കാതിരിക്കാൻ മറ്റും ചെയ്യരുത്. മരുന്ന് കഴിക്കുക, പറയുന്ന ഇടവേളയിൽ ഡോക്ടറിനെ വന്ന് കാണിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് നിർത്താതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാനും തീർത്തും നല്ല നോർമലായിട്ടുള്ള ഒരു ലൈഫ് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതാണ്.
1: ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ദാ ഉണ്ടപ്പക്കം വരുന്നുണ്ട്.
6: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാർസൽ കൂടെ എടുത്തു.
7: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
8: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
9: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മുകേഷ് പാടിയത് ചിത്രം ആനന്ദ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഗായിക ലതാ മങ്കേഷ്കർ, ചിത്രം ആരാധന.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ആശ ഭോസ്ലെ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഇജാസത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാര മാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
7: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കിഷോർ കുമാർ പാടിയത് ചിത്രം അമർ പ്രേം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ദേശീയ സാങ്കേതിക ദിനത്തിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 1998 പൊഖ്റാൻ ആണവ പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയുടെ ശാസ്ത്രീയ മികവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമങ്ങളിൽ കുറിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അഭിവാദ്യങ്ങൾ നേർന്നു. 1998 ചരിത്രപ്രസിദ്ധമായ പൊഖ്റാൻ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിശ്ചയദാർഢ്യത്തെ സിംഗ് അനുസ്മരിച്ചു. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ഓസ്ട്രേലിയയുടെ കാലാവസ്ഥാ ഊർജ വകുപ്പ് മന്ത്രി കിസ് ബോവനുമായി ഒരു വെർച്വൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളുടെയും മുൻഗണനകളെക്കുറിച്ചും ഈ വർഷം അവസാനം ചർച്ച ചെയ്യേണ്ട പ്രധാന അജണ്ടകളെക്കുറിച്ചും സംസാരിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തീരുമാനത്തിന് മുൻപായി നടത്തേണ്ട എല്ലാ ചർച്ചകളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം തുടങ്ങി പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ പുതിയ MLA സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇന്ന് പ്രവർത്തനം.

0: തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാ നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിലൊന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിലെ 180 താരങ്ങൾ മത്സരിക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ജോൽസ്നയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കസ്തൂരിമാൻ. അടുത്ത ഗാനം

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഗുജറാത്തിലെ സോമനാഥിൽ സോമനാഥ് അമൃത് പർവിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം.

0: Sardar Vallabhbhai Patel and to Dr. Rajendra Prasad. The Prime Minister said that the government is committed towards keeping up our heritage and our culture, and he also said that the government is committed towards Vikas Bhi and Virasat Bhi. The Prime Minister also mentioned that today is the anniversary of Operation Shakti, that is on the 11th of May in 1998, India tested nuclear weapons for the second time under the leadership of Atal Bihari Vajpayee. And as we come to the end of this special broadcast, we conclude with this mantra: Om Namah Shambhavaya Cha Mano Bhavaya Cha Namah Shankaraya Cha Mayaskaraya Cha Namah Shivaya Cha Shivtaraya Cha Har Har Mahadev.
1: आज सोमनाथ मंदिर प्रांगण में सोमनाथ अमृत महोत्सव का आयोजन किया गया। माननीय प्रधानमंत्री इस आयोजन में शामिल हुए। सोमनाथ भारत की अजय सभ्यता का प्रतीक है, ये कहा गया। सोमनाथ भारत की शाश्वत ज्योति है। माननीय प्रधानमंत्री जी ने जनसमूह को संबोधित किया और कहा कि दुनिया की कोई भी ताकत भारत को झुका नहीं सकती है। माननीय प्रधानमंत्री जी ने शिव शक्ति पॉइंट का उल्लेख किया, ऑपरेशन शक्ति का लेख किया, महान विभूतियों का स्मरण करते हुए उन्हें नमन किया और साथ ही प्रकृति पूजन परंपरा का भी उल्लेख करते हुए हर भारतीय को प्रेरित किया कि अपनी आध्यात्मिक चेतना को हमेशा ऊर्ध्वगामी रखें और जो हमारे आस्था के स्थल हैं उनके प्रति समर्पण बनाए रखें और इस तरह से राष्ट्र सेवा में लीन रहें। ये विशेष प्रसारण आप आकाशवाणी के माध्यम से सुन रहे थे। विशेष प्रसारण प्रस्तुतकर्ता प्रमोद कुमार वत्स के साथ, स्टूडियो में हमारे साथी हमारे विशेषज्ञ डॉक्टर आशुतोष शर्मा के साथ और एस वाई खान के साथ, अपने को कमेंटेटर कौशिक रॉय के साथ, मैं नीलम मलकानिया इस विशेष आयोजन की आप सभी को बधाई और शुभकामनाएं देते हुए अब आप सभी से अनुमति लेती हूं। नमस्कार।
2: अभी आप सोमनाथ अमृत महोत्सव का सजीव विवरण सुन रहे थे। विवरण दे रहे थे नीलम मलकानिया और कौशिक राय। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
3: ഗുജറാത്തിലെ സോമനാഥിൽ സോമനാഥ് അമൃത പർവ്വനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയുടെയും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയുടെയും തത്സമയ പ്രക്ഷേപണമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 14:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവ്വിന്റെ സമാപന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് 2ാം ഊഴം. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവ്വിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സ്മാരക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഗുജറാത്തിലെ പ്രഭാസ് പഠാനിലെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ എത്തിയത്. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുത്ത

0: ക്കപ്പെട്ട എംഎൽഎമാർക്ക് പ്രോടേം സ്പീക്കർ എം വി കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ടിവികെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് ഡിഎംകെയുടെ നിയമസഭാ കക്ഷി നേതാവ്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപരയിലെ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ മൂന്നാം തവണയാണ് അസമിൽ എൻഡിഎ അധികാരത്തിലെത്തുന്നത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. എഐഎൻആർസിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയതിനെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ 2025 റാങ്കിംഗിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ രണ്ടാം സ്ഥാനവും നേടി കോഴിക്കോട് ജില്ല. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുമുള്ള മികവാണ് അംഗീകാരത്തിന് അർഹമാക്കിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒഡിഎസ് പ്ലസ് മോഡൽ വില്ലേജിൽ ഒരിക്കൽ, ബ്ലോക്ക് തലത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കൽ, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സോക്ക് പിറ്റുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഗ്രേ വാട്ടർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. ഗ്രാമപഞ്ചായത്തിലൂടെയും ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സിറ്റിസൺ ഫീഡ്ബാക്ക് സ്കോർ സ്വന്തമാക്കാനും ജില്ലക്ക് സാധിച്ചു. ക്യുആർ കോഡ് അധിഷ്ഠിത മോണിറ്ററിംഗ് പുറമെ സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സേവനങ്ങളുടെ കാര്യക്ഷമതയും ഡാറ്റയുടെ കൃത്യതയും മെച്ചപ്പെടുത്തി.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിൽ പങ്കാളികളാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഹൈദരാബാദിൽ ഇന്നലെ നടന്ന പൊതുചടങ്ങിൽ സംസാരിക്കവെയാണ് വിദേശ നാണി ശേഖരം സംരക്ഷിക്കുന്നതിനായി പൌരന്മാർ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒരു വർഷത്തേക്ക് ഒഴിവാക്കുക, വിദേശ രാജ്യങ്ങളിലെ ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കി പണം നാട്ടിൽ തന്നെ ചെലവഴിക്കുക, സ്വർണ്ണ ഉപഭോഗം പരിമിതപ്പെടുത്തുക എന്നിവയും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മോഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാന്റിലെ ബേസിലിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയും ഇസിബി പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനങ്ങളിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആർബിഐ അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ഈ സീസണിൽ വേനൽ മഴയിൽ 60% കുറവുണ്ടായത് ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ ലിമുത്ത്.
3: തുടർച്ചയായ ചൂട് കൂടിയ ദിനങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യത്തോടെയാണ് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചത്. പക്ഷേ പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ചതിലും കുറവ് മഴയാണ് ലഭിച്ചത് എന്നതിനാൽ പലയിടങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിലാകെ 59.7% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് മുതൽ ഇതുവരെ ജില്ലയിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ചിറ്റൂർ പ്രദേശത്താണ്. ഈ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുള്ളത്. തൃത്താല മേഖലയിലാണ് താരതമ്യേന ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അട്ടപ്പാടി മേഖലയിലും മഴ കുറവായിരുന്നു. കാലവർഷം ഈ കുറവ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ

നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത കെ വി വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആന്റ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 രാത്രി 10 നട അടയ്ക്കും. മുൻ ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആർ സുരേഷ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 തിരുവനന്തപുരം തക്യാട് ശാന്തി കവാടത്തിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 874 പോയിന്റ് താഴ്ന്ന് 76,453, നിഫ്റ്റി 235 പോയിന്റ് നഷ്ടത്തിൽ 23,938 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് 2. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50.

0: സുഭാഷ് ചേർത്തലയുടെ വരികൾക്ക് മഞ്ജു ജയവിജയ ഈണം പകർന്ന് ചിത്രപാടിയ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ക്ലിയോപാട്ര.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
4: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
3: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
4: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
5: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
6: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
5: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
3: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
4: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
3: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
6: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
7: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
4: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
8: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
4: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
3: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
7: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
3: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
9: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
5: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
4: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
3: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം കഴുകൻ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
0: അടുത്ത ഗാനം യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയത്. ചിത്രം ലവ് ഇൻ സിംഗപ്പൂർ. ഏറ്റുമാനൂർ ശ്രീകുമാറിന്റെ വരികളാണ്. ഈണം പകർന്നത് ശങ്കർ ഗണേശ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര തീരുമാനത്തിന്റെ നേതൃത്വം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
1: സാംസ്കൃതിക് വിരാസത്ത് ആകെ ബാനാ ഹൽക്കി

0: पीढ़ियों के हाथों में सौंप कर भी जाना। साथियों, हमारे सांस्कृतिक स्थल हजारों वर्षों से भारत की पहचान रहे, इतनी समृद्ध विरासत हमें मिली है।
1: ഗുജറാത്തിലെ പ്രഭാസ് പടാനിന്റെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നിരവധി പേരാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒത്തുകൂടിയത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഗ്വിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃതപർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ ഉത്സവ ദിനത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ആത്മീയ ബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നും വിദേശ നാണയ ശേഖരം കരുതി വയ്ക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. വർക്ക് ഫ്രം ഹോം രീതി പുനരുജ്ജീവിപ്പിക്കണമെന്നും ഹൈദരാബാദിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള തടസ്സങ്ങളും കാരണം ആഗോള അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സമ്പദ്വ്യവസ്ഥയിൽ തിരിച്ചടികൾ നേരിട്ടിട്ടും ഇന്ത്യ ശക്തമായ വളർച്ചാ വേഗത നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ സമ്പദ്വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്ന് ഇന്ന് പുറത്തിറങ്ങിയ SBI ഗവേഷണ റിപ്പോർട്ട് പ്രവചിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെ ബാങ്ക് വായ്പാ വളർച്ചാ നിരക്ക് 11% നിന്ന് 16.1% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊഖ്റാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. ദേശീയ സാങ്കേതിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പൊഖ്റാനിൽ നടന്ന വിജയകരമായ പരീക്ഷണങ്ങൾക്ക് കാരണമായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ഇന്ത്യ അഭിമാനത്തോടെ ഓർക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ നാഴികക്കല്ലായ സാങ്കേതിക നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ശാസ്ത്ര സാങ്കേതിക ദിനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദ്രുതഗതിയിലുള്ള നവീകരണം, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, വിവിധ മേഖലകളിലെ ഗണ്യമായ പുരോഗതി എന്നിവയിൽ രാജ്യം അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: Technology is transforming every facet of life, from decoding genetic codes to exploring outer space, from developing biofortified crops and recycling technologies to advancing clean energy solutions. Technology is also enabling innovations that range from deep sea robotics to tsunami early warning systems, strengthening resilience and also preparedness across the domains.
1: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാമ്പത്തിക വളർച്ച, സ്വയംഭരണം, സാമൂഹിക പരിവർത്തനം, സുസ്ഥിര ഭാവി എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിൽ സാങ്കേതിക മേഖല കൂടുതൽ പങ്കുവഹിക്കുമെന്ന് ഡോ സിംഗ് വ്യക്തമാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവല്ലയ്ക്ക് സ്വന്തമായി രണ്ട് താമര ഇനങ്ങൾ. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത കെ വി വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആന്റ് ഫാർമേഴ്സ് റൈറ്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചത്. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: തിരുവല്ല തുകലശ്ശേരി ആലഞ്ചേരിൽ വീട്ടിൽ കെ വി അജിത വികസിപ്പിച്ച മയൂരി കടും നിറം പൂക്കളും വലിപ്പവും കൊണ്ട് പ്രത്യേകത നിറഞ്ഞതാണ്. പനിനീർ എന്ന ഇനം ധാരാളം ദളങ്ങളുള്ള മൃദുവായ പിങ്ക് നിറത്തിലുള്ള പൂക്കളും മനോഹരമായ സുഗന്ധവുമുണ്ട്. വീടിന്റെ മട്ടുപ്പാവിൽ 8 വർഷം മുൻപ് അജിത തുടങ്ങിയ താമര കൃഷി ഇന്ന് മികച്ച വരുമാന മാർഗം കൂടിയാണ്. പീച്ച് ലേഡി, വജ്ര, ബേബിക്യൂൺ, മാരിഗോൾഡ്, സ്നോബോൾ തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച 15 തരം വെറൈറ്റികൾ ഉൾപ്പെടെ 75 തരം താമര ഇനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പിന്തുണയോടെ അജിതയുടെ വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ക്ഷണപ്രകാരം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം 13 മുതൽ 15 വരെ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 9 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. നീണ്ട യുഎസ് ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായ ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധശേഷിയിലുള്ള പ്രതിസന്ധി, തായ്വാൻ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം. ഫുജൈറ തുറമുഖം വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യയും യുഎഇയും ഒരു കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് നിഷേധിച്ചു. അത്തരമൊരു വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഒഴിപ്പിക്കൽ പദ്ധതി ഇട്ടിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥാ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing. Also launches Ayushman Bharat health scheme in the state. Centre notifies implementation of Viksit Bharat G. Ramji Act to be rolled out from the 1st of July. SBI research says country's economy remains resilient amid global headwinds. Projects growth at 6.6% in the current fiscal. And in IPL cricket, Punjab Kings to take on Delhi Capitals in Dharamshala this evening. Prime Minister Narendra Modi offered prayers and performed puja at Somnath Temple in Gujarat during the Somnath Amrit Parv celebrations. The Mahapuja marks 75 years since the inauguration of the restored temple. The Mahapuja was followed by the Kumbhabhishek and flag hoisting ceremony. Speaking on the occasion, the Prime Minister said the Somnath Temple stands as a beacon of unwavering faith, divinity, and a sacred

0: This is cutting-edge technologies like AI, biotechnology, and quantum computing. The day serves as a reminder of progress and the power of innovation. Priya Mondal, Akashwani News, Delhi.
1: Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have extended greetings to scientists, engineers, innovators, and researchers of the country on the occasion. India Meteorological Department, IMD, has forecast isolated thunderstorms, lightning and gusty winds over northwest parts of the country till Thursday. Isolated hailstorm activity is also likely to be experienced in Jammu Kashmir, Ladakh, today and tomorrow. The weather agency has said that Himachal Pradesh and Uttarakhand are also expected to experience similar conditions tomorrow. Meanwhile, the Uttarakhand administration has urged the Char Dham Yatra pilgrims and tourists to remain cautious and travel safely amid adverse weather conditions in the hill state. An orange alert has been issued by IMD amid the possibility of rainfall and adverse weather in various parts of Uttarakhand, especially in the hilly areas, tomorrow and the day after tomorrow. In IPL cricket, Punjab Kings will face Delhi Capitals at the Himachal Pradesh Cricket Association Stadium in Dharamshala this evening. The match will begin at 7:30 p.m. In football, India will play against hosts China in the crucial quarterfinal match at the AFC Under-17 Women's Asian Cup in Suzhou today. A win will seal India's qualification for the FIFA Under-17 Women's World Cup. Benchmark domestic equity indices continued to trade around 1% down in afternoon session today. The Sensex dropped 796 points to 76,533. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing. Also launches Ayushman Bharat Health Scheme in the state. Centre notifies implementation of Viksit Bharat G. Ramji Act to be rolled out from the 1st of July. SBI Research says country's economy remains resilient amid global headwinds, projects growth at 6.6% in the current fiscal. And with that, we end the midday news.
2: Agashavani.
3: Dostoevsky's Day. കുറ്റവും ശിക്ഷയും തുടർ നാടകം 16-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
4: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. കുറ്റാന്വേഷണത്തിന്റെ ഈ കുരുട്ടുന്യായത്തിൽ കുടുങ്ങിയത് ഇരട്ടക്കൊലപാതകം നടന്ന കെട്ടിടത്തിൽ പെയിന്റടിക്കാൻ പോയ നിക്കോളയാണ്. യഥാർത്ഥ പ്രതി റസ്കോൾനിക്കോവ് മൂക്കിനു താഴെ. പലിശക്കാരിയെ വകവരുത്താൻ നിക്കോവിനെ പ്രേരിപ്പിച്ചത് ദാരിദ്ര്യമാണോ വിപ്ലവാദർശമാണോ? നിക്കോവിന്റെ കീറിയ ഷർട്ട് ഒരിക്കൽ തുന്നിക്കൊടുത്ത സാധുസ്ത്രീ ലിസവറ്റയും കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. കുറ്റവും ശിക്ഷയും വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ സെമറ്റോവും സംഘവും പെയിന്റർ നിക്കോളയെ കൈകാര്യം ചെയ്യുകയാണ്. പിന്നാലെ നിക്കോവിന്റെ മുറിയിൽ സുഹൃത്ത് റസുമുഹീനുമൊത്ത് സംസാരിക്കുന്ന ഡോക്ടർ സോസിമോവിന്റെ ദൃഷ്ടിയിൽ സംശയത്തിന്റെ മുൾമുനകൾ.
5: സത്യം പറയണം.
2: സാറേ, ഇനി അവൻ നല്ല മണി മണിയായിട്ട് സത്യം പറയും. അതിനുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
5: സത്യം പറയും നിക്കോള, സത്യം പറയും.
6: സാറേ, ആ കമ്മല് കമ്മല് തരുമെന്ന് നല്ല സഹായം കിട്ടി.
5: പിന്നെ
6: ഞാനും ഡിമിട്രിയും പെയിന്റ് ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന്.
5: ആ, എത്ര പേരുണ്ടായിരുന്നു?
6: ഓർമ്മയില്ല സാറേ.
5: എന്നിട്ട് എന്തുണ്ടായി?
6: കാവൽക്കാരെ എന്നെ നോക്കി ചീത്ത വിളിച്ചു. ഞാൻ അതുപോലെ കാവൽക്കാരന്റെ ഭാര്യയും പുറത്തുനിന്ന് ഞങ്ങളെ ചീത്ത വിളിച്ചു.
5: നിങ്ങൾ പിന്നെപ്പോഴാ കൊല നടത്തിയത്?
6: സാറേ, ഞാൻ ദിമിത്രിയുടെ കുടി പിടിച്ച് വലിച്ച് ഇടിച്ചു, നിലത്ത് വീഴ്ത്തി. ദിമിത്രി ഞാനും പൊരിഞ്ഞടിയായി സാറേ. ശത്രുതയിലല്ല, സുഹൃത്തുക്കളെ പോലെ തമാശക്ക്.
5: കാര്യത്തിലേക്ക് വരൂ നിക്കോള.
6: സാറേ, പിന്നെ ദിമിത്രി രക്ഷപ്പെട്ട് തെരുവിലേക്ക് ഓടി. ഞാൻ പിന്നാലെ ഓടി. അവനെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആ കെട്ടിടത്തിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വന്നു.
5: ഇനിയാണ് കേൾക്കേണ്ടത്, പറ.
6: സാറേ, എന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ദിമിത്രി വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവ എടുത്തു വെക്കുകയായിരുന്നു. അപ്പോ ഇടനാഴിയിൽ വാതിലിനടുക്കൽ ഒരു പെട്ടിയിൽ ഞാൻ ചവിട്ടി. ആ കടലാസിൽ പൊതിഞ്ഞ ഒരു കൊച്ചു പെട്ടി. ഞാനതിന്റെ കടലാസ് കീറി കളഞ്ഞപ്പോ ചെറിയ ചെറിയ കൊളുത്തുകൾ കണ്ടു. സാധനം തുറന്നു നോക്കിയപ്പോ അതിനകത്ത് കമ്മൽ.
5: പിന്നെന്തുണ്ടായി? നീ അകത്തേക്ക് കയറി കൊലപാതകം നടത്തിയ കത്തി എവിടെ ഒളിപ്പിച്ചു?
6: ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല സാറേ. സത്യമായി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അതേ കുറിച്ച് യാതൊന്നും കേട്ടിട്ടുമില്ല.
5: പിന്നെ നീ സമ്മതിച്ചതോ?
6: സാറേ, കിടി കൊണ്ടപ്പോ എല്ലാം പറയാമെന്ന് പറഞ്ഞു. എന്തൊരു ഇടിയായിരുന്നു.
5: നീ എന്താണ് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വരാതെ മുങ്ങി നടന്നത്?
6: എനിക്ക് ഭയമായിരുന്നു സാറേ.
5: നീ പിന്നെ എന്തിനാണ് തൂങ്ങിച്ചാവാൻ ശ്രമിച്ചത്?
6: പേടികൊണ്ട്.
5: എന്തിനാണ് നീ പേടിക്കുന്നത്? പറ.
6: സാറേ, ആ കൊല ചെയ്തത് ഞാനാണെന്ന്, കൊലപാതക കേസിൽ കുറ്റവാളിയാകുമെന്നുള്ള ഭയം.
5: ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. നീ മുറിയിൽ കയറി. അപ്പോ ഡിമിട്രിയും അവിടെ എത്തി. നിങ്ങൾ രണ്ടു പേരും കൂടി കൊല നടത്തി. രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? നിന്നെ ഇന്ന് ഇഞ്ചപ്പരുവത്തിലാക്കുമടാ. തത്ത പറയും പോലെ നീ പറയും, അല്ലെങ്കിൽ പറയിക്കും.
6: അയ്യോ സാറേ, അയ്യോ, അയ്യോ, അയ്യോ സാറേ, ഞാനല്ല.
7: സ്വർണക്കമ്മൽ കിട്ടിയത് വാതിലിന്റെ പിന്നിൽ. അത് വാതിലിന്റെ പിന്നിൽ കിടക്കുകയായിരുന്നു.
8: അതെ, എന്താ നിക്കോ, നിനക്ക് എന്ത് പറ്റിയടാ?
7: ഒന്നുമില്ല.
9: അവൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റതായിരിക്കും.
10: പാവം, ഒന്നും നേരെ ആവുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ കിടപ്പുണ്ട്, അതാണ് ഇത്ര വ്യാധി. ആഹാരം ശരിക്ക് കഴിച്ചിട്ട് വേണ്ടേ?
9: ആ, പെയിന്റർ പറഞ്ഞത് സത്യമായിരിക്കും. അതെ, അവസാനം പറഞ്ഞത് സത്യം തന്നെ ആയിക്കോട്ടെ.
8: എന്നാൽ ആദ്യം കളവ് പറഞ്ഞതായി സ്വയം സമ്മതിച്ചതോ? അതിലെന്തോ പന്തികേടുണ്ട്.
9: ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. എട്ടോ പത്തോ സാക്ഷികൾ കോടതിയിൽ ഹാജരായി, കാവൽക്കാരനും കൂടെ ഉണ്ടായിരുന്നവരും. ഇതെങ്ങനെ നടക്കും? അവരാണ് കൊലപാതകം നടത്തിയതെങ്കിൽ ചിരിച്ചും കളിച്ചും പടിവാതിൽക്കൽ തല്ലുകൂടാനുള്ള മാനസികാവസ്ഥയിലായിരിക്കുമോ അവർ?

0: അത് കഴിഞ്ഞായിരിക്കാം.
1: തീർച്ചയായും അതിശയകരമായിരിക്കുന്നു, അസാധ്യം. എന്നാലും
0: ഇല്ല ഡോക്ടർ, ഈ സംഗതിയിൽ ഒരെന്നാലുമില്ല. കുറ്റകൃത്യം നടന്ന അതേ ദിവസം അതേ സമയത്ത് നിക്കോളയുടെ കയ്യിൽ കമ്മലുകൾ കാണപ്പെട്ടത് അയാൾക്കെതിരായ സാഹചര്യ തെളിവാണ്.
1: നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് അവർ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല.
0: അവർ ആഭരണ പെട്ടി കണ്ടുപിടിച്ചു, അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവനതിന് തുനിയുമായിരുന്നു.
1: ആ ആഭരണ പെട്ടി വൃദ്ധയുടേതാണെന്നതിന് തെളിവ് വല്ലതുണ്ടോ?
0: അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആഭരണ പെട്ടി ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞു. അയാളാണ് വാച്ച്മാനുമായി സംസാരിച്ചു നിന്നത്. പണയം തിരിച്ചു വാങ്ങാൻ വന്നവരായിരുന്നു.
1: ഇനി മറ്റൊരു കാര്യം, ആദ്യം അവർ പലിശക്കാരിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ നിക്കോളയെ കണ്ടിരുന്നു, അതിന് തെളിവുണ്ടോ?
0: ഇല്ല, ആരും അവനെ കണ്ടില്ല. അവൻ അകത്തുണ്ടായിരുന്നിരിക്കും. പണയമെടുക്കാൻ വന്നവർ കഥകിൽ മുട്ടുമ്പോൾ അവനകത്തുണ്ടായിരുന്നു കൊലയാളി. കഥകിൽ മുട്ടിയവർ വിഡ്ഢികൾ. അവർ അവിടെ കാത്തു നിന്നില്ല, അതുകൊണ്ടാണ് കൊലയാളി പുറത്തു ചാടിയത്.
1: യഥാർത്ഥ കൊലയാളിയുടെ കയ്യിൽ നിന്ന് സാധനം താഴെ വീണതായിരിക്കുമെങ്കിലോ?
0: അതെങ്ങനെ?
1: പടിവാതിൽ കാവൽക്കാർ ആരുമില്ലാത്ത തക്കം നോക്കി അയാൾ സാവധാനത്തിൽ താഴേക്കിറങ്ങി. ധാരാളം ആളുകൾ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നപ്പോ ആഭരണച്ചപ്പ് താഴെ വീണതായിരിക്കുമെങ്കിലോ?
0: എന്തായാലും നിങ്ങൾ കൊള്ളാം, എല്ലാം നേരിൽ കണ്ടതുപോലുണ്ട്. നിങ്ങൾ ഡോക്ടറല്ല, ഡിറ്റക്റ്റീവ് ആകേണ്ടിയിരുന്നത്.
2: അതെ, അയാൾ അവിടെ നിന്നിരുന്നു ഒതുങ്ങി മാറി.
3: നിക്കോ പിച്ചും പേയും പറയുകയാണ്,
1: എന്തായാലും ഞാൻ ഇറങ്ങുന്നു.
3: ആരോ വന്നല്ലോ. ആരാ?
4: ഞാൻ ലൂഷിൻ, പീറ്റർ പെട്രോവിച്ച് ലൂഷിൻ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 16 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ വേനൽ മഴയും ആരോഗ്യ സംരക്ഷണവും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആറളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TG മനോജ് കുമാർ തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497

2950607 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497 2950607. ഇപ്പോൾ മുതൽ 3:30 വരെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗൃഹരശ്മി ലൈവിലാണ്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസമായെത്തുന്ന വേനൽ മഴ മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്നുണ്ട്. എന്നാൽ അത്രയധികം നമ്മൾ ആശ്വസിക്കേണ്ട അല്ലേ? പല പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് ഈ കാലാവസ്ഥയാണ്. എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങി ജീവന് ഭീഷണിയാകുന്ന രോഗങ്ങൾ വരെ ജലത്തിലൂടെയും അല്ലാതെയും ഇപ്പോൾ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹോമിയോയിലൂടെ എങ്ങനെ പ്രതിരോധം തീർക്കാം? നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് ആറളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ജി മനോജ് കുമാറാണ്. സംശയങ്ങൾക്കായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാ ഒരിക്കൽ കൂടി 0497295607. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം,
0: പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞു, വേനൽ മഴ, വേനൽ മഴ, വേനൽക്കാലവും മഴക്കാലവും ഒരുമിച്ചിട്ടുള്ള ഒരു കാലാവസ്ഥ. കാലാവസ്ഥയിലുണ്ടാകുന്ന ഈ ഒരു വ്യത്യാസം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വേനൽ മഴയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: നമ്മളെ കാലാവസ്ഥയെ നമ്മൾ ഈ മനുഷ്യൻ്റെ ഗുണദോഷങ്ങൾക്ക്, മനുഷ്യനാവശ്യം, നമ്മുടെ അടിസ്ഥാനം എന്താ പറയുക, നമ്മുടെ ഗുണദോഷങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കാലാവസ്ഥയെ തന്നെ നമ്മൾ നിർവചിക്കുന്നത്. നല്ല കാലാവസ്ഥ, മോശം കാലാവസ്ഥ എന്നൊക്കെ പറയാം. ഇപ്പം നമ്മൾ ഇപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രകൃതിയിലെ ഒരു ജീവജാലം മാത്രമാണ് മനുഷ്യൻ. അപ്പം നമുക്ക് ചില കാലാവസ്ഥ വളരെ നല്ലതായിട്ട് തോന്നും. ഇപ്പം മഴ, ആദ്യം ഒരു പുതുമഴ പെയ്യുമ്പോൾ ഈ മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ നമ്മൾ മഴ ഭയങ്കര സന്തോഷമുള്ള കാലാവസ്ഥ വിചാരിക്കും. ഒരു നാല് ദിവസം തുടർച്ചയായിട്ട്

0: മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മഴ നമുക്ക് വലിയ പ്രശ്നകാരണമാവും. അതുപോലെയാണ് വേനൽ, വേനൽ ആദ്യമൊക്കെ വേനൽ വരുമ്പോൾ ഒന്ന് മഴയൊക്കെ ഒന്ന് മാറി എന്ന് തോർച്ചയായല്ലോ എന്ന് വിചാരിക്കും, തുണി ഉണക്കാന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വെയിൽ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ ഇത് ഈ പ്രകൃതിയിലെ കാലാവസ്ഥ ശരിക്കും ഒരു മനുഷ്യൻ്റെ നിർവചനത്തിനനുസരിച്ചാണല്ലോ നല്ലത് മോശം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനപ്പോൾ വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഒരു മഞ്ഞുള്ള സമയം, നമുക്ക് വിൻ്റർ ഇവിടെ കുറവാണ്, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല തണുപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഹിമക്കരടിനോ പെൻഗിനോ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് തണുപ്പ് കൂടുന്ന അത്ര സന്തോഷമായിരിക്കും, നമുക്ക് അതേസമയം ഈ തണുപ്പ് വലിയൊരു പ്രശ്നമായിരിക്കും. അത് നമുക്ക് അറിയാവുന്ന ജീവജാലങ്ങൾ. ഈ കൊടും വേനലിൽ പോലും ധാരാളം വൃക്ഷങ്ങൾ വഴി സൈഡിൽ, ഇപ്പോൾ മെയ് ഫ്ലവർ പോലുള്ള വൃക്ഷങ്ങൾ പൂക്കുന്നത് നമുക്ക് കാണാറുണ്ട്. ഈ വേനലായിട്ട് വെള്ളം കുറഞ്ഞാൽ പോലും ചില ചെടികളിൽ ഈ പിന്നെ പുതിയതായിട്ട് ഇലകൾ വരുന്ന നമുക്ക് കാണാം. നമുക്ക് ഈ എന്ന് വെച്ചാൽ വേനൽ എന്ന് പറഞ്ഞാൽ എല്ലാ
1: ജീവജാലങ്ങൾക്കും
0: പറ്റുന്നതിന് പകരം ചിലതിൽ ഈ സമയത്താണ് ഇലകൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ, അത് നമ്മുടെ ദൃഷ്ടിയിലുള്ളതാണ്, നമ്മുടെ ദൃഷ്ടിയിലില്ലാത്ത ഇഷ്ടംപോലെ സൂക്ഷ്മാണുക്കളുണ്ടാവും. അപ്പോൾ ഇവയ്ക്കെല്ലാം ചിലപ്പോൾ ഈ ചൂട് നല്ല ഗുണകരമായിരിക്കും. അപ്പോൾ ആ ഗുണകരമാകുന്നതുകൊണ്ട് ഇവയുടെ എണ്ണം കൂടുകയും ഇവയുടെ പ്രജനനം കൂടുകയും, അപ്പോൾ അവയെ അതുകൊണ്ട് തന്നെ രോഗാണുക്കൾ ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ, പ്രത്യേകതര രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകൾ സൂക്ഷ്മാണുക്കൾ എന്ന് പറയാം. ഈ രോഗം, മനുഷ്യന് രോഗം വരുത്തതിനെ നമുക്ക് രോഗാണുക്കൾ എന്ന് പറയാൻ പറ്റും, അല്ലാത്തതെല്ലാം സൂക്ഷ്മാണുക്കൾ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അവയിൽ ചിലവർ നമ്മളിലോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില രോഗങ്ങളൊക്കെ ഉണ്ടായി വരാം.
1: നമുക്ക് ഒരു കോൾ ഉണ്ട്, അതിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. പേര് പറയാമോ?
2: ഓ, നമസ്കാരം.
1: പേരൊന്ന് പറഞ്ഞേ.
2: പേര് കോഴിക്കോട് ജില്ലയിലെ കണ്ണൻ വേളം.
1: ആരാ വിളിക്കുന്നത്? കണ്ണൻ എന്നാണ് പേര്?
2: ആ, കണ്ണൻ.
1: ആ, വേളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കോഴിക്കോട് ജില്ലയിലെ വേളം അല്ലേ?
2: ആ, വേളത്ത്.
1: ശരി, നമ്മൾ വേനൽ മഴ ഉണ്ടോ അവിടെ കോഴിക്കോട്?
2: ഓ, മഴ കുറവാണ്. ഇപ്പം ചെറുങ്ങനെയൊന്ന്.
1: ഓ, മഴ എന്ന് പറയുമ്പോ മഴയുടെ ഒരു ബുദ്ധിമുട്ടാണ് പറയുന്നത് അല്ലേ? ഓ, മഴ അല്ലേ?
2: അപ്പൊ
1: ഡോക്ടർ ഉണ്ട്, വേനൽ മഴയിലുള്ള കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. മനോജ് ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ.
2: ഈ വേനൽ മഴ ആദ്യമായി കൊള്ളുന്ന മഴ കൊണ്ട് കഴിഞ്ഞാല് എന്തെങ്കിലും രോഗം പിടിക്കുമെന്നല്ല, ചില ആൾക്കാർ മഴ കൊള്ളുന്നുണ്ട്, ചില ആൾക്കാർ മഴ കൊള്ളരുതെന്നും പറയുന്നുണ്ട്.
0: അത് എപ്പോഴും നമ്മള് പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഇടയ്ക്ക് ഒരു തമാശയായിട്ട് പറയാറാണ്. കാരണം ഈ മഴ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഏറ്റവും നല്ല ശുദ്ധജലം എന്ന് പറയുന്നത് മഴവെള്ളമാണെന്ന് പറയും. അപ്പോൾ ഈ മഴവെള്ളം നമ്മൾ ദേഹത്ത് പതിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം വരിക, മഴ നടഞ്ഞാൽ പനി പിടുമോ എന്ന്. കാരണം ശാസ്ത്രത്തിൻ്റെ ഒരു നോട്ടത്തിനകത്ത് ഈ മഴ നനഞ്ഞതുകൊണ്ട് അസുഖമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഈ അന്തരീക്ഷത്തിൽ ഇപ്പോഴെല്ലാ രോഗാണുക്കളും പൊടിപടലങ്ങളും എല്ലാം അന്തരീക്ഷത്തിലുള്ള സമയമായിരിക്കുമല്ലോ. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവയെല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള പിന്നെ വെള്ളമാണ് നമ്മുടെ ദേഹത്തോട്ട് പതിക്കുന്നത്, ഭൂമിയിലോട്ട് തന്നെ ഒഴുകുന്നത്. കാരണം ഇവിടുന്ന് പറന്ന് ഭാരം കുറഞ്ഞ് പൊങ്ങിപ്പോയിട്ടുള്ള സൂക്ഷ്മാണുക്കളും പൊടിപടലങ്ങളും, നമ്മൾ ആസിഡ് മഴയൊക്കെ കേട്ടിട്ടില്ലേ എന്നൊക്കെ പറയുന്ന പോലെ, ഈ അന്തരീക്ഷത്തിൽ എന്തൊക്കെ പിന്നെ വസ്തുക്കളുണ്ടോ അവയെല്ലാം പരമാവധി താഴോട്ട് കൊണ്ടുവരും ആദ്യത്തെ മഴകൾ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ശരീരത്തിന് രോഗം എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത. പക്ഷെ തുടർച്ചയായിട്ട് മഴ പെയ്ത് അന്തരീക്ഷം തെളിഞ്ഞ സമയത്ത് പെയ്യുന്ന മഴയും മഴ വെള്ളവും ഏറ്റവും ശുദ്ധമാണ്. ആ വെള്ളം നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുക. പക്ഷെ ആദ്യത്തെ മഴയിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് നഗരത്തിലാണെന്ന് വിചാരിക്കുക, അവിടുത്തെ മാലിന്യം നമുക്ക് ഊഹിക്കാമല്ലോ. അവിടുത്തെ ആ കാർബൺ വാഹനങ്ങളുടെ പൊടിയും കരിയും എല്ലാം കൂടി ആയിരിക്കുമല്ലോ തിരിച്ചു വരുന്നുണ്ടാവുക. ഉൾപ്രദേശത്ത് താരതമ്യേന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് എങ്ങനെയാ അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ വേനൽ മഴ പറയുന്ന വെച്ചാൽ നമ്മൾ നല്ലോണം ശരീരം വേർത്ത് ചൂടായിരിക്കുന്ന സമയത്ത് നേരിട്ട് ദേഹത്തോട്ട് തണുത്ത വെള്ളം പതിക്കുകയായിരിക്കും. ആ തണുത്ത വെള്ളം എന്ന് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഇപ്രാവശ്യം ആലിപ്പഴം വീണിരുന്നോ? നിങ്ങളുടെ നാട്ടിലൊക്കെ വീണിരുന്നോ? നമ്മുടെയൊക്കെ പല ഭാഗങ്ങളിലും ആലിപ്പഴ വർഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെ അതെ, ഈ ആദ്യ മഴയ്ക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ ശരീരം ചൂടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തണുക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഈ കാലാവസ്ഥയിൽ നമ്മുടെ ശരീരം ചൂടായിരിക്കുന്നു, നമ്മളിപ്പോൾ ഒരു തണുപ്പിച്ച ഇരുമ്പ് പെട്ടെന്ന് വെള്ളത്തിലോട്ട് മുക്കി കഴിഞ്ഞാൽ അതിന് വരുന്ന വ്യത്യാസം നമുക്ക് കാണുന്നില്ലേ? ഒറ്റ നിമിഷം കൊണ്ട് തുരുമ്പ് കുടിക്കുന്ന നമ്മൾ കാണുന്നില്ലേ? ഒരു ലേറം കളയിപ്പോ എന്ന് പറയുന്നത് പോലെ അന്തരീക്ഷത്തിലെ പെട്ടെന്നുള്ള താപ വ്യത്യാസം കൊണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയാം, അസുഖങ്ങൾ വരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിലെ ഈ മുകളിൽ നിന്നുള്ള വൈറസുകളൊക്കെ താഴോട്ട് എത്തിച്ചേരാനും പിന്നെ ഒരുപക്ഷെ നമുക്ക് ഈ ഫ്ലൂ പോലുള്ള ജലദോഷം പോലുള്ള അസുഖങ്ങൾ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ നാട്ട് നടപ്പായിട്ട് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നാടൻ ചൊല്ലുകളിലൊന്നാണ് പുതുമഴ നനയുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. അതേസമയം ചില നാട്ടിൽ പുതുമഴ നനയരുതെന്ന് പറയും. അപ്പോൾ എന്തായാലും ആദ്യ മഴേനെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കേണ്ട. അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും മാലിന്യങ്ങളും എല്ലാം തിരിച്ചു വരുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടു മൂന്ന്

0: മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മഴ നനഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അതെ, ഒന്ന് ശുദ്ധമായിട്ട് നമ്മുടെ കോമൺ ലോജിക്കിൽ ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് ശുദ്ധമായിട്ട് നനയായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു അഡ്വൈസ്.
1: ഓക്കെ, മറ്റൊന്നും ചോദിക്കാനില്ലല്ലോ.
2: ആ ഒരു കാര്യം കൂടി, നമ്മൾ ഇപ്പൊ ഈ മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ആ നമ്മളിപ്പോ നിങ്ങൾ കോഴിക്കോട് ഉൾവശത്താണെന്ന് പറഞ്ഞു, കുറച്ചൊരു ഉൾപ്രദേശത്താണെന്ന് പറഞ്ഞല്ലേ. ആ നമ്മൾ അത് ഓരോ ഭാഗങ്ങളെ അനുസരിച്ച്, ഇപ്പൊ നമ്മൾ കോഴിക്കോട് നഗരത്തിലാണെന്ന് വിചാരിക്കുക. കോഴിക്കോട് നിങ്ങൾക്ക് അറിയാലോ, കോഴിക്കോട് ടൗണിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഓവുചാലുകളെല്ലാം ബ്ലോക്കായി കിടക്കുകയായിരിക്കും. അത് മുഴുവൻ പിന്നെ നിറഞ്ഞിട്ട് അവിടെയുള്ള മാലിന്യങ്ങൾ എത്രയോ കാലമായിട്ട് കെട്ടിക്കിടക്കുന്നതും ഈ രോഗാണുക്കൾ വളർന്ന് നിറഞ്ഞിരിക്കുന്നതുമായ ആ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലോട്ടും അല്ലെങ്കിൽ നമ്മുടെ കാലിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ അത് അങ്ങനെയുള്ള വെള്ളങ്ങൾ വെള്ളമാണ് ഉണ്ടാവുക. അപ്പൊ അവിടുന്ന് ഉണ്ടാകാവുന്ന രോഗങ്ങളും രോഗാണുക്കളും ഉണ്ടാവും. അതുപോലെ തന്നെ പൈപ്പുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ പൈപ്പിൽ ഇങ്ങനെയുള്ള മലിനജലം കളരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ കുടിവെള്ളത്തിലൂടെ പെട്ടെന്ന് രോഗങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ ടൈഫോയിഡോ മഞ്ഞപ്പിത്തോ കോളറയൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല, എന്നാൽ പോലും നമ്മൾ വെള്ളത്തിലൂടെ പെടുന്ന രോഗങ്ങളിലാണ് ഈ കോളറയും ടൈഫോയിഡും മഞ്ഞപ്പിത്തവും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കൊതുകിൻ്റെ കോഴിക്കോടിനെ കുറിച്ച് എറണാകുളത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ അല്ലെ കൊതുകുകളുടെ തലസ്ഥാനങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ ഈ കൊതുകുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. ഒരു മഴ വരുന്നു, പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നു, പിന്നെയും മഴ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഡെങ്കി പോലുള്ള ഇതില്ലേ, ഡെങ്കി കൊതുകുകൾ ഡെങ്കി പരത്തുന്ന ഇഡിസി ഈജിപ്റ്റി എന്നൊക്കെ പറയുന്ന കൊതുകുകളും ഒക്കെ വ്യാപകമായിട്ട് കൂടും. അപ്പം ഇനി ഇതേ രീതിയിൽ കാലാവസ്ഥ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് മഴ പെയ്യുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏറെ താമസിയാതെ ചിക്കൻഗുനിയും ഡെങ്കിപ്പനിയൊക്കെ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് കൊതുക് അടിക്കാതിരിക്കാനുള്ള വഴികൾ നോക്കുക. പിന്നെ ഇതല്ലേ, ഈ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന കർഷകരെ പോലുള്ള ആൾക്കാരോട് നമ്മൾ പറയുന്നത് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഈ എലികളുടെ മാളങ്ങളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ എലി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാകാനുള്ള സാധ്യതകൾ, അപ്പോൾ എലിമൂത്രത്തിലൂടെ പകരുന്ന നമ്മുടെ രോഗമുണ്ടല്ലോ എലിപ്പനി പോലുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നനഞ്ഞിട്ടേ ഈ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ ത്വക്ക് രോഗങ്ങൾ വരും. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കുറച്ച് രോഗങ്ങൾ, ഇപ്പോൾ ചിക്കൻ ബോക്സ് ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ചിക്കൻ ബോക്സ് നല്ലൊരു സീസണായിരുന്നു, അത് കറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ കണ്ണസുഖങ്ങൾ വരുന്ന സമയമാണ്, കണ്ണസുഖങ്ങളിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് സാധാരണ ഈ വേനൽമഴയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് സാധാരണ കാണുന്ന അസുഖങ്ങൾ.
1: നമുക്ക് തുടർന്ന് ബാക്കി തുടർന്ന് ഭാഗങ്ങൾ കൂടെ കേൾക്കുക. വിശദമായിട്ട് ഓരോ രോഗങ്ങളെ കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുക. വിളിച്ചതിൽ സന്തോഷം. സാർ, രോഗങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചു കടഞ്ചേട്ടൻ വിളിച്ച സമയത്ത്. അപ്പൊ നമുക്ക് ഓരോ രോഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് തന്നെ പറയാം. ഇപ്പോൾ കൊതുക് പരത്തുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും ഇപ്പം ഈ കാലാവസ്ഥ, പ്രത്യേകിച്ചും വേനലും മഴയും ചേർന്നൊരു കാലാവസ്ഥ കൊതുകിന് ഏറ്റവും സുഖകരമായിട്ട് വളരെ. ആ ഒരു സമയത്ത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ അതിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ എന്നുള്ള കാര്യം?
0: ഇപ്പൊ നമ്മളിപ്പോ കാലാവസ്ഥയില് ഇപ്പൊ നമുക്കറിയാം പിന്നെ ഡെങ്കി പരത്തുന്ന കൊതുകുകൾ, നമ്മളിപ്പോൾ പഴയ പോലുള്ള പിന്നെ സാധാരണ നമ്മൾ ക്യൂലെക്സും അനോഫിലസും അതുപോലെ തന്നെ നമ്മുടെ ഡെങ്കി പരത്തുന്ന ഇഡിസ് കൊതുകുകളൊക്കെയാണ് ഇപ്പം നമ്മൾ മൂന്നാമത് ഏറ്റവും കൂടുതലായിട്ട്. നമ്മളിപ്പോൾ അക്കാഡമിക്കായിട്ട് കുറേ കൊതുകുകളുടെ പേര് പറഞ്ഞാലും ജനങ്ങൾക്ക് പരിചിതമായിട്ടുള്ളത് നമ്മളെപ്പോഴും ജനങ്ങൾ അറിയേണ്ടതുമായ കൊതുകുകളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ക്യൂലെക്സ് എന്ന് പറയുന്ന മന്തൊക്കെ പരത്തുന്ന രീതിയിലുള്ള, അപ്പം അനോഫിലസ് മറ്റേ മലേറിയ പരത്തുന്ന കൊതുകൾ, പിന്നെ നമ്മളെ ഡെങ്കി ചിക്കൻഗുനിയൊക്കെ വരുന്ന ഇഡിസ് കൊതുകൾ. അപ്പോൾ അതിനകത്ത് ഈ മലിനജലമുള്ള എല്ലാ സ്ഥലത്തും ഉള്ളതാണ് ആനോഫിലസും ക്യൂലെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്യൂലെക്സ് ഒക്കെ ഉണ്ടാക്കുന്ന മന്ത് ബെൽറ്റുകളുണ്ടാവും. അതിപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നമ്മുടെ തലശ്ശേരി ഭാഗം, കോഴിക്കോടൊക്കെ കുറേ ഒരു ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആ കൊതുകുകളും ഉണ്ടാകും, ആ രോഗാണുക്കളുടെ സാന്ദ്രതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് ഇനി ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് ഈ ഇഡിസ് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും ചെറിയ കൊതുകുകൾ, നമ്മൾ ആ കൊതുകുകൾ ഡെങ്കിപ്പനി ചിക്കൻഗുനിയൊക്കെ വളർത്തുന്ന ആ കൊതുകൾ. അപ്പോൾ അവയെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റു കൊതുകുകളുടെ അത്രയും വലിപ്പമില്ല. ഒരുവിധം നെറ്റ്, ചെറിയ നെറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ കണ്ണികളും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് കടിക്കും. രണ്ട്, അത് പകലാണ് കടിക്കുക. അതിനെ നമ്മൾ ടൈഗർ മസ്കിറ്റോ എന്നൊക്കെ പറയുന്നത് അതിന് ടൈഗറിനെ പോലെ വരേണ്ടെന്നുള്ളതുകൊണ്ട്. ഒന്നത് മറ്റു കൊതുകുകളെ പോലെ മൂളിപ്പോട്ടൊന്നും പാടിയിട്ടല്ല വരിക, ഇപ്പം വന്ന് കടിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോകും. കുറേ പ്രത്യേകതകളുള്ള ഈ അഡാപ്റ്റേഷൻ എന്ന് പറയില്ല, കാലാനുസൃതമായ അഡാപ്റ്റേഷൻസ് ഉള്ള ഒരു കൊതുകാണത്. അപ്പോൾ അവയുടെ എണ്ണം വളരെ കൂടും. അപ്പോൾ ഇനി ഈ കാലാവസ്ഥ നമ്മൾ സുന്ദരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ, അത് കുറച്ച് ഈ ഇഡിസ് പരത്തുന്ന രോഗങ്ങൾ കുറച്ച് പ്രശ്നക്കാരുമാണ്, മറ്റതിനെ പോലെ അതിനേക്കാൾ കുറച്ചും തീവ്രമായിട്ടുള്ള പ്രശ്നങ്ങളാണ്.
1: അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക്
0: ഓരോ ഘട്ടമായിട്ട് പറയാം. ഓക്കെ,
1: ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
3: ഹലോ, നമസ്കാരം.
1: എവിടുന്നാണ് വിളിക്കുന്നത്, പേര് പറയാമോ?
3: എമ്പാർ പാണത്തൂര് കാസർഗോഡ് ഇല്ല.

0: ഓക്കെ, ഇന്ന് വേനൽ മഴയും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. മനോജ് ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
1: എന്റെ കാലില് ചൊറിച്ചിലുണ്ട്, ചൊറിച്ചിൽ. ഈ വേനൽ ആയതിനു ശേഷം ഭയങ്കര ചൊറിച്ചിലാണ്. കാരണം അടിഭാഗത്തല്ല, പാദത്തില്.
2: വശങ്ങളിലാണ്?
1: ഒരു കാരണമുള്ളൂ, കൈത്തക്കാലില്.
2: എന്താ എന്തായിരിക്കും കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്? എന്തെങ്കിലും കാലാവസ്ഥ കാരണങ്ങൾ കൊണ്ട് കൂടുന്നുണ്ടോ, അതല്ലെങ്കിൽ എങ്ങനെ തുടങ്ങി എന്ന് വല്ലതും ഓർമ്മയുണ്ടോ? ഈ വേനൽക്കാലത്ത് കൂടുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എവിടെ? കാസർഗോഡ് ജില്ല ഏതാ സ്ഥലം എന്ന് പറഞ്ഞു? പാണത്തൂർ. ആ, അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത്, ഇത് ചിലപ്പോ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പഴുക്കുന്നുണ്ടോ? പഴുപ്പിനേക്കാൾ കൂടുതൽ പൊട്ടലും ചൊറിച്ചിലൊക്കെയാണോ? മണ്ണ് തട്ടുമ്പോ കൂടുതലുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലേ. കാരണം എന്താ വെച്ചാല് ഏത് കാലിലാണ്? ഇടത് കാലോ വലത് കാലോ? അല്ലാണ്ട് വെരിക്കോസ് വെയിൻ പോലെ അങ്ങനെ കാലിലെ ഞെരമ്പ് കടിപ്പ് അങ്ങനെയൊന്നുമില്ലല്ലോ? ഏറ്റവും നല്ലത് അടുത്തുള്ള നമ്മുടെ പാണത്തൂരിന് അവിടെയുള്ള ഹോമിയോ, എല്ലാം നമ്മുടെ പഞ്ചായത്തുകളിൽ ഹോമിയോ ഡിസ്പെൻസറികളുണ്ട്, സർക്കാർ ഹോമിയോ ആശുപത്രിയുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഡോക്ടർ നേരിട്ട് കാണിക്കുകയായിരിക്കും നല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിങ്ങൾ ഊഹിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഊഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഊഹിക്കുന്ന മരുന്ന് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. എങ്ങനെയായാലും മരുന്നുള്ള ഈ സമ്മറിലെ ഞാൻ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, വേനൽക്കാല രോഗങ്ങളായതുകൊണ്ട് ഈ ചില തൊക്ക് രോഗങ്ങൾ വേനൽക്കാലത്ത് മാത്രം കൂടുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ചിലപ്പോൾ ഈ എന്തെങ്കിലും അലർജനായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രത്യേക കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയും, നമ്മളിപ്പോൾ എന്തെങ്കിലും ആ ഭാഗത്ത് പ്രത്യേക എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, തട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സോപ്പിൻ്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ ഇനി മണ്ണായിട്ട് അതല്ല, മണ്ണായിട്ട് സ്പർശിക്കുമ്പോഴാണോ കൂടുതലും നോക്കുക. അതുപോലെ ചില ഭക്ഷണങ്ങൾ ചിലപ്പോൾ ഈ രോഗം അധികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഷെൽ ഫിഷുകൾ, ഈ കല്ലുമക്ക ഞണ്ട് കൊഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളും, അതുപോലെ ഡ്രൈ ഫിഷുകൾ, മുട്ട ഒക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടേ, എനിക്ക് തോന്നുന്നത് അതൊന്ന് നേരിട്ട് ഒരു ഹോമിയോപ്പതി ഡോക്ടർ അവിടെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലെ ഹോമിയോ ഡോക്ടർ ഒന്ന് കാണിക്കുകയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. കാരണമുണ്ടാകും, ഒരു കാലിലെ വരുന്നുള്ളെങ്കിൽ കൃത്യമായ കാരണമുണ്ടാവും. അപ്പോൾ ആ കാരണം കൂടി നിങ്ങളുടെ നിങ്ങൾ പറയുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ നിഗമനത്തിലെത്തുന്ന കാരണത്തിനും കൂടി അടിസ്ഥാനമായിട്ട് ചികിത്സിച്ച് എന്തായാലും മാറും.
0: വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഡെങ്കിപ്പനിയെ കുറിച്ചാണ് പറയുന്നത്. ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: അത് ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശരീരവേദനയോട് കൂടിയിട്ട് ഇപ്പോൾ ഡെങ്കിപ്പനി ആയാലും ചിക്കൻഗുനി ആയാലും എലിപ്പനി ആയാലും കണ്ണുവേദന, പിന്നെ കണ്ണിന് ചുമപ്പ്, ശരീരവേദനകൾ, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവായിട്ട് കാണുക. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, നമ്മൾ ആരോഗ്യത്തിൻ്റെ തലസ്ഥാനമാണ് നമ്മൾ, അപ്പോൾ ജനങ്ങൾ ആരോഗ്യത്തെക്കുറിച്ചിട്ടൊക്കെ വളരെ
0: ബോധവാന്മാരാണ്.
2: അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വയം ചികിത്സകൾ, ഇപ്പം നമ്മുടെ ഡോക്ടർമാരുടെ അടുത്ത് വരുന്ന രോഗികളല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ചാറ്റ് GPT നോക്കിയിട്ടാണ് വരുന്നത്. മരുന്ന് പോലെ നമ്മൾ തമാശക്ക് പറയുന്ന പോലെ മരുന്ന് തന്നെ ഒക്കെ പറഞ്ഞില്ല, ഡോക്ടർ ഈ മരുന്ന് അത് കഴിച്ചാൽ കുഴപ്പമുണ്ടോ, മരുന്നിന്റെ സൈഡ് എഫക്ട്,
0: നമ്മൾ എഴുതി കഴിഞ്ഞാൽ
2: ഓരോ മരുന്ന് അവർ നോക്കി കാണാതെ പഠിച്ചിട്ട് കാരണം. കാരണം ഇവർക്ക് ചില കേസിലുണ്ടല്ലോ, പിന്നെ ഡോക്ടർമാരെക്കാൾ വിവരം ആ രോഗികൾക്ക്, അതെന്താ കാര്യം, അവർക്ക് അവരുടെ രോഗത്തെക്കുറിച്ച് പഠിച്ചാൽ മതി, ഡോക്ടർമാർക്ക് ലോകത്തുള്ള മുഴുവൻ രോഗത്തെക്കുറിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ ഇവർ അവരുടെ രോഗത്തെക്കുറിച്ച് ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും, ഈ അമേരിക്കയിലുള്ള ചികിത്സയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർ മിക്കവാറും ഒരു രണ്ടോ മൂന്നോ ഡോസ് പാരസെറ്റമോളെല്ലാം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വരിക. അപ്പം നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ഒരു സിംറ്റംസ് രോഗികളിൽ ഉണ്ടാവില്ല. ഇത് ഡെങ്കിയാണോ ചിക്കൻഗുനിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനിയാണോ വൈറൽ പനിയാണോ എന്നുള്ളത് കാണിക്കുന്ന ഒരു ഇതും ഉണ്ടാവില്ല. കാരണം മേലുവേദന അവർ കഴിച്ച് പാരസെറ്റമോൾ കഴിച്ച് പോകും, അനാലജിസിനൊക്കെ സ്വന്തം ഇഷ്ടംപോലെയാണ് കഴിക്കുക. ഇപ്പോൾ ഡോക്ടർമാരാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്, ഏത് ആൻറ്റിബയോട്ടിക്സ് കഴിക്കരുത്, ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാം. അപ്പോൾ രോഗികൾ പറയും, അല്ല ഡോക്ടർമാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റിബയോട്ടിക്സ് നിങ്ങൾ കഴിക്കരുത്, ഞങ്ങൾ തന്നെ കഴിച്ചാലോ, എന്താ കുഴപ്പം എന്ന് പറയുന്ന പോലെ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് അതിൻ്റെ ആ ഏർലി സ്റ്റേജ് വിത്തൗട്ട് എനി മെഡിക്കേഷൻ വന്നു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് രോഗലക്ഷണം കൊണ്ട് ഇപ്പം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു പ്രശ്നമാണ്, നമ്മൾ ഡോക്ടർമാരുടെ മേഖല അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ പറയും, ഏത് രോഗീനെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന്, മുമ്പത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്നത് എല്ലാ ടെസ്റ്റുകളും ഡോക്ടർക്ക് സപ്പോർട്ടിന് വേണ്ടിയായിരുന്നു. രോഗി പറയുന്നതെന്ന് തന്നെ നമുക്ക് ഡോക്ടർ രോഗം എന്നതാണെന്ന് മനസ്സിലാവും. പിന്നെ ഞങ്ങൾ അതിനകത്ത് ഏത് ക്ലാസിഫിക്കേഷനാണ് വേണ്ടത്, അതിനകത്ത് തന്നെ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ഏത് രോഗം

0: ണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ലാബ് ടെസ്റ്റുകളുടെ സഹായം തേടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം എല്ലാവരും മാസ്ക്ഡ് ആയിട്ടാണ് വരിക. പനി ഉണ്ടാവില്ല, ബോഡി പെയിൻ ഉണ്ടാവില്ല.
1: കാരണം ഇത് മുൻപ് തന്നെ ഇവർ പാരസെറ്റമോളോ എന്തെങ്കിലും
0: അടിച്ചമർത്തിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ ക്ലാസിക്കൽ പ്രസന്റേഷൻ ആയിട്ട് ആരും തന്നെ വരാറില്ല, ഒന്നും വരാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നിർബന്ധിതനാകും ഇന്ന കാര്യങ്ങൾ. അപ്പം സാധാരണ ഇപ്പം മേലുവേദനയോട് കൂടെയുള്ള പനികൾ പ്രത്യേക ഡെഫിനറ്റ് ആയിട്ടുള്ള കോസ് ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പം മഴ നനയുകയും ജലദോഷത്തോടു കൂടി പനി വരികയാണെങ്കിൽ വിക്വാർ ഫ്ലൂ ആയിരിക്കും. ജലദോഷത്തോടുകൂടി മൂക്കൊലിപ്പോട് കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്ക്
1: പനി എന്ന് പറയുന്ന
0: ഇൻഫ്ലുവൻസ വൈറസുകൾ വരുന്ന പനികളായിരിക്കും. പക്ഷേ ഈ ഇൻഫ്ലുവൻസ ഇത്രയും ജലദോഷമൊന്നും ഇല്ലാതെ വരികയും ഒക്കെ വരുന്ന പനികളാകുമ്പോഴാണ് നമുക്ക് ഡെങ്കിയാണോ ചിക്കൻഗുനിയാണോ അത് ബോഡീൻ്റെ സ്ഥിതി എത്രത്തോളം ക്ഷീണമുണ്ട് ടെമ്പറേച്ചറിൻ്റെ ഇത് അങ്ങനെയുള്ള പാറ്റേണൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ക്ലാസിക്കൽ ഇത് ഡോക്ടർമാർ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒരിക്കലും ക്ലാസിക്കൽ പ്രസന്റേഷൻ ഇപ്പോൾ
1: കിട്ടില്ലാത്തൊരവസ്ഥയാണ്.
0: അത് ഈ അമിതമായിട്ടുള്ള ഈ ആരോഗ്യ ബോധവും അതുപോലെ തന്നെ ഈ
1: ഓവർ
0: കൗണ്ടറായിട്ട് അതെ അതെ പിന്നെ ഒ ടി ടി ആയിട്ട് ഇപ്പം മെഡിസിൻസ് കൗണ്ടറുകളിൽ കിട്ടുന്ന ഒരു ഒരു പ്രശ്നമുണ്ട്, അത് ശരിക്കും വലിയൊരു പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുന്നത്.
1: നമുക്കൊരു കോൾ ഉണ്ട്, അതിന് ശേഷം തുടരാം. നമസ്കാരം, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: നമസ്കാരം, പറയൂ, ആരാണ് വിളിക്കുന്നത്?
2: ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇയക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നാരായണൻ.
1: ഓക്കെ, നാരായണൻ ചേട്ടാ സംസാരിച്ചോളൂ, ഡോക്ടറുണ്ട്, മനോജ് ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
2: സാറേ, എനിക്ക് എന്താ ഞാൻ ഈ കൃഷിപ്പണിയിലും ചെയ്യുന്ന ഒരാളാണ് സാറേ. ഇപ്പം ഈ വർഷത്തിലും ഇങ്ങനെ ഈ വേനൽക്കാലത്ത് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ ഞാൻ എന്താക്കിയാൽ രാവിലെ കൃഷി സ്ഥലത്തേക്ക് പോകുന്നത് ഈ ഷർട്ട് ഉപയോഗിക്കില്ല, എന്താ വിറ്റാമിൻ സി
0: കിട്ടുക.
2: അതുകൊണ്ട് പറഞ്ഞാൽ ഈ ഏകദേശം ഒരു 11 മണി രാവിലെ പോയാൽ ഒരു 11 മണി വരെ വെയിലെന്നെ കൊള്ളൂ. എന്താ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂട് ഒരു പോലെ ഉണ്ട് സാറേ, ഇങ്ങനെ അത് വേർക്കുന്ന സമയത്ത് വകയർ പോച്ചൽ പോലെ. പിന്നെ കുറച്ച് കുറെ കഴിയുമ്പോൾ ശരിയാവുന്നു, പിന്നെ ആദ്യം വരുന്നു.
0: അല്ല
2: ഈ അയല് എന്ന് പറയല്ലേ സാറേ, അയല് അയല് എന്ന് പറയുന്നത് അതുപോലെ
1: ഉഷ്ണക്കുരു
0: ചൂടുകുരു പോലെ അല്ലേ.
2: മുമ്പേ എന്താ പറയുക, ഇത് പുറത്ത് മഴ പെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചൂടിലൊരു ശരീരം സാറേ.
0: അങ്ങനെ
2: ചില സമയത്ത് ഭയങ്കര ഒരു പോച്ചടി ചൂടും ഇങ്ങനെ വേർക്കുന്ന സമയത്ത്. അതെന്നല്ല ഷർട്ടിടല്ല ഞാൻ ഈ പോകുന്ന സമയത്ത് ഏകദേശം രാവിലെ 8 മണിക്ക് പോയാലും ഒരു 11 മണി വരെ എന്റെ കണ്ടത്തില് ഷർട്ടൊന്നും ഇടാതെ തന്നെയാണ് ജോലി ചെയ്യല് കൃഷിപ്പണി.
0: ആ അധികം ചൂടുള്ള നമ്മളിപ്പോ നമ്മൾ ഇപ്പോ സൺസ്ട്രോക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മളെ സൂര്യാഘാതം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതൊക്കെ വരാതെ അധികം വല്ലാതെ ചൂടുള്ളപ്പോ പിന്നെ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചൂടുകുരു ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ വേർപ്പ് തന്നെ നമ്മുടെ പിന്നെ ഉള്ളിലോട്ട് ഇറങ്ങുന്നത് കൊണ്ടും സ്കിന്നിന്റെ ഉള്ളിലോട്ട് ഫസ്റ്റ് ലെയറിലോട്ട് ഇറങ്ങുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കുരുക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ ചൂടുകുരു പ്രത്യേകിച്ച് വെയിൽ കൊള്ളുകയും വേർപ്പ് നിൽക്കുകയും ചെയ്യുന്ന ദേഹത്ത് നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരിൽ പൊതുവെ കോമൺ ആയിട്ടുണ്ട്. പക്ഷെ എല്ലാ ശരീര പ്രകൃതിക്കാർക്കൊന്നും ഉണ്ടാവുന്നില്ല, ചില ചില ശരീര പ്രകൃതിക്കാർക്ക് കൂടുതലായിട്ടുണ്ടാവും. അത് തന്നെ പ്രമേഹമൊക്കെ ഉള്ളവർക്ക് വളരെ കൂടുതലായിട്ടുണ്ടാവും. നമുക്ക് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ രോഗാണുക്കളോട് കിടന്നിട്ട് പഴുക്കുന്ന അവസ്ഥയൊക്കെ വരികയും അതുപോലെ തന്നെ ഈ പരുക്കളായിട്ട് വലിയ കുരുക്കളൊക്കെ ആയിട്ട് വരുന്ന അവസ്ഥകളൊക്കെ വരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പ്രശ്നമുള്ളൂ. ഇല്ലല്ലോ, ആ ഇതിപ്പോ എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു ഒരു ശരീര പ്രകൃതം കൂടിയാണ്. അതിന് നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ഈ ഹോമിയോപ്പതിയിൽ പിന്നെ നമുക്ക് ഇതിനൊക്കെ മരുന്നുകളുണ്ട്. മരുന്നുകൾ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ചൂട് താങ്ങാനുള്ള ശേഷി കൂട്ടുന്ന ചില മരുന്നുകളുണ്ട്. ഇപ്പം നിങ്ങളുടെ ശരീരം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഉഷ്ണപ്രകൃതമാണെന്ന് പറഞ്ഞല്ലോ, ശരീരത്തിന് മൊത്തത്തിൽ തന്നെ ചൂട് തോന്നുന്നു പറഞ്ഞല്ല. അപ്പം ഇതേ ചൂട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ചൂട് ഒരു പൊങ്ങുന്നില്ലല്ലോ. അപ്പൊ ആ അപ്പൊ അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതകൾ കൂടിയാണ്. അപ്പൊ ആ പ്രത്യേകതകൾ പരിഹരിക്കുന്നു. പിന്നെ തൽക്കാലത്തേനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ കാണാറുള്ളത്, ചൂടുകുരു പിന്നെ പൗഡറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം തോന്നും അതിനകത്തുള്ള. അതെ അതെ, അത് തൽക്കാലത്തേ ഒരു ഇത് ഉണ്ടാവുള്ളൂ. വേർപ്പ് തുടച്ചു കളയുന്നത് നല്ലതാണെന്നാണ് പറയാ. കാരണം എന്താ വെച്ചാൽ വേർപ്പ് ഉള്ളിലോട്ട് വീണ്ടും ആ പിന്നെ നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മദ്വാരങ്ങൾ ഉള്ളിലോട്ട് കടക്കുന്നത് ചിലർക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ
2: ഈ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വേർപ്പ് ആറിക്കഴിഞ്ഞിട്ട് സമയത്ത് പിന്നെ മേക്ക് വെള്ളം ഒഴിക്കുന്ന കുളിക്കുന്നത് നല്ലതല്ലേ?
0: അതെ അതെ, വെള്ളം അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചൂട് ശരീരത്തിന്റെ വേർപ്പും ശരീരത്തിന്റെ ചൂടും ആറിയതിന് ശേഷം കുളിക്കുന്നതാണ് സുരക്ഷിതം.
2: അത് നമുക്ക്
0: നിങ്ങളിപ്പോ കുളിച്ച് നമ്മളല്ലേ പണിയെടുത്തിട്ട് കഴിഞ്ഞാൽ ആ വേർപ്പ് ആറാതെ കുളിച്ചു കഴിഞ്ഞാൽ

0: നമുക്ക് ചെറുപ്പക്കാരിലൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ പുസ്തകങ്ങളിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഡോക്ടർ എന്നുള്ള ഇത്രയും കാലത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ്, എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ നമ്മളിപ്പോ നേരെ നല്ല നട്ടുച്ച വെയിലത്ത് പുഴ ചാടി കുളിച്ചാൽ നമുക്കൊരു പ്രശ്നം വരില്ല. പക്ഷെ നിങ്ങൾക്കൊരു 40-45 വയസ്സിന് പിന്നെ അതിൽ കൂടുതൽ പ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വരും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ശരീരത്തിന്റെ റെസിസ്റ്റൻസ്, നമ്മുടെ പ്രതിരോധ ശേഷിന്റെ വ്യത്യാസം അനുസരിച്ച് നമ്മൾ പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ എന്തായാലും ആ വേർപ്പ് പിന്നെ ഒന്ന് ആറിയതിന് ശേഷം കുളിക്കുകയാണ് നല്ലത്. പിന്നെ ഞാനൊരു രസമുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതല്ലേ നമുക്ക് താല്പര്യം തോന്നുക, അതിന് പകരം ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചു നോക്ക്. നമുക്ക് കുളിക്കുമ്പോൾ ഭയങ്കര എങ്ങനെയാ കുളിക്കാൻ തോന്നും, പക്ഷേ ഈ വേനൽക്കാലത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചാണല്ലോ നല്ല എ സി ഇട്ട പോലെ സുഖമായിരിക്കും. ഒന്ന് ചെയ്തു നോക്ക് കേട്ടോ. അത് ഹോമിയോപ്പതിന്റെ ഒരു ടെക്നിക്കാണ്. നമ്മള് ഞങ്ങളുടെ ഹോമിയോപ്പതിയില് ഈ ഉഷ്ണ ഉഷ്ണേന ശാന്തിയുള്ള ചൂടുവെള്ളപ്പം നല്ലത് കേട്ടോ.
1: ഓക്കെ
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മളിപ്പോ പറഞ്ഞു രോഗലക്ഷണങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് രോഗം നിർണയിക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറഞ്ഞു വരുന്നുള്ളത്. ശരി, കൃത്യമായിട്ടും എപ്പോഴാണ് ഈ അസുഖം ഡോക്ടറെ കാണിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത്?
0: അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റുട്ടീൻ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയാം. സാധാരണഗതിയിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെട്ടെന്ന് കാണുന്ന സിംറ്റംസിൽ നിന്നാണ് നമ്മൾ ജലദോഷപ്പനി പോലെ ആയിരിക്കും എന്നുള്ള സാധാരണ രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് ഡോക്ടർ തുടങ്ങുന്നുണ്ടാവും. പനി കുറയാനുള്ള മരുന്നുകളോ റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് മാറും. പക്ഷേ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടും രോഗം നമ്മുടെ നിയന്ത്രണത്തിലാകുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്യണം. അത് ഈ സ്വന്തം വീട്ടിൽ നിന്ന് ചികിത്സിക്കുന്ന എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്. രോഗികൾ സ്വന്തം വീട്ടിൽ നിന്ന് വരുന്ന കഴിക്കുമ്പോൾ നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് കൂടിയ 3 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് രോഗം കൂടുകയാണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ഇരട്ടി ഡോസ് പാരസെറ്റമോൾ കഴിക്കാനല്ല നോക്കേണ്ടത്, നിർബന്ധമായിട്ടും ഡോക്ടറെ കാണുക. ഡോക്ടർമാർ ഞങ്ങളെ സംബന്ധിച്ചോളം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു രോഗം വേഴ്സ് ആവുന്ന രോഗിയും അല്ലാതെ നമുക്ക് ശരീരത്തിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയല്ല, ശരീരത്തിൻ്റെ ആ ഒരു രോഗം ശരിക്കും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രോഗം ശരിക്കും ശമിപ്പിക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്, മരുന്നുകളൊരു സഹായകരമാവുന്നുള്ളൂ. പക്ഷേ ഒരു അവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഈ രോഗത്തിന് അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ തീർച്ചയായിട്ടും ഒരു കിണറ്റിൽ വീണ് ആള് വേണമെങ്കിൽ കയറിട്ട് ഓടത്ത് കയറി പോരുമെന്ന് വിചാരിക്കുക. പക്ഷെ അയാൾ തളർന്നിരിക്കുകയാണെങ്കിൽ നമ്മളൊരു കോട്ടയം കൊണ്ടാൽ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് പൊക്കിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയാണ്. ആ രോഗിയുടെ ശാരീരിക അവസ്ഥകൾ വളരെ വേഴ്സാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മരുന്നുകളുടെ സഹായത്തോടുകൂടി അയാളെ ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ വൈറ്റൽസ് എന്ന് പറയും നമ്മുടെ മറ്റുള്ള ശ്വസന രീതികളും ഹൃദയ താളങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പോൾ കണ്ണിനൊക്കെ ചുമപ്പ് വരിക, കണ്ണിന് വേദന വരിക, പൊട്ടി പിളർക്കുന്ന തലവേദന വരിക, ഛർദ്ദി വരിക, ഒന്നിലധികം രോഗലക്ഷണങ്ങൾ ഒന്നിച്ച് വരിക, അപ്പോൾ ശരീരം വീണ്ടും വീണ്ടും വീക്കായി കൊണ്ടിരിക്കും. അങ്ങനെയുള്ള അവസ്ഥകളാണ് കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിച്ചാൽ അല്ലാണ്ട് വീട്ടിലുള്ള പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ അവിടെയൊക്കെ ആണ് രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ അതിന് കോംപ്ലിക്കേഷൻസുള്ള അവസ്ഥയോട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗൃഹവൈദ്യവും നമ്മളെ സഹായിച്ചു എന്ന് വരില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
2: മറ്റൊരു കോൾ ഉണ്ട്, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വയ്ക്കോ.
3: ഹലോ
2: നമസ്കാരം, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വയ്ക്കണേ.
3: ഓക്കെ,
2: പേര് പറയൂ.
3: സെലീം കോയോട്.
2: ഓക്കെ, നമ്മൾ ഇന്ന് ഗൃഹരശ്മിയിൽ ചർച്ച ചെയ്യുന്നത് വേനൽ മഴയും അതിന്റെ അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ടില്ല, സംസാരിച്ചോളൂ മനോജ് ഡോക്ടറോട്, സംസാരിച്ചോളൂ. റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ച് സംസാരിച്ചോളൂ.
3: ഹലോ സാറ്.
0: ആ പറയൂ പറയൂ.
3: ഭയങ്കര ചൂടും ഭയങ്കര വേർപ്പുകയാണ്, പിന്നെ ഭയങ്കര ഏതാ വേർപ്പും മയത്തും വേനല്ലേ, എനിക്ക് ഒരുപോലെ വേർപ്പാ.
0: എത്ര വയസ്സുണ്ട്?
3: അപ്പൊ വെച്ചാല് ഭയങ്കര ചൊറച്ചല് കൊണ്ട് കിടക്കുക, വയതാത്ത പോച്ചലു.
0: എത്ര പ്രായമുണ്ട്? വെയില് കൊള്ളുന്നുണ്ടോ? അങ്ങനെ പുറത്തിറങ്ങി വെയിൽ കൊള്ളുന്നുണ്ടോ?
3: ആ വെയില് കൊള്ളു, പുറത്തിറങ്ങി പോകുമ്പോഴും അങ്ങനെ കൊള്ളില്ല.
0: അല്ല, ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥ, പുറത്തിറങ്ങുമ്പോൾ തന്നെ 37 ഡിഗ്രി ഒക്കെയാണ്. ഇപ്പൊ അന്തരീക്ഷം തെളിഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് വെയിൽ നല്ല ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. നല്ല വെയിൽ അല്ലെങ്കിൽ തന്നെ ചൂടാണ്, ഇടയ്ക്ക് തെളിയുന്ന വെയിലും നല്ല ചൂടാണ്.
3: മഴ പെയ്യുമ്പോ നല്ല തണുപ്പ് ഉണ്ടാവും.
0: അതെ അതെ,
3: നല്ല ചൂടുവാണ്,
0: ചൂടാണ്. ഒന്ന്
3: കുളിച്ചു കഴിഞ്ഞാല് ഭയങ്കര വേർപ്പാ വൈകുന്നേരം.
0: ആ ആ, അല്ല ഞാനിപ്പോ പറഞ്ഞത് കേട്ടിരുന്നില്ലേ? ഇപ്പൊ പറഞ്ഞത് വെച്ചാല് അത് തന്നെയാണ് പറയാറുള്ളത്. കാരണം എന്ന് വെച്ചാല് ഒന്ന്, നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴുള്ള താൽക്കാലിക സുഖം നോക്കണ്ട, ഇളം ചൂട് വെള്ളത്തിൽ കുളിച്ചു നോക്ക്. അതുപോലെ ചൂടുപൂരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പിന്നെ പറയുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, നമ്മുടെ കല്ലുപ്പില്ലേ, ആഡിയസ്റ്റ് അല്ലാത്ത സാധാരണ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടേ ആ വെള്ളം വെയിൽ

0: വെച്ചിട്ട് ചൂടാക്കുക. നമ്മൾ കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ പറയുന്ന ഒരു ടെക്നിക്കാണ്. ചൂടുകൂര് കുട്ടികളുടെ ദേഹത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ ഉറക്കം ഉണ്ടാവില്ല, നമ്മുടെ ഉറക്കം പോകുമല്ലോ. അപ്പോൾ ഒരു ബക്കറ്റിനകത്ത് പ്ലാസ്റ്റിക് അല്ല, സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ അലുമിനിയത്തിൻ്റെ ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് ആ വെള്ളം വെയിലത്ത് വയ്ക്കുക, അതിനകത്ത് ഒരു സ്പൂൺ കല്ലുപ്പിടുക. അപ്പോൾ അത് ഒരു ഹോമിയോപ്പതിൻ്റെ ഒരു ടെക്നിക്കാണ് പറയുന്നത്. അപ്പോൾ ആ കല്ലുപ്പിട്ടിട്ടുള്ള ആ വെള്ളം നമുക്ക് ഏകദേശം വെയിലത്ത് വെച്ച് ഒരു 3 മണിയാകുമ്പോഴേക്കൊക്കെ നല്ല ചൂടാ പിന്നെ ആയിട്ട് ആ ചൂടാറി വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇളം ചൂടുവെള്ളം പിന്നെ തിളപ്പിക്കാതെ ആ വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടുകുരുവും കുറഞ്ഞു കിട്ടും, ഈ ഉഷ്ണവും കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോഴേക്കും ഒരു 55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഉഷ്ണം നമുക്ക് സഹിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊരു കാരണമാണ്. മറ്റൊന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആണുങ്ങളാണ് കുട ചൂടാൻ പാടില്ല എന്നൊന്നുമില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, നമുക്ക് ആണുങ്ങൾക്കും കുടയൊക്കെ ചൂടാം. അപ്പോൾ അത് തന്നെ കുട ചൂടിയിട്ട് പുറത്തിറങ്ങി അല്ല, നമ്മളങ്ങനെയല്ലേ പൊതുവേ നമ്മൾ ആണുങ്ങളധികം കുട ചൂടില്ല, നമ്മൾ നല്ല ധൈര്യമായിട്ട് ധീരന്മാരായിട്ട് വെയിലാക്കിട്ട് കൊള്ളുകയാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തെ ഈ കുട ചൂടുന്നത് കുറച്ച്
1: നന്നായിരിക്കുകയുണ്ടാവും.
0: അപ്പോൾ അതിനകത്ത് നമുക്ക് ഉൾവശത്ത് എന്ന് പറഞ്ഞാൽ അധികം ചൂടടിക്കില്ല. അപ്പോൾ ഇങ്ങനെ പുറത്തുള്ള ജോലികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മണിയും വിചാരിക്കേണ്ട, മഴയത്തല്ല വെയിലത്തും കുട ചൂടുക എന്നുള്ളൊരു ശീലമാക്കുക. അപ്പോൾ തൽക്കാലം ഇപ്പോൾ കാലാവസ്ഥയല്ലേ, നമുക്കിപ്പോൾ പറഞ്ഞാൽ ആ കാലാവസ്ഥയിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. രോഗങ്ങൾ വരുമ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിരോധിക്കാൻ ഉള്ള വഴികൾ നോക്കുക എന്നുള്ളത് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം.
2: അതുപോലെ തന്നെ നമ്മളിപ്പം വേനലിൽ പണിയെടുക്കുന്ന, ഇപ്പൊ നേരത്തെ വിളിച്ചിരിക്കുന്നവർ കർഷകരാണ്, വയലിൽ പണിയെടുക്കുന്നു, അവരെല്ലാം സംബന്ധിച്ചിടത്തോളം എലിപ്പനിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം അല്ലേ. എലികൾ പെരുകുന്നതും ഈ ഒരു കാലാവസ്ഥയിൽ കൂടുതലാണ്, അതുപോലെ തന്നെ എലിപ്പനി പകരുന്ന സാധ്യതയും കൂടുതലാണ്. ഇതും ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിലുള്ള ചികിത്സ എങ്ങനെയാണ്?
0: ഇതിനകത്ത് പിന്നെ എലിപ്പനി ഇതുപോലെ നമ്മൾ പറഞ്ഞില്ല, എലിപ്പനിക്ക് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ മഴ പെട്ടെന്ന് വളരെ ശക്തമായിട്ട് നീണ്ടു നിൽക്കുമ്പോൾ എലികളെല്ലാം, ഈ ഒരു വേനൽക്കാലത്ത് പൊതുവെ എലികളുടെ എണ്ണം കൂടുന്നൊരു സമയമാണ്. അപ്പോൾ ഈ എലികളുടെ മാളങ്ങളിലെല്ലാം വെള്ളം കയറി എലികൾ ചാവുകയും ചെയ്യുന്നതാണ് ഒരു പ്രശ്നം. അപ്പോൾ എലിപ്പനി പ്രധാനമായിട്ട് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണത്. അപ്പോൾ അവയുടെ ആ ബാക്ടീരിയ അധികം പുറത്തു വരുന്നത് അവയുടെ മൂത്രത്തിലൂടെയാണ്. അപ്പോൾ ഈ മൂത്രം അടങ്ങിയ വെള്ളം അവിടുന്ന് ഓവുചാലുകളിൽ നിന്ന് പുറത്തോട്ട് എത്തുന്നു, അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരും. അപ്പോൾ അത് ഈ തെരുവിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ നേരത്തെ വിളിച്ച് അദ്ദേഹത്തെ പറഞ്ഞാൽ കോഴിക്കോട് ടൗണിലൊക്കെ പോലുള്ള അവസ്ഥകൾ അതിനെ വരും. പിന്നെ എലി കൂടുതലുള്ള ചില കാർഷിക വൃത്തികളുണ്ടോ, ഇപ്പോൾ കൈതച്ചക്ക നടുന്ന ആൾക്കാർ, കൈതൻ്റെ ഉള്ളിലുകളിൽ ധാരാളം എലിയുണ്ടോ, വാഴ നടുന്ന ആൾക്കാരിൽ, അപ്പോൾ അവിടെയൊക്കെ മാളങ്ങളുണ്ടോ എലിയുടെ, അപ്പോൾ അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരിലൊക്കെ അത്. പക്ഷേ ഈ ആ വെള്ളം കുടിച്ചാലല്ല, പ്രധാനമായിട്ട് മുറിവുകളുണ്ടെങ്കിൽ നേരിട്ട് അതിലാണ് ഈ രോഗാണുക്കൾ കയറുക. അപ്പോൾ കാലിലൊക്കെ മുറിവുകളുള്ള ആൾക്കാർ, കർഷകരെന്ന് വെച്ചാൽ ചെറിയ മുറിവുകളൊന്നും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ മുറിവുകളിൽ കൂടെ ഈ രോഗാണുക്കൾ അകത്ത് കയറുകയും ഇതിനും ഇതുപോലെ ലക്ഷണങ്ങൾ ഇതുപോലെ ആയിരിക്കും. പക്ഷേ അപകട സാധ്യത അതും രണ്ടാമതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭീകര ഹെമറജിക് ഫീവർ എന്നൊക്കെ പറയും, രക്തം പുറത്തു വരുന്ന രീതിയിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥകളെത്തും. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ പ്രൈമറി എല്ലാ പനികളും ജലദോഷപ്പനിയാണ് എന്ന് കരുതരുത്. നമ്മൾ പലപ്പോഴും ഈ പനികളുടെ ലക്ഷണം, ബോഡി പെയിനോടുകൂടി ലക്ഷണം ഉണ്ടാകുന്ന ആൾക്കാരോട് അവരുടെ ജോലികളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്, എന്താണ് ജോലി എന്ന് പറയുമ്പോൾ ഇന്നതാണെങ്കിൽ നമ്മൾ ആദ്യം അതുകൂടെ സംശയിക്കണം. പിന്നെ ഒരു ഏരിയയിൽ രോഗാണുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞു സൂക്ഷ്മാണുക്കൾ എന്ന് നമുക്ക് ആദ്യം പറയാൻ പറ്റുക, അതിൽ രോഗം പരത്തുന്നതാണ് രോഗാണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഏരിയയിൽ അവയുടെ എണ്ണം കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്ന് വരുന്ന രോഗികളിൽ നമുക്കിത് സംശയിക്കാം. കൂടെ പണിയെടുത്ത ആൾക്കാർക്ക് വീണ്ടും പനി വരുമ്പോഴും നമ്മൾ ഈ രീതിയിലാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രോഗികളോട് സംസാരിക്കുന്ന ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്, കാരണം ലാബ് റിപ്പോർട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അതേസമയം രോഗികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം തിരിച്ചറിയാൻ പറ്റും, വരാനുള്ള സാധ്യതയുള്ള ആൾക്കാർ ആ ഏരിയ. നമ്മൾക്ക് അങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ സർക്കാർ ഡോക്ടർമാർ എന്ന് വെച്ചാൽ ഇന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ ഉടനെ അത് റിപ്പോർട്ട് ചെയ്യും, ഇന്ന ഏരിയയിൽ പ്രശ്നമുണ്ട്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഏരിയ വരും, ഇപ്പോൾ ഡെങ്കി വെച്ചിട്ട് ഇങ്ങനെയുണ്ട്, അയാൾ ആ നാട്ടിൽ ഇരിക്കുന്നു, അയാൾ വീട്ടിലുള്ള ആൾക്കാർ, അയാളുടെ പരിസരത്തുള്ള ആൾക്കാർ, പെട്ടെന്ന് നിരീക്ഷണത്തിൽ നമുക്കറിയാം. അവിടെ നിന്നൊരു കേസ് വന്നാൽ ഉടനെ നമ്മൾ ഇന്ന ഏരിയയിൽ അത് വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കും. പക്ഷേ ഇതൊന്നും ചോദിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും കിട്ടില്ല, ഇന്നടുത്ത് അറിയാൻ പറ്റില്ല.
2: കാരണം ഒന്നിലധികം ആളുകളിലേക്ക് അത് പടരുന്നതിന് സാധ്യതയും ഈ ഒരു കാര്യത്തിൽ. നമുക്കൊരു കോൾ ഉണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആ ഓക്കെ, ചൂളിയാടുന്ന് വിളിക്കുന്നത്. ബാലകൃഷ്ണൻ ചേട്ടനാണോ? ശരി, വേനൽ മഴയുണ്ടോ അങ്ങോട്ട്?
3: വേനൽ മഴ ഇപ്പൊ കഴിഞ്ഞു.
2: അതെ അല്ലേ, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ?

0: അപ്പോ
1: ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
0: ആരോഗ്യപരമായിട്ട് ഈ മഴയെല്ലാം പെയ്യുമ്പോ കുറച്ച് ഇതുണ്ട്, ചൂട് ഇതെല്ലാം
1: പ്രശ്നങ്ങളുണ്ട്.
0: ആദ്യമെല്ലാം മഴക്കാര് കൊള്ളുമ്പോ ഒന്നല്ല പോകുന്നില്ല അറിയാൻ വേണ്ടിയാണ്.
1: ആ അതെ, ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ.
2: ആ പറയോ ലക്ഷ്മേട്ടാ.
0: സാറെ പിന്നെ ഇത് എനിക്കൊരു 10 വയസ്സിലധികമായി, എപ്പോ എനിക്ക് ഉഷ്ണം ചൂടെല്ലാം.
2: അപ്പൊ
0: മഴക്കാലത്ത് ഇത് എന്തെല്ലാം അറിയാൻ വേണ്ടി ഡോക്ടറോട് ചോദിക്കാം, ഹോമിയോപ്പതിയില്ല.
2: അല്ല നമ്മള്
0: മരുന്നിനെ പറ്റി എനിക്ക് നല്ല വിശ്വാസമുള്ളതാണ്.
2: ഓ ഓ,
0: ഞാൻ അവർക്ക് ഒരു നെഞ്ഞത്തിന് ഒരു കുളത്തി പിടിക്കും പോലെ ആയിട്ട് ചെറുപ്പത്തിൽ ഒരു 10 വയസ്സിൽ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായി. ഹലോ, ആ ഡോക്ടർ അബ്ദുൾ ലസീസ് ഡോക്ടറാണ്,
2: കണ്ണൂരുള്ള.
0: മരുന്ന് വന്നിട്ട്
1: ഇപ്പോഴെന്താ പ്രശ്നം? നിലവിൽ ഇപ്പോഴെന്താ പ്രശ്നം?
0: ചൂടിന്റെ കാലാവസ്ഥ മഴയെല്ലാം ഉണ്ടാവുമ്പോ എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടി.
2: അല്ല ഇപ്പോഴും നമ്മള് പൊതുവെ പറയുന്നതേ ഇപ്പൊ കാലാവസ്ഥ മാറ്റാൻ ഇപ്പൊ നമുക്ക് പറ്റൂലോ. അപ്പൊ നമുക്ക് ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിട്ട് നമുക്ക് എന്ത് വ്യത്യാസം വരുത്താൻ പറ്റും? അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുക? ഒന്നെങ്കില് നമ്മള് പിന്നെ എന്താണ് മഴയും വെയിലും കൊള്ളാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാനതാ പറഞ്ഞോണ്ടിരുന്നതേ, ഇപ്പൊ നമുക്കിപ്പോ കുട പിടിക്കാൻ പലർക്കും മടിയാണ്, കുടയിടാനും തൊപ്പിയിടാനൊക്കെ. അപ്പൊ പുറത്തിറങ്ങാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുടയൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഇപ്പൊ നിങ്ങളെ പോലെ പ്രായമുള്ള ആൾക്കാരാണ്, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കുടയും ചൂടിക്കൊണ്ട് ചിലപ്പോൾ നടക്കേണ്ടി വരും, വെയിൽ കൊള്ളാതിരിക്കാൻ പോകേണ്ടി വരും. അതുപോലെ ഇപ്പൊ ജോലി സമയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 11 മണി വരെ വർക്ക് ചെയ്യുക, പൊതു നല്ല എന്താണ് വലിയ ശക്തിയുള്ള ചൂട് നമ്മൾ നേരിട്ട് അടിക്കാണ്ടിരിക്കുക. പിന്നെ ചേട്ടനെ പോലെയുള്ള പ്രായമുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് ജലാംശം നന്നായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നന്നായിട്ട് വെള്ളം വേണോ ദാഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ധാരാളം വെള്ളം കുടിക്കുക. അതൊരു 3-4 ലിറ്റർ വെള്ളം, അത് ഇപ്പോൾ പറയുന്നതേ ഒരു പാത്രത്തിൽ അവിടെ എടുത്തു വയ്ക്കുക വെള്ളം, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു വലിയ പാത്രത്തിൽ അവിടെ എടുത്തു വയ്ക്കുക. എന്നിട്ട് ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും തീരുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ കുടിച്ചോ കുടിച്ചില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ
0: മറന്നുപോകും.
2: നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് അങ്ങനെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിന് പ്രശ്നം പറ്റുക. കാരണം നിങ്ങൾ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് വേർപ്പുണ്ടാവുന്നതിന് നമ്മളോട് ചോദിച്ചിട്ടൊന്നുമല്ലോ.
1: കോൾ കട്ടായി പോയിട്ടുണ്ട്. ഏതായാലും നന്നായി വെള്ളം കുടിക്കുകയും അല്ലെ ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യാന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ എലിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എലിപ്പനിയുടെ ലക്ഷണം കൃത്യമായിട്ടും എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്?
2: അതും ഇത് എലിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ദേഹവേദനയോടുകൂടിയ പനികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ പെടുത്താൻ പറ്റുക. അപ്പം അതിനകത്തൊരു കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരീരത്തിൽ ആന്ത്രാവയവങ്ങളെയും ബാധിക്കും. നമ്മൾ പുറമേ ഉള്ളൊരു പനിയായിട്ട് കണക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് രണ്ടാമത് വീണ്ടും ഒക്കെ രോഗാണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഡെങ്കി അല്ലെ നമ്മൾ ഈ എലിപ്പനിയിൽ നിന്ന് ഹെമറജിക് ഫീവർ എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലിവറിന് തകരാറുകൾ വരും, രക്തം കട്ട പിടിക്കുന്നതിന് പ്രശ്നങ്ങൾ, രക്തസ്രാവം ഉണ്ടാകും, അതൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക. നമ്മൾ പെറ്റിഷ്യ ഹെമറജ് എന്നൊക്കെ പറയുന്നത് സ്കിന്നിന് മുകളിലെ രക്ത തുള്ളികൾ പോലെയൊക്കെ വരും, കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരല്ലേ പ്ലേറ്റൽ കൗണ്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കൗണ്ടുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാനുള്ള ചികിത്സകൾ വലിയ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ചിലവ്. പക്ഷെ നമ്മൾ എന്ന് വെച്ചാൽ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഇപ്പം അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിലാണെങ്കിലും അവർക്ക് പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അലോപ്പതിൽ നമ്മളിപ്പോൾ ഇതല്ലേ കുടുംബശ്രീൻ്റെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്.

0: ഹോമിയോപ്പതിയിലും ലഭ്യമാണ്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ വൈഡായിട്ടുള്ള പബ്ലിസിറ്റി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രിവെൻഷനെ കുറിച്ചിട്ട് മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ അതുപോലെ അതെ അതെ
0: ഇപ്പോൾ അതുപോലെ തന്നെ നല്ല പിന്നെ ഫണ്ടിങ് കൊടുത്ത് ഇത് ഒരുപക്ഷെ എല്ലാ വീടുകളിലും ആശാ വർക്കേഴ്സ് വഴിയൊക്കെ വീട്ടിലെത്തിക്കാവുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കൊതുകുകളെ പുറത്തു നിർത്താൻ പറ്റും. ഈ കൊതുകുകൾ ഈ മനുഷ്യരെ മാത്രം കടിക്കാൻ വേണ്ടി ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ സയൻസിൽ കുറച്ച് നമ്മൾ വേറിട്ട് ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ കൊതുകുകൾക്ക് മനുഷ്യനെ കടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ കൊതുകുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത്. കാരണം നമുക്കറിയാം അതിൽ ആൺ കൊതുകുകൾ മുഴുവൻ സസ്യങ്ങളുടെ നീരാണ് കുടിക്കുന്നത്, പെൺ കൊതുകുകളാണ് മനുഷ്യന്മാരെ കടിക്കുന്നത്. ഈ മനുഷ്യന്മാരെ മുഴുവൻ കടിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മറ്റുള്ള ജീവികൾ കടിച്ചിട്ട് ജീവിക്കുന്നതാണത്. മനുഷ്യന്മാരുടെ മാത്രം രക്തമൊന്നുമല്ല, മറ്റു ജീവികളുടെ രക്തവും കുടിക്കും കൊതുകുകൾ. അപ്പോൾ നമ്മൾ കടിക്കാതിരുന്നാൽ നോക്കിയാൽ മതി. അപ്പോൾ ഇത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലേപനങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ ഇവൻ കൊതുകിനെ കൊല്ലുന്ന ഇലക്ട്രിക് ബാറ്റുകളുണ്ട്, മസ്കിറ്റോ നെറ്റുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നെറ്റുകളൊക്കെ കൊതുകിനെ അകറ്റി നിർത്തുന്നതായിരിക്കും. പക്ഷേ നമ്മളൊരു ബാറ്റാണെങ്കിൽ ആ ഒരു കൊതുക് ചാവുന്ന വഴി ആ ഒരു കൊതുകിൻ്റെ ജനറേഷനായിരിക്കും ചിലപ്പോൾ ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടി ഈ പ്രാക്ടിക്കലായിട്ട് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ് ഹോമിയോപ്പതിൻ്റെ ഒരു രീതി. ഒരു പക്ഷേ ശാശ്വതമായ രീതിയും അത് തന്നെയായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ്വ അണുക്കളെയും കൊന്നിട്ടും അല്ലെങ്കിൽ സർവ്വ കീടങ്ങളെയും കൊന്നിട്ടും മനുഷ്യന് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും
1: സാധിക്കില്ല.
0: അത് അവരും ജീവിക്കാൻ പറ്റും. ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞാൽ യഥാർത്ഥ അവകാശികൾ അവരും കൂടിയാണ്. അപ്പം നമ്മളും ഈ ലോകത്ത് ജീവിക്കണം, അവർക്കും ഈ ലോകത്ത് ജീവിക്കണം. ഈ പാവപ്പെട്ട ഈ കൊതുകിനെ സംബന്ധിച്ചോളം ജീവികളെ ചോര കുടിച്ചിട്ട് ജീവിക്കാനുള്ള ഒരു സിസ്റ്റമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ജീവിനും ചോര കുടിക്കാതെ അവർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അടിച്ചോട്ടെ, പക്ഷെ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരരുത്. നമുക്കൊരു കൊതുക് അടിച്ചു കൊടുത്ത് നമ്മുടെ ശരീരത്തിൽ ചോര തീർന്നു പോകുന്നില്ല, പക്ഷെ നമുക്ക് രോഗം വരരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹോമിയോപ്പതിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പനിയെന്നല്ല, ഡെങ്കി ആയാലും ചിക്കൻ ആയാലും അല്ലെങ്കിൽ വേറെ ഏത് രോഗത്തിൽ നിന്ന് പ്രതിരോധ ശേഷി ആർജിച്ചെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥയിനും അത് തന്നെ, ഈ കാലാവസ്ഥയെ അതിജീവിക്കാൻ നിങ്ങൾ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ശാശ്വതമായ വഴി.
1: നമ്മൾ ഈ പ്രതിരോധം എന്ന് പറയുമ്പോൾ രോഗം വരുന്നതിന് മുൻപാണല്ലോ. ഈ പ്രതിരോധം ഹോമിയോപ്പതിയിൽ എപ്പോഴാണ് ഈ മരുന്നുകൾ നൽകപ്പെടുന്നത്? ഇപ്പം മഴ പെയ്യുന്നതിന് മുൻപ് മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും. അത് എവിടെയൊക്കെയാണ് കിട്ടുക രോഗികൾക്ക്, അല്ലെങ്കിൽ ആളുകൾക്ക് എവിടെയാണ് അത് ലഭ്യമാകുക? ഇതുകൂടി ഒന്ന് പറയാം.
0: ഓക്കെ. അപ്പോൾ സാധാരണ ഇതിൽ ഈ ഹോമിയോപ്പതി പിന്നെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു രോഗം ഒരു പ്രത്യേക സ്ഥലത്ത് വ്യാപകമായിട്ടുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോപ്പതി ഡിസ്പെൻസറി ഉണ്ടെന്നുള്ളതാണ്. ചില പഞ്ചായത്തുകൾ ഒന്നിലധികം ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോമിയോപ്പതി ആശുപത്രി, സർക്കാർ ആശുപത്രിയിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടും, അല്ലാതെ പ്രൈവറ്റ് ആശുപത്രികളിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എങ്കിൽ നമുക്ക് അതാത് സ്ഥലത്തുള്ള ഡോക്ടർമാർ, അപ്പോൾ നമുക്ക് ഹോമിയോപ്പതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമായിട്ട് മരുന്ന് വ്യത്യാസം വരും. ഇപ്പോൾ ടൈഫോയിഡിന് എല്ലായിടത്തും ഒരു മരുന്ന് ആ രീതിയിലല്ല ഉണ്ടാവുക. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരുന്ന രോഗത്തിന് ഒരു മരുന്നാണെങ്കിൽ അതേസമയം കണ്ണൂർ ജില്ലയുടെ വേറൊരു ഭാഗത്ത് വരുമ്പോൾ ചിലപ്പോൾ അതേ മരുന്ന് ആകണമെന്നില്ല,
1: വ്യത്യാസമുണ്ട്.
0: അപ്പോൾ അത് ആ പ്രദേശത്തെ ഡോക്ടർക്കാണത് കണ്ടെത്താൻ പറ്റുക. പക്ഷേ ഒരു വൈഡ് ഏരിയയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കേസുകളെല്ലാം കൂടി എടുത്തിട്ട് ഇവയിലെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് അതിന് ഒരു പ്രത്യേക ഒരു വിഭാഗം തന്നെയുണ്ട്, റീച്ച് എന്ന് പറയും, റാപ്പിഡ് എപ്പിഡമിക് കൺട്രോൾ സെൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു സെല്ലിനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ബോഡിയുണ്ട്, ഡിസ്ട്രിക്ട് ബോഡിയുണ്ട്, ലോക്കൽ ബോഡീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തുള്ള പ്രാദേശികമായിട്ടുള്ള ഡോക്ടർമാർ അതിനെക്കുറിച്ച് കേസെടുത്ത് കുറച്ചൊരു അഞ്ചോ ആറ് പേരടങ്ങുന്ന സംഘം പോയിട്ട് ഈ കേന്ദ്രങ്ങളിൽ പോയിട്ട് കേസുകൾ എടുത്ത് അതിനെക്കുറിച്ചൊരു കൺസൈസ് ഐഡിയ ഉണ്ടാക്കി അത് ജില്ലാ ആശുപത്രികളിൽ, ജില്ലാ പിന്നെ ഡി എം ഒയുടെ സാന്നിധ്യത്തിൽ ഇതെല്ലാം വിശകലനം ചെയ്ത് അവിടെ ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പ് ഉണ്ടാവും. ആ എക്സ്പേർട്ടുകൾ ഒരു മെഡിസിൻ ചേച്ച് അതിൻ്റെ റാറ്റിഫിക്കേഷൻ സ്റ്റേറ്റിൽ നിന്ന്, സ്റ്റേറ്റിൽ അതിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരിൽ നിന്നും കൂടി മേടിച്ചതിന് ശേഷം സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഈ മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഹോൾ റെസ്പോൺസിബിലിറ്റി ഈ മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ കോൺസിക്വൻസിൻ്റെ ഉത്തരവാദിത്വം അതായത് സർക്കാരിനുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വൈഡായിട്ട് വിതരണം ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ ചില സ്കൂളുകളിൽ വ്യാപകമായിട്ട് പടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പം കണ്ണസുഖത്തിൻ്റെ സീസൺ, ഈ വേനൽക്കാലത്തോ ഈ വേനൽക്കാലത്ത് ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് കണ്ണസുഖം വന്നാൽ മതി ആ സ്കൂളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ ഈ പ്രാവശ്യത്തിൽ വരെ വലിയ കുഴപ്പമുണ്ടായില്ല, കഴിഞ്ഞ വർഷങ്ങളിൽ സ്കൂളുകളിലൊക്കെ വളരെ വ്യാപിച്ചുണ്ടായി, 100-100 കുട്ടികൾക്കാണ് കണ്ണസുഖം വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ മുന്നിലിരിക്കുന്ന ബെഞ്ചിലും പുറകിലിരിക്കുന്ന ബെഞ്ചിലുള്ളവർക്കെല്ലാം വരും. അപ്പം നമുക്ക് പ്രിവെൻറ്റീവ് കൊടുക്കണം. അപ്പോൾ ആ കുട്ടികളിൽ നിന്ന് പിന്നെ അത് വലിയ സ്പ്രെഡാണ്. നമ്മളെ ആറ്റം ബോംബ് ന്യൂക്ലിയർ ആ ഒരു പൊട്ടിത്തെറി പോലെയാണ്, ഒരാളിന് 8 പേർക്ക് വന്ന് 8 പേരെന്ന് പറഞ്ഞവർക്ക് എത്ര പെട്ടെന്ന് സ്കൂളും കൂടുതലും കാലിയാവും.

0: എന്നറിയാം.
1: അതുപോലെ ചിക്കൻ ബോക്സ്,
0: ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതും ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ 10-14 ദിവസമാണ് കുട്ടിയുടെ പോവുക. ഇപ്പോഴത്തെ വരുന്ന ഈ കണ്ണസുഖങ്ങൾ തന്നെ ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറും, ഒരാഴ്ച സമയമൊന്നും വേണം, 4-5 ദിവസം കൊണ്ട് മാറും. പക്ഷേ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആയതല്ല, ചുരുങ്ങിയത് ഒരാഴ്ച നിൽക്കും, ഒരാഴ്ച രണ്ടാഴ്ചയും നിൽക്കും, അതിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് വെച്ചാൽ കണ്ണിന് വലിയ ചുമപ്പൊന്നും ഉണ്ടാവില്ല, ചെറിയ ചുമപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സാധാരണ നമ്മൾ ഈ വലിയ ചെങ്കണ്ണം എന്ന് പറയുന്നതില്ല, മഹാളി എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ, അതെ അതെ, നല്ല ചുമന്ന് കണ്ണിക്കും, അത് അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ പ്രദേശത്ത് മാറി നിൽക്കും. പക്ഷേ ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് അങ്ങനെയല്ല, വലിയ ചുമപ്പൊന്നും ഉണ്ടാവില്ല,
1: ലക്ഷണങ്ങൾ
0: ഉണ്ടാവില്ല, ഒരു കണ്ണുടലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം അറിയില്ല. പക്ഷേ ഇവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ, അവരിൽ നിന്ന് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, ചിലപ്പോൾ കാഴ്ചശക്തി വരെ നഷ്ടപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക, അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് പ്രിവൻറ്റീവ്സ് കൊടുക്കുക, ഇതെല്ലാം സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ്. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, നമ്മളത് ഗവൺമെൻറ് ആശുപത്രികളിൽ ചെയ്യുക. അവരിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോമിയോപ്പതിക്ക് എന്ന് വെച്ചാൽ പിന്നെ സർക്കാർ സ്ഥലങ്ങളിലെല്ലാം അഹിംസ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എല്ലാ സർക്കാർ ആശുപത്രി എല്ലാം ഡിജിറ്റലാണ്, ഇപ്പോഴുള്ള സർക്കാർ ഹോമിയോ ആശുപത്രിയെല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ, നമുക്കിവിടെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ, ആ റിപ്പോർട്ടും ഡോക്ടർ രോഗിയുടെ പിന്നെ ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കേരളത്തിലുള്ള എല്ലാ ഹോമിയോ ആശുപത്രികളിലും ലഭ്യമാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫോളോ അപ്പ് ചെയ്യാം, അതൊക്കെ എവിടെ നിന്ന് ഏത് മരുന്ന് കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് ഈ പ്രിവൻറ്റീവ് എവിടെ നിന്ന് കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ മോഡേൺ മെഡിസിൻസിൽ ഈ പ്രതിരോധ മരുന്നുകൾക്കൊപ്പം അത്രയൊന്നും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്, മറ്റുള്ള സിസ്റ്റത്തിലുണ്ട്.
1: എനിക്കൊന്ന് ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പോൾ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് മഴക്കാലത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകൾ അല്ലേ, അത്തരത്തിൽ കഴിക്കാൻ സാധിക്കില്ല, എങ്ങനെയാണ്?
0: അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി മഴ വരുന്ന ഡോക്ടർ എന്തൊക്കെ രോഗം വരാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് ഒരു പ്രതിരോധ മരുന്ന് പറയാൻ പറ്റില്ല. അവിടെയും പ്രതിരോധത്തിനുള്ള സാധ്യത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു മഴ വരുമ്പോഴേക്കും അസുഖം വരുന്ന കുട്ടികളും ആൾക്കാരും ഉണ്ടാവും.
1: അതെ,
0: അങ്ങനെ വരുന്നവർക്ക് അവരുടെ ജനറൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അങ്ങനൊരു മരുന്ന് കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ രോഗത്തിനും ഒരുപക്ഷെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കാം. മറ്റത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ചിക്കൻഗുനിയാണോ ഡെങ്കിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക്
1: മുൻകൂട്ടി
0: പറയാം, അതെ അതെ, അങ്ങനെ നമുക്ക് ഇന്ന രോഗത്തിന് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല.
1: പ്രത്യേകിച്ച് ഇപ്പം എലിപ്പനി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിഎസ്എക്കിലും അതേപോലെ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഹോമിയോപ്പതിയിൽ
0: അങ്ങനെ കാർഡടച്ചിട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അതിൻ്റെ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നതേയും ഓട വൃത്തിയാക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ സത്യത്തിൽ ഡോക്സിസൈക്ലിൻ നമുക്ക് കഴിക്കേണ്ടി വരിക. അല്ലെ, ഡോക്സിസൈക്ലിൻ സൈഡ് എഫക്റ്റ് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു കെമിക്കലാണ്, സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം, അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അത് മോഡേൺ ഡോക്ടർ എക്സ്പെർട്ടായിട്ടുള്ള ആൾ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലിയും എലിയായിട്ടുള്ള സമ്പർക്കങ്ങൾ, എലിയുടെ മൂത്രമൊക്കെ ഉള്ള സാധന അങ്ങനെയുള്ള ഒരുള്ള ആൾക്കാരാണ് തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരെങ്കിൽ അവർക്കത് കഴിക്കാം. പിന്നെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇവർ തോട് വൃത്തിയാക്കൽ തുടങ്ങും.
1: അതെ,
0: തോട് വൃത്തിയാക്കൽ തുടങ്ങുമ്പോൾ പ്രശ്നമാണ്, കാരണം എലികൾ ഈ തണുപ്പുള്ള മാടങ്ങളിലുണ്ടാവും, അവരുടെ എലിമൂത്ര സാധ്യതകളുണ്ടാവും, പനി വരാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഏത് പ്രതിരോധ മരുന്ന് കഴിച്ചാലും എങ്ങനെയായാലും രോഗം വരുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധം തന്നെയാണ്. പക്ഷേ ഹോമിയോപ്പതിയിലാവുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ സീസണൽ പ്രതിരോധ മരുന്നുകളായിരിക്കും, ആ പ്രത്യേക രോഗത്തിനും ഉണ്ടാകും, ജനറലായിട്ടുള്ളതും ഉണ്ടാകും. അതെല്ലാം അതാത് സ്ഥലത്തുള്ള ഹോമിയോപ്പതി ആശുപത്രികൾ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും.
1: പ്രതിരോധത്തോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാർ നേരത്തെ പറഞ്ഞു പുകയിടുന്നത് കൊണ്ട് കൊതുക് ഇല്ലാതാവും, അത് നമ്മുടെ പരിസരത്തെ ശുചീകരിക്കേണ്ടത് കൂടി ഈ ഒരു സമയത്ത് ഉണ്ട്. കാരണം മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ, ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളും ഈ വേനൽ ചൂടിന്റെ അതിൽ കൊതുകൾ വളരാനുള്ള സാധ്യത, ഇതൊക്കെ നമ്മൾ പരിസരം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതില്ലേ?
0: അതെ, ഇപ്പോൾ ഈ പുതുമഴ പെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാം, എല്ലാ വിത്തുകളും പൊട്ടി മുളയ്ക്കുന്നു. നമ്മൾ പറഞ്ഞാൽ ഒരു പുതുമഴ എന്ന് പറയുമ്പോൾ മനുഷ്യനും ചെടി സസ്യങ്ങൾക്കെല്ലാം വലിയ ആഹ്ലാദമുള്ള കാര്യമാണ്. അപ്പോൾ എവിടെയും ചെടികൾ, കുറുനാമ്പുകൾ, പച്ചനാമ്പുകൾ കാണാൻ തുടങ്ങും. അപ്പോൾ നമുക്കറിയാം, ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആൺകൊതുകുകൾ ഈ ജല ഇതിൻ്റെ നീരുകൾ, ചെടികളുടെ നീരുകൾ കഴിക്കുന്നു. ആണുങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ആനുപാതികമായിട്ട് പെണ്ണുങ്ങളുടെ എണ്ണവും കൂടും. അപ്പോൾ ആൺകൊതുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പെൺകൊതുകളുടെ എണ്ണം കൂടും, പാവം പെൺകൊതുകൾക്ക് രക്തം കുടിക്കാനേ പറ്റുള്ളൂ, അപ്പോൾ അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആണുങ്ങളെ മുഴുവൻ അകറ്റി നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കോമൺ ലോജിക്ക് വെച്ച് പെണ്ണുങ്ങളും അന്ന് നോക്കുള്ളൂ. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ചുറ്റും ഈ പരിസരം കാടുകളും ഇതെല്ലാം വെട്ടി വലുതാക്കുക എന്നുള്ളത്, എല്ലാം വൃത്തിയാക്കി നോക്കുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് മുട്ടയിട്ട് വളരാൻ, അവരുടെ അടുത്ത ജനനം ഉള്ള സാധ്യതകൾ തടയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലാ സ്രോതസ്സുകളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഡെങ്കിൻ്റെ പിന്നെ കൊതുകൾ നമ്മൾ പറയുന്ന പോലെ ഈഡിസിൻ്റെ കൊതുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കൊരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പോലും അവർ മുട്ടയിട്ട് വളരും, മറ്റതിന് അഴുക്ക് ജലം തന്നെ വേണം. അപ്പോൾ ഈ അനോഫിലസും ക്യൂലക്സും ഒക്കെ ഈ അഴുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ അഴുക്കെല്ലാം അങ്ങോട്ട് പോകും, ശുദ്ധജലാവും. ശുദ്ധജലാവുമ്പോഴേക്കും അടുത്ത ആൾ വന്നു. അപ്പൊ അതാണ് നമ്മൾ ഈ കാലാവസ്ഥ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓരോ കാലാവസ്ഥ ഓരോ ജീവികൾക്കും ഒരു കൊതുക് മാറി വേറൊരു കൊതുക് വരും. അപ്പൊ പുതിയ ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകൾ വരും, ആ കൊതുകൾ അവരുടെ കുറേ രോഗങ്ങൾ കഴിയും, അത് കഴിഞ്ഞാൽ ഈ വെള്ളം വീണ്ടും പറ്റുന്നു, അഴുക്ക് ജലമാകുന്നു, അപ്പൊ അവർ മാറി വേറെ കൊതുകുകൾ വരുന്നു. അപ്പൊ എന്തായാലും കൊതുകുകളെല്ലാം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തുണ്ടോ? അപ്പൊ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ ഇവ നമ്മളെ കടിക്കാതെ അവരോടെ ജീവിച്ചോട്ടെ, നമ്മളെ വല്ലാതെ കടിക്കാതിരിക്കാനുള്ള എന്തൊക്കെ വെച്ചാൽ ഇപ്പൊ കൊതുകിന് ഇപ്പോൾ ജനലിൽ വെക്കുമ്പോൾ നെറ്റ് ഇടുക എന്ന് വിചാരിക്കാം, ആ നെറ്റുകൾ പോലും ഒരു പ്രൊട്ടക്ഷൻ അല്ലേ. അപ്പം അതുപോലെ വീടിനുള്ളിൽ ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയാറുണ്ട്, ചിലരുടെ ബെഡ്റൂമിൽ അവരുടെ വസ്ത്രങ്ങളെല്ലാം ആറിയിടുന്നൊരു ശീലങ്ങളുണ്ടോ, അല്ല ഹുക്കുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ കൊതുകുകൾക്ക് പകൽ സമയങ്ങളെല്ലാം വിശ്രമിക്കുന്നത് ഈ തൂക്കിയിട്ടിരിക്കുന്ന തുണികളിലും കർട്ടനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ബെഡ്റൂം സ്ലിങ്ങിനുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, അതുപോലെ കട്ടിലിൻ്റെ അടിയിൽ ഇപ്പോൾ പോയ്ക്കുമ്പോഴൊക്കെ കട്ടിലിൻ്റെ അടിയിലടക്കം പോയ്ക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ കടി നേരിട്ട് ഏൽക്കാതിരിക്കാനുള്ള ഇത് നോക്കുക. അപ്പം നമ്മൾ ആ ഇങ്ങനൊരു പ്രിവെൻഷൻ എന്നുള്ള ആ ഒരു ജാഗരൂകത നമ്മുടെ ഉള്ളിലുണ്ടായാൽ മാത്രമേ, ഇപ്പോൾ എലി ഉണ്ടാകും, അപ്പോൾ എലിൻ്റെ പിന്നെ മൂത്രമായിട്ട് നേരിട്ട് സമ്പർക്കം ചെയ്യാതിരിക്കാനുള്ള സാധ്യതകൾ എന്ത്? ഒന്നുമില്ല, ഒരു ഗംബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈസിയാണ്. കർഷകർക്ക് ഇപ്പോൾ പ്രൊട്ടക്ഷനുള്ള എല്ലാ
1: സാധനങ്ങളും,
0: ഗംബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര പ്രൊട്ടക്ഷനാണ്. ഇപ്പം എല്ലാവരും പാമ്പ് കടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ, ഒരു ഗംബൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധം പാമ്പിനൊന്നും കടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം പാമ്പിനെ ജനങ്ങൾക്ക് കുറച്ച് പേടി കുറഞ്ഞു, കാരണം ഇഷ്ടം പോലെ പിന്നെ എല്ലാവർക്കും പാമ്പിനെ പിടിക്കുന്ന ടെക്നിക്സും പാമ്പ് ഇത്രയുള്ളൂ പേടിയുള്ള ഇത് രീതിയിലുള്ളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ പാമ്പുകളെ പിന്നെ പിടിക്കാനും റിമൂവ് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻറ്സും ഇപ്പോൾ ഓൺലൈനായിട്ട് കിട്ടും. ഇപ്പം ഈ പലരും ഈ പാമ്പ് പിടുത്തം വലിയ ഷോ ആക്കിയിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ശരിക്കും എന്ത് ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയെ പറഞ്ഞ് ഇതും വലിയ മണ്ടത്തരമൊന്നുമില്ല, പാമ്പിരിക്കുന്ന പൊത്തിൽ കൈയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാലും വലിയ ധീരതയൊന്നും അല്ലല്ലോ. പാമ്പിനെ പിടിക്കാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്, പല ഉപകരണങ്ങളുണ്ട്, ഓൺലൈനായിട്ടോ അല്ലാതെ മേടിക്കാൻ പറ്റുന്ന ഉപകരണം, ഇതൊക്കെ പിടിച്ച് ഈസി ആയിട്ട് പാമ്പിനെ പിടിച്ച് അത് ഇടേണ്ട സ്ഥാനത്ത് ഇട്ട് കളയേണ്ട പ്രശ്നമേ ഉള്ളൂ. എല്ലാത്തിനും ജീവികളെ കൊല്ലണമെന്ന് നമ്മൾ പറയാറൊന്നുമില്ല, പക്ഷേ അതുപോലെ ഉപയോഗിക്കാതെ നേരിട്ടിട്ട് പിടിച്ചിട്ട് ഷോ കാണിക്കുന്നത് തീർത്തും മണ്ടത്തരമാണ്.
1: ജീവനുപോലും
0: വേണം. അപ്പം അങ്ങനെയുള്ളത് കാണിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന മീഡിയാസും ഒരു പ്രശ്നക്കാർ തന്നെയാണെന്ന്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് രോഗങ്ങളായാലും ശരി ഈ കാലാവസ്ഥ ആയാലും ശരി അവയിൽ നിന്ന് നമുക്കെങ്ങനെ അതിജീവിക്കാൻ പറ്റും, രോഗങ്ങളെ വരാതെ നോക്കുക, അവ വന്നു കഴിഞ്ഞാൽ അതിജീവിക്കുമ്പോൾ ഒരു നാശത്തോടു കൂടി നമ്മുടെ ആരോഗ്യത്തിന് നഷ്ടം വരും, സാമ്പത്തിക നഷ്ടം വരും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ്.
1: അതോടൊപ്പം പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ പോലും നമ്മൾ ഈ വേനൽ മഴയിൽ ശക്തമാകുന്ന മിന്നലുകൾ, അതും ഒരു പക്ഷേ ജീവന് തന്നെ ഭീഷണിയാവാൻ സാധ്യതയുള്ളതല്ലേ, ആ മിന്നലുകളെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക?
0: അത് നമ്മൾ പിന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ നമ്മൾ കാലാവസ്ഥ നമ്മുടെ കയ്യിലല്ല എന്ന് പറയുന്ന പോലെയാണ് മിന്നലിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു കാലാവസ്ഥ പ്രവചനം പോലും പറ്റില്ലാത്ത രീതിയിലാണ് മിന്നൽ പറയലും ഒരുമിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ മിന്നൽ നമ്മൾ ഏൽക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു വഴിയില്ല, അതിനടുത്ത് ഒരു വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല നമ്മുടെ തീരകളെല്ലാം കടത്തി വെട്ടുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വേഗത, ഇതിൻ്റെ വോൾട്ടേജ്. കാരണം ഒരു മിന്നലിനെ പിടിച്ചാൽ ലോകം മുഴുവൻ വിളക്കത്തിക്കാനുള്ള ഊർജ്ജം കിട്ടുമെന്ന് പറയാറുണ്ട്. അത്രയും ശക്തമായിട്ടുള്ള സാധനമാണ്, കിലോമീറ്ററുകൾ വായുവിലൂടെ പിന്നെ അതിൻ്റെ വായുവിൻ്റെ റെസിസ്റ്റൻസിനെ അതിജീവിച്ച് വരുന്ന ഈ സാധനമാണ്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടിട്ടുണ്ടോ ELCB ഓഫ് ആക്കിയിട്ടിട്ടോ ഒന്നും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. മിന്നലൊക്കെ ഒരു വീട്ടിന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഊരിട്ട ഉപകരണങ്ങളടക്കം അടിച്ചു പോകുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്രയും വേഗത്തിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒറ്റ വഴിയുള്ളൂ നേരത്തെ പറഞ്ഞാൽ ഇത് മിന്നലടിക്കാണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് ഇതുപോലെ പഠിച്ച ശാസ്ത്ര വഴികളെല്ലാം ഉപയോഗിക്കുക. കാരണം ഈ ഒരു കണ്ടക്ഷൻ മീഡിയ, നമ്മൾ വൈദ്യുതി കടന്നു പോകുന്ന ഒരു മീഡിയയിൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ വേഗത്തിലടിക്കും. നമുക്ക് അറിയാലോ ഒരു ഇരുമ്പ് പോലുള്ള വൈദ്യുതി കടന്നു പോകുന്ന ഒരു സാധ്യതകൾ. അതിനു മാത്രമല്ല അവിടെ ആ കമ്പിയിലൊക്കെ നമ്മളൊരു മിന്നൽ അടുത്ത പ്രദേശത്ത് ഉണ്ടെങ്കിൽ പോലും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറയും, എന്ന് വെച്ചാൽ ശരിക്കും ആ കമ്പിയിൽ മിന്നലൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കൈക്ക് തരിപ്പ് കിട്ടും. ഇതേപോലെ സെൻസിറ്റീവായ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അടുത്ത പ്രദേശത്ത് ഇടിവെട്ടി കഴിഞ്ഞാൽ മൊത്തം അടിച്ചു പോകാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ പഴയ കാലത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മണ്ടത്തരം എന്ന് കരുതുമ്പോൾ അതിനകത്ത് പിന്നിലൊക്കെ കുറേ ശാസ്ത്രീയതയുണ്ടായിരുന്നു. കാരണം മിന്നലുള്ളപ്പോൾ കുളിക്കേണ്ട, അല്ലെങ്കിൽ മിന്നലുള്ളപ്പോൾ പിന്നെ നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യേണ്ട. ഇലക്ട്രോണിക്സ് സാധാരണ എന്ന് വെച്ചാൽ ഫോൺ ചെയ്താൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്, പക്ഷേ വന്ന് കൂടായികയൊന്നുമില്ല. പക്ഷേ ഫോൺ കണക്ട് ചെയ്തിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം പിന്നെ ഒഴിവാക്കിയിടുക, അല്ല ഓഫ് ചെയ്തിടുക.
1: ഭൂമിയായിട്ടുള്ള
0: എർത്തിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഈ വാഹനങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ആ മിന്നലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാഹനങ്ങൾ നമ്മൾ പറയുന്നത് വെച്ചാൽ വാഹനത്തിൻ്റെ ടയറുകൾ റബ്ബറായതുകൊണ്ടും റബ്ബർ സാധാരണ നല്ലൊരു ഇൻസുലേറ്റർ ആയതുകൊണ്ടും പെട്ടെന്ന് എർത്ത് ചെയ്യാൻ ഒരു വിഷമം വരാം. പക്ഷെ നല്ല മിന്നൽ നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അടിച്ച് പോയി

0: വേറെ വഴിയൊന്നുമില്ല. അതല്ലാത്ത രീതിയിൽ ചെറിയ മിന്നലൊന്നും ഇൻഡ്യൂസ്ഡ് ഇതൊന്നും ആയിട്ടുള്ള രീതിയിലൊക്കെ അതിന്റെ കാറിന്റെ ടയർ നമുക്ക് വാഹനത്തിന് ഉൾവശം പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയും. പിന്നെ ഉയരം കൂടിയ എല്ലാ സാധനങ്ങളും, ഉയരം കൂടി കെട്ടിടമായാലും ശരി, എർത്തിങ് ഇല്ലായെങ്കിൽ, അതുപോലെ മിന്നൽരക്ഷാചാലകങ്ങൾ, മിന്നൽരക്ഷാചാലകങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്, വലിയ കെട്ടിടങ്ങളിൽ മാത്രമേ വെക്കുന്നുള്ളൂ. മിന്നൽരക്ഷാചാലകങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പ്രശ്നമാണ്. ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ പോയി നമുക്ക് സുരക്ഷിതമല്ല. തുറസായ സ്ഥലങ്ങളിൽ നിന്നാൽ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ പെട്ടുപോയി എന്ന് വിചാരിക്കാം മിന്നൽ വന്നു കഴിഞ്ഞാൽ. അപ്പം അതിനെ നമ്മൾ പറയുന്നത് വെച്ചാൽ, ഈ നമ്മൾ നിയർ നിന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഭൂമിക്ക് മിന്നലിന് ഭൂമിയിലെത്താനാണ് ശ്രമിക്കുക. അപ്പോൾ വായുവിനേക്കാൾ റെസിസ്റ്റൻസ് കുറഞ്ഞ് എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതേക്കടെ കയറും. അപ്പം അത് മരമാണെങ്കിൽ മരം, നമ്മളാണെങ്കിൽ നമ്മൾ. അപ്പം നമ്മുടെ തലയിലായിരിക്കും ചിലപ്പോൾ മിന്നലുണ്ടാവുക. അപ്പം നമ്മൾ പറയുക, ഏറ്റവും മണ്ണിനോട് ചേർന്ന് മിനിമം കാൽ ഭാഗം മാത്രം മണ്ണിൽ സ്പർശിച്ച്, ഇപ്പോൾ കാല് മാത്രം മണ്ണിൽ വെച്ച് നമ്മളിങ്ങനെ കൂനി കൂടിയിരിക്കുകയാണെന്ന് വിചാരിക്കുക, തലയും കുനിച്ചിട്ട്. അപ്പോൾ മണ്ണും നമ്മൾ തമ്മിലുള്ള ഉയരം ഒരു മീറ്റർ താഴെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇടി വെട്ടാതിരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം നമ്മൾ മണ്ണിൽ കിടന്നു കഴിഞ്ഞാന്ന് വെച്ചാൽ ഏതിലെങ്കിലും പോയി ഇടീന്റെ ഷോക്കും കൂടി ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരാം. ഇടിമിന്നൽ ഏറ്റുകഴിഞ്ഞാൽ വലിയ അപകടമാണ്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇടിമിന്നൽ വെച്ചാൽ ആന്ധ്രാവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആകെ ഒരു 12 volt, ഒരു കാറിന്റെ ബാറ്ററീന്റെ വോൾട്ട് അത്രയാണ് നമ്മുടെ ശരീരത്തിൽ സ്വന്തം ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പിന്നെ ഹാർട്ടൊക്കെ, അതിൻ്റെ പേസ് മേക്കർ, പിന്നെ നമ്മുടെ ഇതിൻ്റെ എവിനോട് എസ്എനോട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് ഒരു 12 volt ബാറ്ററിയിലാണ്. അത് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് സ്റ്റിമുലസ് ആണ്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് സ്റ്റിമുലസ് ഉണ്ടാക്കുന്ന ഒരു ബാറ്ററീൻ്റെ മുകളിലൊക്കെ ആയിരിക്കും ഇത്രയും വലിയ ഹെവി വോൾട്ടേജ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചോളം അത് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇത് ഭൂമിയിലോട്ട് എർത്തി എന്ന പോയിരുന്ന ഭാഗങ്ങൾ കത്തി ശരിക്കും കാലടിയിലെ തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും. പിന്നെ ഇതിനെ മനസ്സിലാക്കാവേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരാളെ മിന്നലേറ്റ് കഴിയുന്നത് ആൾക്കാരെയും, നമ്മളിപ്പോൾ കറണ്ടിൽ നിന്ന് അല്ലെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കടിച്ച ആൾക്കാരെയും സാധാരണ കേരളത്തിൽ ജനങ്ങൾ ഒരുപോലെയാണ് കാണുന്നത്. തൊടാൻ പറ്റില്ലെന്ന് വിചാരിക്കും. അപ്പോൾ അത് ചിന്തിക്കണം. മിന്നലടിച്ച് മിന്നൽ മിന്നലിൻ്റെ വഴിക്ക് പോയി, മിന്നലടിച്ച് ആളുടെ മേത്ത് പിന്നെ കറണ്ട് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് അയാളെ നമ്മളെ ഇതല്ലേ CPR എന്ന് പറയുന്നത്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആശുപത്രി കൊണ്ടുപോകാനൊക്കെ പിന്നെ, കാരണം അപ്പോഴേക്കും ആളുടെ കംപ്ലീറ്റ് അത്രയും വോൾട്ടേജ് കയറി കഴിഞ്ഞാൽ എല്ലാ സാധനവും തീർന്നു. അപ്പം അതിന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. CPR കൊടുക്കണം. അപ്പം CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ പിന്നെ ഇത് അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാം ഇപ്പോൾ യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചാൽ കാർഡിയോ പൾമനറി റിസക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഹൃദയവും ശ്വാസകോശവും വീണ്ടും പ്രവർത്തിപ്പിക്കുക. ഒറ്റയടിക്ക് നിന്നുപോയ സാധനത്തിന് മിന്നലൊക്കെ ഉണ്ട്, അപ്പം തന്നെ നമ്മൾ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുത്തി. അപ്പോൾ അവരൊന്ന് തൊടുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്നുള്ള യാതൊരു പേടിയുടെ ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. മിന്നലടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺസിക്വൻസ് കുറേ കാലം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. ചെവിയൊക്കെ പെർമനൻ്റായിട്ട് പോകാറുണ്ട്. എല്ലിന് തേമാനം, ജോയിൻസിന് തേമാനങ്ങളൊക്കെ വരാറുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ സ്പാർക്കൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ ധാരാളം. ഇവൺ അതിനുപോലും ഹോമിയോപ്പതിൽ ചികിത്സ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അപ്പോൾ ഓടിച്ചെന്നൊരു CPR കൊടുത്ത് അവരെ ജീവൻ തിരിച്ചിട്ടുണ്ട്. അവിടെ ആശുപത്രി എടുത്തുകൊണ്ട് പോകുന്നതിനേക്കാൾ പ്രധാനം ഇതാണ്. അതിസി മറ്റൊരു ഷോക്ക് ആണെങ്കിൽ അതല്ല, നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും. പക്ഷേ മിന്നലിനടുത്ത് അങ്ങനെ പറ്റില്ല. അപ്പോൾ മിന്നൽ വരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ മിന്നലിൻ്റെ ശബ്ദവും വെളിച്ചമുണ്ടല്ലോ, നമുക്കറിയാലോ. ഇപ്പം നമ്മൾ മിന്നലിൽ സാധാരണ ഒരു പ്രകാശം സഞ്ചരിക്കുന്നത് 300,000 km/s. പക്ഷേ 300,000 km ആണ്. 300,000 km എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം ഒരു 40,000 km വരിക. അപ്പം എന്ന് വെച്ചാൽ ഒരു 7.5 തവണ ചുറ്റി വരാനുള്ള ഒരു സെക്കൻഡിൽ അത്രയും പറ്റും ഒരു പ്രകാശത്തിൻ്റെ വേഗത. പക്ഷേ ഒരു നമ്മൾ അതേസമയം നമ്മുടെ ശബ്ദത്തിൻ്റെ വേഗത വെറും 343 പിന്നെ m/s വരിക. അപ്പം അതുകൊണ്ട് അത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു മിന്നൽ അടിക്കുന്ന ഇത് കേട്ട് കഴിഞ്ഞിട്ട് ശബ്ദം നമ്മൾ എത്ര ദൂരമുണ്ട് എന്ന് മനസ്സിലാക്കി, ഞാൻ മിന്നൽ കണ്ടു എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശബ്ദം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മിന്നൽ അടുത്താണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം മിന്നൽ കാണുക ഇടി വെട്ടൽ ഒരുമിച്ചാണെങ്കിൽ ഈ 343 പിന്നെ മീറ്റർ ചുറ്റളവിലാണ് ഇടിയെന്ന് പറഞ്ഞു. പിന്നെ ആ പ്രദേശത്തൊന്നും നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് എന്തൊക്കെയാണ് നമ്മളെ പ്രൊട്ടക്ഷൻ മാർഗം നമ്മൾ നോക്കിക്കോളുക. പക്ഷേ ഒരു പിന്നെ മിന്നൽ കാട്ടിയായിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക, ശബ്ദം കേൾക്കുന്നെങ്കിൽ 5 × 343. അപ്പം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 kilometer, 1 kilometer 700 meter ദൂരെയാണ് മിന്നൽ നമുക്ക് മനസ്സിലാകാം. പക്ഷെ മിന്നലെ സംബന്ധിച്ചുള്ള വേഗം എത്താം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇത് കണക്കാക്കുക. നമ്മൾ വലിയ അപകട മേഖലയിലാണോ, അപ്പം അതുപോലെ തന്നെ ജനലരികളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക, ഈ കമ്പികളിൽ പിടിച്ചിട്ടൊന്ന് നിൽക്കാതിരിക്കുക, അതൊക്കെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടാവുന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഈ വേനൽക്കാലത്ത് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ മാഡം ചോദിച്ചത് നന്നായി. സാധാരണ നമ്മളെപ്പോഴും രോഗത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു, അപ്പോൾ വേനൽക്കാല പ്രശ്നങ്ങളിനെക്കൊണ്ട് വരുമ്പോൾ ഇതും ആരോഗ്യ പ്രശ്നം തന്നെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള മീഡിയനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ
1: പ്രൊട്ടക്ഷൻ
0: കൂടി, അപ്പം നമ്മൾ ഈ ഇതിൻ്റെ ചലന അല്ല വൈദ്യുതി കടന്നു പോകുക എന്ന് വെച്ചാൽ പിന്നെ വായുവിൽ പോകുന്ന വേഗതയും ജലത്തിലൂടെ കടന്നു പോകുന്ന

0: കാലാവസ്ഥ കടന്നു പോകുന്ന ഓരോന്നിനും
1: വ്യത്യാസമുണ്ട്.
0: അപ്പോൾ അതുകൊണ്ട് നനഞ്ഞ പ്രതലത്തിലൂടെയൊക്കെ വൈദ്യുതി വേഗം പ്രവഹിക്കാം. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ആ സമയത്തുകൂടെ ഒഴിവാക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലൂടെ ഒരു പക്ഷേ വൈദ്യുതി ഷോക്ക് വന്നുകൂടാ എന്നൊന്നുമില്ല. എന്തായാലും ഇത് എന്താ പറയുക, നമ്മളറിയാവുന്ന ഫിസിക്സും കെമിസ്ട്രി ഒന്നും ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കേണ്ട. വൈദ്യുതിയാണ് അപകടകാരിയാണ്, പിടിച്ചാൽ പിന്നെ പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വേനൽക്കാലത്ത് പൊതുവേ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മൾ നമ്മുടെ
1: ആരോഗ്യം,
0: അതെ, നമ്മുടെ
1: പ്രതിരോധം, അതേപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടെ പോകുക. കാലാവസ്ഥയെ മാറ്റാനുള്ള ശ്രമം നമുക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിൽ വേനൽ മഴയുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അതിന് ഹോമിയോയുടെ ചികിത്സയും, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ആറളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി ജി മനോജ് കുമാറാണ്. അദ്ദേഹത്തിന് ആകാശവാണിയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ശ്രോതാക്കൾക്കും, ഈ പരിപാടി കേട്ട മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി. സാങ്കേതിക സഹായം അശോക് കുമാർ, നിർവഹണ സഹായം ശ്രീജ കെ, നിർവഹണം എച്ച് വിനോദ് ബാബു. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ ബേബി സ്മിത.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം നരിമാൻ. വരികളെഴുതിയത് ഷിബു ചക്രവർത്തി. ഈണം പകർന്നത് എം ജി രാധാകൃഷ്ണൻ.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാര മാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
7: അടുത്ത ഗാനം വിധു പ്രതാപും ശബ്നവും ചേർന്ന് പാടിയത്. ചിത്രം ഫോർട്ട് കൊച്ചി. വരികളെഴുതിയത് ബെന്നി പി തോമസ്. ഈണം പകർന്നത് ജയൻ പിഷാരടി.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ആഭരണ ചാർത്ത്. അടുത്തതായി സുജാത പാടിയത്. ചിത്രം ചിരിക്കുടുക്ക.

കാർത്തിക് പാടിയതാണ് ഈ ഗാനം. ചിത്രം കാക്കക്കറുമ്പൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീത സംവിധാനം എം ജയചന്ദ്രൻ.

പ്രകാശ് മാരാറുടെ രചനയ്ക്ക് ബിജിപാൽ സംഗീതം നൽകി രമ്യ നമ്പീശൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം നെല്ലിക്ക. ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.

ഇന്ന് 6:50 ഹരിതവീതിയിൽ കയ്യൂർ കൂക്കോട്ടെ വല്ലി ഡയറി ഫാമിന്റെ വിശേഷങ്ങൾ. 7:20 കമ്പോള വിലനിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമായ എൻഡോമെട്രിയോസിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് ഡോക്ടർ സി കെ ഗായത്രിയുമായുള്ള അഭിമുഖം.

ഇന്ന് 8 മണിക്ക് കിളിക്കൂട്ടം. ചെറിക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ 2-ാം ഭാഗം പുനഃപ്രക്ഷേപണം.

0: ആകാശവാണി കണ്ണൂർ.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം
7: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: മലയാളിയുടെ സ്വീകരണമുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
10: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
14: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ,
18: വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
19: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
20: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
21: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
22: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
21: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
22: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
23: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
24: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
23: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
21: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
22: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
21: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
24: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
25: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
22: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
26: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
22: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
21: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
25: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
21: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
27: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
23: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
22: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
21: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
0: ഇനി ഒരു ലളിതഗാനം കേൾക്കാം, മഞ്ജു മേനോൻ പാടിയത്.

ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കണ്ണീർ പാട്ട് കേൾക്കാം. തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്.

ശരീരത്തിന്മേൽ പീഡിച്ചുള്ളൂ ഒരുടിയും മുഷ്ടിയും മരിയും മാരണങ്ങളും മരിയും ശത്രുജിടയും കണ്ണീർദോഷവും കഴികവാധിയും കുടികതൃഷ്ടിയും വാധാകന്മിഷങ്ങളും പ്രേതകന്മിഷങ്ങളും എന്നും നിലയിൽ വായിക്കയിലൊക്കെ സാധ്യം വന്നു ഗുണം വന്നിരിക്കാം ഹരിഹരിയാ.

0: തലയിൽ നിരിപ്പോടുമായിരിക്കുന്ന കണ്ഠാകണ്ണാണി ആയിരം തിരുമുഖത്തോടും കൂടെ അഗ്നി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കണ്ട പേപൂട പിശാചുക്കളെല്ലാം വകവക വെന്തറ്റ് വെന്തരിഞ്ഞ അഗ്നി പ്രപഞ്ചമായി പോക പോക സ്വാഹായൻ ഗുരുവിനാണ്
1: ഓം നെറ്റി നോകാ തല നോകാ ചുറ്റും മുറ്റും നോഴിയേ സാമ്പും ഇരുന്നിരുന്ന തീയൽ പടം.

0: ഒൻപതാം ഇന്നു മുതൽ ഏതുവാൻ കിഴക്ക് സാധ്യം വന്ന് ഗുണം വന്നിരിക്കാ ഹരിഹരി
1: തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ച കണ്ണേറുപാട്ടാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: പോകട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

അരുമ മൃഗങ്ങളെ അളവറ്റ് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ക്ഷീര കർഷകർക്ക് കന്നുകാലികൾ പ്രാണനാണ്. പുലർന്നാൽ പകലന്തിയോളം തൊഴുത്തിലും പാടത്തുമായി അവർക്കൊപ്പമുണ്ട്. ഈ കാലിസമ്പത്താണ് നമ്മുടെ ക്ഷീരകർഷകർക്ക് ജീവിത വെളിച്ചം പകരുന്നത്.

0: ഇങ്ങനെ പരിപാലിച്ചു പോരുന്ന കന്നുകാലികൾക്ക് അപ്രതീക്ഷിതമായുണ്ടാകുന്ന അസുഖങ്ങളും മരണങ്ങളുമെല്ലാം നമ്മുടെ ക്ഷീരകർഷകരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ മാനസികമായും സാമ്പത്തികമായും താളം തെറ്റിക്കും. പശുപരിപാലനത്തിന്റെ ശാസ്ത്രീയ രീതികളെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളിലേക്ക് വീഴുന്നത്. മരിച്ചിനിയിലയും തണ്ടും കിഴങ്ങും ഒക്കെ കാലികൾക്ക് ആഹാരമായി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന അപകടകാരിയായ പദാർത്ഥങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പറഞ്ഞുതരുന്നത് ഡോക്ടർ എ എൻ ജ്യോതി.
1: കേരളത്തില് വ്യാപകമായി കൃഷി ചെയ്യുകയും മനുഷ്യന്റെയും കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങളുടെയും ഭക്ഷ്യ ആവശ്യത്തിന് നമ്മൾ ധാരാളമായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്ന ഒരു വിളയാണ് മരച്ചീനി അഥവാ കപ്പ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ മരച്ചീനി ചെടിയിൽ സയനോ ഗ്ലൂക്കോസൈഡുകൾ എന്നറിയപ്പെടുന്ന പോഷക വിരുദ്ധ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ കട്ടെന്ന് പറയും. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ലിനാമറിൻ, ലോട്ടസ്ട്രാലിൻ എന്നീ പറയുന്ന രാസ സംയുക്തങ്ങളാണ്. അപ്പൊ ഈ രാസ സംയുക്തങ്ങൾ മരച്ചീനി ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്ത അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ലിനാമറേസ് എന്ന എൻസൈം ഈ ഗ്ലൂക്കോസൈഡുകളെ അസറ്റോണും സയനോഹൈഡ്രിനുമായി വിഘടിപ്പിക്കുന്നു. പിന്നീട് സയനോഹൈഡ്രിൻ ഹൈഡ്രജൻ സയനൈഡായി മാറുന്നു. അസറ്റോൺ സയനോഹൈഡ്രിനും ഹൈഡ്രജൻ സയനൈഡും രണ്ടും വിഷ സംയുക്തങ്ങളാണ്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കുമ്പോൾ മരച്ചീനിയുടെ ശരിയായ സംസ്കരണം വളരെ പ്രധാനമാണ്. മരച്ചീനി ഇനങ്ങളെ കട്ട് കുറഞ്ഞവ, അതായത് 1 ഗ്രാമിൽ 50 മൈക്രോഗ്രാം ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡ് ഉള്ളവ, ഇടത്തരം കട്ടുള്ളവ, അതായത് 50 മുതൽ 100 വരെ മൈക്രോഗ്രാം അടങ്ങിയിട്ടുള്ളവ, കട്ടുകൂടിയവ, അതായത് 1 ഗ്രാമിൽ 100 ഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുള്ളവ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ കയ്പില്ലാത്ത കിഴങ്ങുകളിൽ 1 ഗ്രാമിൽ 100 മൈക്രോഗ്രാമിൽ താഴെ ആയിരിക്കും ഈ സയനോജനിക് ഗ്ലൂക്കോസൈഡുകളുടെ അളവ്. എന്നാൽ കയ്പേറിയ കിഴങ്ങുകളിൽ 100 മുതൽ 450 മൈക്രോഗ്രാം വരെയും വളരെ കയ്പ് കൂടിയ കിഴങ്ങ് ഇനങ്ങളിൽ 450 മുകളിൽ മൈക്രോഗ്രാമും ഈ സയനോ ഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുണ്ട്. മരച്ചീനി ഇലകളിൽ കിഴങ്ങിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങോളം കൂടുതലാണ് ഈ സയനോ ഗ്ലൂക്കോസൈഡുകളുടെ അളവ്. പ്രത്യേകിച്ചും തളി ഇലകളിൽ ഉയർന്ന അളവിൽ, അതായത് 1 ഗ്രാമിൽ 400 മൈക്രോഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രായമേറിയതും പഴുത്തതുമായ ഇലകളിൽ ഇതിന്റെ അളവ് ഏതാണ്ട് 50 മുതൽ 70% വരെ കുറവായി, അതായത് തളിരിലകളിലാണ് ഇതിന്റെ അളവ് കൂടുതൽ. പിന്നെ കിഴങ്ങിന്റെ പുറന്തൊലിയിൽ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് സയനോ ഗ്ലൂക്കോസൈഡിന്റെ അളവ്. കട്ടു കുറഞ്ഞതോ കൂടിയതോ എന്ന വ്യത്യാസമില്ലാതെ കിഴങ്ങിന്റെ തൊലിയിൽ 1 ഗ്രാമിൽ 600 മുതൽ 1000 വരെ മൈക്രോഗ്രാം ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡ് അടങ്ങിയേക്കാം. കിഴങ്ങിനെ അപേക്ഷിച്ച് ഇലകളിലും കിഴങ്ങിന്റെ പുറന്തൊലിയിലും ലിനാമറേസ് എന്ന എൻസൈമിന്റെ പ്രവർത്തനവും 10 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് ഈ സയനോ ഗ്ലൂക്കോസൈഡിനെ ഹൈഡ്രജൻ സയനൈഡായി വേഗത്തിൽ മാറ്റാൻ ഈ എൻസൈം സഹായിക്കുന്നു. ഇങ്ങനെയുണ്ടാവുന്ന ഹൈഡ്രജൻ സയനൈഡ് സാധാരണ ഊഷ്മാവിൽ, അതായത് 28 ഡിഗ്രി സെൽഷ്യസിൽ ബാഷ്പീകരിക്കപ്പെടുകയും അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ തൊലിയോ ഇലയോ ചെറുതായി അരിഞ്ഞ ഉടനെയോ ശരിയായി ഉണക്കാതെയോ നൽകുന്നത് മൃഗങ്ങളിൽ സയനൈഡ് വിഷബാധയുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ഇനി നമുക്ക് ഈ മരച്ചീനിയിലെ സയനോ ഗ്ലൂക്കോസൈഡുകൾ ഇല്ലാതാക്കാനുള്ള വിവിധ സംസ്കരണ രീതികൾ നോക്കാം. 1 ഗ്രാമിൽ 200 മൈക്രോഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോ ഗ്ലൂക്കോസൈഡുകൾ അടങ്ങിയ സസ്യഭാഗങ്ങൾ പൊതുവേ മൃഗങ്ങൾക്ക് അപകടകരമാണ്. മൃഗങ്ങളിൽ സയനൈഡ് വിഷാംശത്തിന്റെ പ്രതികൂല ഫലങ്ങൾ നമുക്ക് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇങ്ങനെ 2 തരത്തിൽ പറയാം. അതിൽ മാരകമായ ഒറ്റ ഡോസ് അളവിൽ സയനൈഡ് ഉള്ളിൽ ചെല്ലുന്നത് വഴി ഉണ്ടാകുന്നതാണ് അക്യൂട്ട് ടോക്സിസിറ്റി. ഇത് സയനൈഡ് ശ്വാസകോശ ശൃംഖലയിലെ സൈറ്റോക്രോം ഓക്സിഡേസിന്റെ പ്രവർത്തനം തടയുന്നതിലൂടെ മൃഗങ്ങളുടെ മരണത്തിന് കാരണമായി തീരുന്നു. അതേസമയം കുറച്ചുകൂടി കുറച്ച അളവിലാണ് സയനൈഡ് ഉള്ളിൽ ചെല്ലുന്നതെങ്കിൽ അത് ശ്വസന വിനിമയത്തിലൂടെ ഹൈഡ്രജൻ സയനൈഡിനെ നീക്കം ചെയ്യുന്നത് വഴി ശ്വസനത്തിന്റെ തടസ്സം മാറ്റാനും വിഷം വിമുക്തമാക്കൽ പ്രക്രിയയിലൂടെ വിഷാംശം കുറഞ്ഞ രാസഘടകങ്ങളാക്കി പരിവർത്തനം ചെയ്യിക്കാനും സാധിക്കും. ഇനി അതേപോലെ 2ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്രോണിക് ടോക്സിസിറ്റി. ഇത് ഏറെ കാലം തുടർച്ചയായി ചെറിയ അളവിൽ സയനൈഡ് വിഷാംശം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വഴിയുണ്ടാകുന്നതാണ് ഈ ക്രോണിക് ടോക്സിസിറ്റി. ഇത് മൃഗങ്ങളുടെ വളർച്ചയെയും പ്രത്യുൽപാദന ഘട്ടത്തിലെ വികാസത്തെയും ബാധിക്കുന്നതായി FAO പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയായ സംസ്കരിക്കാത്ത മരച്ചീനിയുടെ അധിക ഉപഭോഗം വിഷബാധയ്ക്ക് കാരണമാകുന്നു. നേരിയ തോതിലുള്ള സയനൈഡ് വിഷബാധയുടെ ശാരീരിക ലക്ഷണങ്ങൾ പ്രകടമായാൽ മൃഗങ്ങൾക്ക് സാധാരണയായി സയനൈഡ് വിഷവിമുക്തമാക്കാൻ കഴിവുള്ള ആന്റിഡോട്ടുകളായ തയോസൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ് എന്നിവ നൽകുന്നു. മൃഗങ്ങൾക്ക് മരച്ചീനിയുടെ വിവിധ ഭാഗങ്ങൾ ഭക്ഷണമായി നൽകുമ്പോൾ അവയുടെ ശരിയായ സംസ്കരണം വളരെ പ്രധാനമാണ്. മരച്ചീനിയിൽ സയനോഗ്ലൂക്കോസൈഡിന്റെ അളവ് ഇല്ലാതാക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ഫലപ്രദമായ ചില മാർഗങ്ങൾ ഇനി നോക്കാം. കിഴങ്ങാണെങ്കിൽ, കയ്പില്ലാത്ത ഇനങ്ങളാണെങ്കിൽ അവയുടെ കിഴങ്ങുകൾ അസംസ്കൃത രൂപത്തിൽ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം മൃഗങ്ങൾക്ക് നൽകാം. എന്നിരുന്നാലും പച്ചവെള്ളത്തിലിട്ട് സാവധാനം ചൂടാക്കി തിളപ്പിച്ച് പാചകം ചെയ്യുന്ന നൽകുന്നതും ഉചിതമാണ്. കഴിയുന്നതും കിഴങ്ങ് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട ശേഷം പാചകം ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഉയർന്ന സയനൈഡുള്ള കയ്പേറിയ മരച്ചീനീനങ്ങളാണെങ്കിൽ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തോ പൊടിച്ചോ സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നത് സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. ഇതുവഴി ഏതാണ്ട് 95 മുതൽ 99% വരെ സയനോഗ്ലൂക്കോസൈഡുകളും ഇല്ലാതാകും. മനുഷ്യന് ഭക്ഷണോപയോഗത്തിനായി ഉയർന്ന ഗുണമേന്മയുള്ള മരച്ചീനിപ്പൊടി തയ്യാറാക്കുന്നതിന് ഈ രീതി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിന്തുടർന്നു വരുന്നുണ്ട്. പുറംതൊലി കളഞ്ഞ് നേർത്ത കഷണങ്ങളാക്കി മുറിച്ച് കൂടുതൽ വെള്ളത്തിലിട്ട്, അതായത് 1:5 അല്ലെങ്കിൽ 1:10 എന്ന അനുപാതത്തിൽ വെള്ളത്തിലിട്ട് പാചകം ചെയ്യുന്നതിലൂടെ ഏകദേശം 80% സയനോഗ്ലൂക്കോസൈഡുകളും നീക്കം ചെയ്യാൻ കഴിയും. കഷണങ്ങൾ സാധാരണ ഊഷ്മാവിൽ വെള്ളത്തിലിട്ട് താപനില പതുക്കെ ഉയർത്തി പാകം ചെയ്യുന്നത് ലിനാമറേസ് എൻസൈം സയനോഗ്ലൂക്കോസൈഡുകളിൽ പ്രവർത്തിച്ച് പരമാവധി അളവിൽ അവയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. തൊലി കളഞ്ഞ കിഴങ്ങ് 10 mm കനത്തിൽ ചിപ്സുകളാക്കി ഏകദേശം 18 മണിക്കൂർ വെയിലത്ത് ഉണക്കിയാൽ ഏതാണ്ട് 80% സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഉയർന്ന സയനൈഡുള്ള ഇനങ്ങൾക്ക് കഷണങ്ങളുടെ കനം പ്രധാനമാണ്. സാവധാനത്തിലുള്ള ഉണക്കൽ ജലത്തിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. എൻസൈമിന്റെ പ്രവർത്തനത്തിന് വെള്ളത്തിന്റെ സാന്നിധ്യം പ്രധാനമാണ്. നേർത്ത ചിപ്സ് വേഗത്തിൽ ഉണങ്ങുന്നുവെങ്കിലും കൂടുതൽ സയനൈഡ് അവശേഷിക്കുന്നതിന് കാരണമാകും. ഈ രീതിയിൽ കിഴങ്ങ് സംസ്കരിക്കുന്നത് സയനൈഡ് ഗ്ലൂക്കോസൈഡ്സിനെ നീക്കം ചെയ്ത് സേഫ് ആയിട്ടുള്ള, മനുഷ്യനും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു സംസ്കരണ രീതിയാണ്. പിന്നെ ഇലകളാണെങ്കിൽ സാവധാനം താപനില ഉയർത്തി വെള്ളത്തിൽ തിളപ്പിക്കുക അല്ലെങ്കിൽ 12 മുതൽ 18 മണിക്കൂർ വരെ സൂര്യപ്രകാശത്തിൽ ഉണക്കുക എന്നീ മാർഗങ്ങളിലൂടെ സയനൈഡ് ഗ്ലൂക്കോസൈഡുകൾ അതിൽ 80 മുതൽ 90% വരെ ഇലകളിൽ നിന്ന് നീക്കം ചെയ്യാനാവും. ഇലകൾ അരിഞ്ഞത് 15 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ചാൽ 85% സയനോ ഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യാം. ചതച്ച ശേഷം തിളപ്പിച്ചാൽ 97% സയനോ ഗ്ലൂക്കോസൈഡുകളും ഇല്ലാതാവും. പിന്നെ ഇലകളോട് കൂടിയ ശാഖകൾ 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ സാവധാനം വാട്ടിയതിന് ശേഷം സൂര്യപ്രകാശത്തിൽ ഉണക്കി മൃഗങ്ങൾക്ക് നൽകാം. ഏത് മരച്ചീനി ഇനമായാലും അതിന്റെ ഇലകളിലെ സയനോഗ്ലൂക്കോസൈഡിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഇലകൾ അങ്ങനെ തന്നെ ഒരിക്കലും കന്നുകാലികൾക്കോ മറ്റു വളർത്തു മൃഗങ്ങൾക്കോ ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഈ പറഞ്ഞ രീതിയിൽ സംസ്കരിച്ച്, അതായത് ഒരു 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ ഉണക്കി പിന്നീട് സൂര്യപ്രകാശത്തിൽ നല്ലോണം ഉണക്കിയതിന് ശേഷം മാത്രമേ മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാൻ പാടുള്ളൂ. പിന്നെ കിഴങ്ങിന്റെ തൊലിയിലും ഇത് ഉയർന്ന അളവിലാണ് സയനോഗ്ലൂക്കോസൈഡുകൾ ഉള്ളത്. അതുകൊണ്ട് അതും പ്രത്യേകം സംസ്കരിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണമായി കാലികൾക്ക് നൽകാൻ പാടുള്ളൂ. തൊലി ചതച്ച് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ ഒരു പായ വിരിച്ച് മുറിയിലെ താപനിലയിൽ ഇട്ടതിന് ശേഷം സൂര്യപ്രകാശത്തിൽ പൂർണ്ണമായിട്ടും ഉണക്കുക. ഇത് സയനൈഡ് നീക്കം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. തൊലികളിൽ നിന്ന് ഉയർന്ന താപനില ലിനാമറൈസ് എന്ന എൻസൈമിനെ നിർജ്ജീവമാകും. എന്നതിനാൽ ഉയർന്ന ചൂടിൽ ഇലക്ട്രിക് ഓവനിലോ അടുപ്പിലോ ഉണക്കുന്നത് അഭികാമ്യമല്ല. സാവധാനത്തിലുള്ള ഉണക്കൽ മാത്രമേ വലിയ അളവിൽ സയനൈഡ് നീക്കം ചെയ്യാൻ സഹായിക്കൂ. ചുരുക്കി പറഞ്ഞാൽ, ശരിയായ രീതിയിലുള്ള സംസ്കരണം വഴി മരച്ചീനി വളരെ സുരക്ഷിതമായി വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കാൻ കഴിയും.
0: കന്നുകാലികൾക്ക് ആഹാരമായി മരച്ചീനിയിലയും തണ്ടും കിഴങ്ങും നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ AN ജ്യോതി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും രവീന്ദ്രനും സംഘവും പാടിയത്. ചിത്രം തച്ചിലിടത്ത് ചുണ്ടൻ. ബിജു തിരുമലയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: പമ്പയിൽ ജാതനേ
1: ശരണമയ്യപ്പ,
0: പന്തളദാസനേ
1: ശരണമയ്യപ്പ.
0: സത്യമാം പൊന്ന് പതിനെട്ടാം പടിമുകളിൽ വാണരളും അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ

0: unchanged rating of 109. The biggest movement inside the top five came from South Africa, which climbed above Pakistan to move into the fourth place. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
2: ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലാണെങ്കിലും മൂന്ന് സീറ്റുകൾ കൈവിട്ടുപോയ ഞെട്ടലിലായിരുന്നു എൽ ഡി എഫ്. കയ്യിലുള്ള രണ്ട് സീറ്റുകൾക്ക് പുറമെ തൃത്താലയും ചിറ്റൂരും കോങ്ങാടും പിടിച്ചെടുത്തതിന്റെ അഭിമാനത്തിൽ യു ഡി എഫും. അതേസമയം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇക്കുറിയും രണ്ടാമതായതിന്റെ നിരാശയിലായിരുന്നു എൻ ഡി എ. മന്ത്രി എം പി രാജേഷാണ് തൃത്താലയിൽ 8385 വോട്ടുകൾക്ക് കോൺഗ്രസിലെ വി ടി ബലറാമിനോട് പരാജയപ്പെട്ടത്. കോങ്ങാട് മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി യു ഡി എഫ് വിജയിച്ചപ്പോൾ ഒരേ വീട്ടിൽ നിന്ന് തന്നെ എം പിയും എം എൽ എയും ഉണ്ടായി. വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ഭാര്യയാണ് ഇവിടെ വിജയിച്ച കെ എ തുളസി. കഴിഞ്ഞ തവണ 33878 വോട്ടുകൾക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജയിച്ച ചിറ്റൂരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വി മുരുകദാസ് 6510 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുൻ എം എൽ എ കെ അച്യുതന്റെ മകനും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനുമായ കോൺഗ്രസിലെ സുമേഷ് അച്യുതനാണ് ഇവിടെ വിജയിച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ രമേശ് പിഷാരടി വിജയിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥി മൂന്നാമതായി. എൽ ഡി എഫിലെ എ പ്രഭാകരൻ വിജയിച്ച മലമ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മൂന്നാമതെത്തിയത്. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ആലത്തൂരും നെന്മാറയും തരൂരും ഷൊർണൂരും സി പി എം നിലനിർത്തി. ഒറ്റപ്പാലത്ത് സി പി എം മുൻ എം എൽ എ പി കെ ശശിയെ മത്സരിപ്പിച്ചുള്ള യു ഡി എഫ് നീക്കം പാളി. ഇവിടെ എൽ ഡി എഫിലെ കെ പ്രേംകുമാർ തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വീണ്ടും എം എൽ എ ആയി. പട്ടാമ്പിയിൽ സി പി ഐയിലെ മുഹമ്മദ് മൂസിനും മണ്ണാർക്കാട് മുസ്ലിം ലീഗിലെ എൻ ഷംസുദ്ദീനും വീണ്ടും വിജയിച്ചു. 12 നിയമസഭാ മണ്ഡലങ്ങളുള്ള പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫ് 7 യു ഡി എഫ് 5 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡിലെ താമസക്കാരായ ഗർഭിണികൾക്ക് ഗർഭകാലയളവിൽ പ്രതിമാസ ധനസഹായം നൽകുന്ന താലോലം പദ്ധതിക്ക് മാതൃദിനത്തിൽ തുടക്കമായി. വാർഡ് മെമ്പർ പി രാജീവാണ് തന്റെ ഓണറേറിയത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഗർഭകാലയളവിൽ പ്രസവം വരെ ഗർഭിണികൾക്കായി നൽകുന്ന താലോലം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മാതൃദിനത്തിൽ വാർഡിലെ ഓരോ ഗർഭിണികളുടെയും വീട്ടിൽ നേരിട്ടെത്തിയാണ് താലോലം പദ്ധതിയുടെ തുക കൈമാറിയത്. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിനും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും മാതാപിതാക്കൾക്ക് പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പറഞ്ഞു. യോഗത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായ ശേഖരണം നടത്തി. ജില്ലയിൽ പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള കൌൺസിലർമാർ ഉൾപ്പെടെ 100 പേരെ ജില്ലയിലെ സ്കൂളുകളിൽ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലയിൽ മാങ്ങ സീസണിനോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പഴങ്ങളിൽ അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി. മാങ്ങ വിപണന കേന്ദ്രങ്ങൾ, പഴവിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കുമെന്നും കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്ക നടപടികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സ്കൂൾ, ആശുപത്രി, മറ്റു കെട്ടിടങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളുടെ പുതുക്കിയ പട്ടിക തയ്യാറാക്കാനും ക്യാമ്പുകളുടെ പട്ടിക തയ്യാറാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. കൊതുകുകളുടെ ഉറവിട നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കും. കുളങ്ങൾ വൃത്തിയാക്കുക, നീർച്ചാലുകളുടെ തടസ്സങ്ങൾ നീക്കുക തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തിയാക്കും. പകർച്ചവ്യാധി തടയുന്നതിന് വിശദമായ മാർഗരേഖ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. മഴക്കാല രോഗങ്ങൾ നേരിടുന്നതിന് ആവശ്യമായ മരുന്നുകൾ ഉണ്ടെന്നും ക്യാമ്പുകളിലെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ആന്റിവനം ലഭ്യമായിട്ടുള്ള ആശുപത്രികളുടെ പട്ടിക തയ്യാറാക്കാനും യോഗത്തിൽ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പിനെ തുടർന്ന് നിർത്തിവെച്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് ജില്ലയിൽ കുറഞ്ഞ താപനിലയും യു വി ഇൻഡെക്സും രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചതിനെ തുടർന്ന് ജില്ലയിൽ അനുഭവപ്പെടുന്ന താപനിലയിലും കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 2 തുടർച്ചയായി ഉയർന്ന ചൂട് അനുഭവപ്പെട്ട ജില്ലയിൽ ഇത്തവണ താപനില 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രേഖപ്പെടുത്തിയത്.

0: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി, കയ്യൂർ കൂക്കോട്ടെ വല്ലി ഡയറി ഫാമിന്റെ വിശേഷങ്ങൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 FM ഹെൽത്ത് പ്ലസ്, സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമായ എൻഡോമെട്രിയോസിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് ഡോക്ടർ സി കെ ഗായത്രിയുമായുള്ള അഭിമുഖം. 8:00 കിളിക്കൂട്ടം, ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ രണ്ടാം ഭാഗം പുനഃപ്രക്ഷേപണം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ. പുനഃപ്രക്ഷേപണം 2026 May 12 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:00. 10:30 ചലച്ചിത്രഗാന രംഗത്ത് സമാനതകളില്ലാത്ത ശബ്ദത്തിനുടമയായ തലത്ത് മുഹമ്മദിനെക്കുറിച്ചുള്ള ചിത്രീകരണം. 11:00 സ്പോട്ട്ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സോമരാജൻ KM. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 FM ഡയറി. ട്രെയിൻ സമയം തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. അക്ഷരപ്പൊലി, നവപുരത്തെ ഗ്രന്ഥോത്സവം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാതിരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയുടെ സംഗീത കച്ചേരി. 12:10 സേവന വാർത്തകൾ, 12:15 KV ബിജലിയും സംഘവും അവതരിപ്പിച്ച തിരുവാതിര കളിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം പുനഃപ്രക്ഷേപണം, ദൈവത്തിൻ മനമാര് കണ്ടു. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലികിസ് തത്സമയ പ്രക്ഷേപണം. 5:15 തായമ്പക ഏരമം സുരേഷ് ബാബുമാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടി. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫേ. QR കോഡിന്റെ പ്രവർത്തനവും പ്രാധാന്യവും, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും. തികച്ചും AI സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് റൂഡ്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമൈൻ സ്കിൽ ട്രെയിനർ MP സനീഷ്. 8:00 കാവ്യകേളി, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ. നിർവഹണ സഹായം P നിഷ. പുനഃപ്രക്ഷേപണം 13 May, ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00. 10:30 ഗാനലോകവേദികളിൽ, 11:00 സ്പോട്ട്ലൈറ്റ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: इति वार्ताः।
1: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: അരിമണ്ടേ കുട്ട
2: കാണട്ടെ? വോ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
6: RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ ആണ്.
9: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
8: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
10: നോക്ക്, ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
0: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മാങ്ങാട്ടിടം, കതിരൂർ, എരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: VBG റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് VBG റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
11: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
12: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂണ് ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
0: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശനാണ്യ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്.

വോട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. മാതൃദിനം. തയ്യാറാക്കിയത് ശ്രീലതാ VS, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. ഒരു മാതൃദിനം കൂടി കടന്നുപോകുമ്പോൾ അമ്മയെ ഓർക്കാൻ ഒരു ദിനം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അമ്മയെ ഓർക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന ചിന്ത കുറെ കൂടി ശക്തമാവുന്നു. വായുവിനെ, ജലത്തെ, കാറ്റിനെയൊക്കെ കാണാതെ, അനുഭവിക്കാതെ കടന്നുപോകാൻ കഴിയുമോ? പ്രകൃതി പോലെ അത്ര സത്യമല്ലേ അമ്മയും? ഒന്നും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ കടന്നുപോയ അമ്മമാരെ പോലും കുഞ്ഞുങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അത്ര സുഖകരമായൊരു അനുഭവമാണ് ഓരോ അമ്മയും, അമ്മയുടെ സ്നേഹവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലത്തിന്റെ വികൃതികൾ മാതൃഭാവത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സന്താനങ്ങളിലും ആ ഭാവ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അമ്മയെ ഓർക്കാനും ഒരു ദിനം. ലോകത്തിലെ ഏറ്റവും മഹത്തായ ബന്ധത്തെക്കുറിച്ച് പറയാൻ ഒരു ദിവസം മാത്രം മതിയാകില്ല. എങ്കിലും ഒരു പ്രത്യേക ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ആരാണോ അതിന്റെ അടിസ്ഥാനം ഒരാളാണ്, അമ്മ എന്ന സത്യം. അമ്മ എന്നത് ഒരു വാക്ക് മാത്രമല്ല, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ്. സ്വന്തം സന്തോഷങ്ങൾ മറന്ന് മക്കളുടെ സന്തോഷത്തിനും വിജയത്തിനുമായി ജീവിതം സമർപ്പിക്കുന്നവളാണ് അമ്മ. നമ്മുടെ ആദ്യ ഗുരുവും ഏറ്റവും വലിയ പ്രചോദനവുമാണ്. അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല. അതുകൊണ്ടുതന്നെ അമ്മയുടെ സ്ഥാനം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. എല്ലാ വർഷവും ലോകം മുഴുവൻ മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കാറുണ്ട്. അമ്മമാരുടെ സ്നേഹത്തിനും ത്യാഗത്തിനും കരുതലിനും നന്ദി പറയാനുള്ള ദിനമായി. ദൈവത്തിന് എല്ലായിടത്തും എത്താനാവാത്തതുകൊണ്ടാണ് അമ്മയെ സൃഷ്ടിച്ചതെന്ന് ഒരു ചൊല്ലുണ്ട്. ആ വാക്കുകൾക്ക് പിന്നിലെ സത്യം നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ്. ഒരു കുഞ്ഞിന്റെ ആദ്യ ലോകം അമ്മയാണ്. ആദ്യ സ്പർശം, ആദ്യ ശബ്ദം, ആദ്യ സുരക്ഷ എല്ലാം അമ്മയിലൂടെ. കുഞ്ഞു ജനിക്കുന്ന നിമിഷം ഒരു സ്ത്രീ അമ്മയാകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങുന്നു, നമുക്കുവേണ്ടി കരുതുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, വിശപ്പുണ്ടായിട്ടും കുഞ്ഞിന് ആദ്യം ഭക്ഷണം കൊടുക്കുന്ന മനസ്സ്, സ്വന്തം സ്വപ്നങ്ങളെ പിന്നിലാക്കി മക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന സ്നേഹം, അതാണ് അമ്മ. ഭാരത സംസ്കാരത്തിൽ ഈശ്വരാരാധനയിൽ പോലും മാതൃഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പുരാണേതിഹാസങ്ങളിലെ അമ്മമാർ മക്കൾക്കുവേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചവരാണ്. മാതാ, പിത, ഗുരു, ദൈവം എന്നത് മാതാവിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളതെന്ന് വ്യക്തമാക്കുന്നു. മാതൃദിനം എന്ന ആശയം വളരെ പഴക്കമുള്ളതാണ്. പ്രാചീന ഗ്രീക്കുകാരും റോമാക്കാരും ദേവതകളെ മാതൃസ്ഥാനം നൽകി ആദരിച്ച് പ്രത്യേക ആഘോഷങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ, മദറിംഗ് സൺഡേ എന്ന പേരിൽ മാതാക്കളെ ആദരിക്കുന്ന ഒരു ദിനം ആചരിക്കപ്പെട്ടു. ആധുനിക മാതൃത്വത്തിന്റെ തുടക്കം അമേരിക്കയിലാണ്. 1908 അന്ന ജാർവിസ് എന്ന സ്ത്രീ തന്റെ അമ്മയുടെ സ്മരണാർത്ഥം

ആകാശവാണി എന്നിവ അമ്മ പ്രകടിപ്പിക്കും. അതാണ് അമ്മയുടെ കരുത്ത്. അവർ മക്കൾക്കു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കോ ചെലവഴിക്കുന്ന സമയത്തിനോ സമ്പത്തിനോ ഒന്നും കണക്കുവെക്കുന്നില്ല. അതൊരു നിഷ്ഠ പോലെ അങ്ങനെ കൊണ്ടുപോവുക മാത്രം. ഏത് തെറ്റും പൊറുക്കാൻ അമ്മയുടെ മനസ്സിന് കഴിയും. ഏത് സമയത്തും മക്കളെ ചേർത്ത് നിർത്താനും അമ്മ തയ്യാറാണ്. തന്റെ പരിധി ആ സന്ദർഭങ്ങളിൽ ഒരമ്മയും ഓർക്കുന്നേയുണ്ടാകില്ല. അങ്ങനെ എത്ര വർണ്ണിച്ചാലും വിവരിച്ചാലും തീരാത്ത ഒന്നാണ് മാതൃസ്നേഹം. മാതൃദിനം വലിയ സമ്മാനങ്ങളിലൂടെ ആഘോഷിക്കേണ്ടതില്ല. അമ്മേ എന്ന സ്നേഹനിർഭരമായ ഒരു വിളി. അമ്മയുടെ കൂടെ കുറച്ചു സമയം ചിലവഴിക്കുക. അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കുക. അവരെ ചേർത്ത് പിടിക്കുക. അതൊക്കെ അമ്മമാർക്ക് വലിയ സമ്മാനങ്ങളാണ്. ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ ആദരവാണ്. ചിലർക്ക് അമ്മ എന്ന് ഒപ്പമുണ്ടാവില്ല. അവർ ഓർമ്മകളിൽ മാത്രമേ ഉണ്ടാകൂ. അത്തരം ആളുകൾക്ക് മാതൃദിനം ചിലപ്പോൾ സന്തോഷത്തേക്കാൾ വേദനയാകാം. പക്ഷേ ഓർമ്മിക്കണം, അമ്മയുടെ സ്നേഹം ഒരിക്കലും അപ്രത്യക്ഷമാകില്ല. അവർ നൽകിയ മൂല്യങ്ങളും സ്നേഹവും നമ്മിൽ എന്നും ജീവിക്കും. അമ്മ രണ്ടക്ഷരങ്ങൾ മാത്രം, പക്ഷേ അതിന്റെ അർത്ഥം അനന്തമാണ്. അത് സുരക്ഷയാണ്, സ്നേഹമാണ്, കരുതലാണ്, പ്രാർത്ഥനയാണ്. നമ്മൾ വീഴുമ്പോൾ പിടിച്ചു നിർത്തുന്ന കൈ, നമുക്ക് തെറ്റുമ്പോൾ ശരിയായ വഴി കാണിക്കുന്ന വെളിച്ചം, അതൊക്കെയാണ് അമ്മ. പണ്ടുകാലത്ത് മക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. എങ്കിലും അമ്മയുടെ സ്നേഹം ഒരുപോലെ എല്ലാവരിലും എത്തിയിരുന്നു. ഇന്ന് മക്കളുടെ എണ്ണം മിക്ക കുടുംബങ്ങളിലും ഒന്നോ രണ്ടോ ആയി ചുരുങ്ങി. ഇന്നത്തെ ജീവിതം വളരെ തിരക്കേറിയതും ഒരുപാട് ആശങ്കകൾ നിറഞ്ഞതുമായി. ഓരോ അമ്മ മനസ്സും ഇന്ന് നിരവധി ആശങ്കകളിലൂടെയാണ് ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. പുറത്തു പോകുന്ന മക്കൾ തിരിച്ചുവരുന്നതുവരെ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തുന്നതുവരെ അവരിൽ ഉത്കണ്ഠയാണ്. വാഹന അപകടങ്ങളുടെ, ലൈംഗിക അതിക്രമങ്ങളുടെ രൂപത്തിൽ ആൺപെൺ ഭേദമില്ലാതെ കടന്നുവരുന്ന ദുരന്തങ്ങൾ ഏറ്റവും തളർത്തുന്നതും അച്ഛനമ്മമാരെയാണ്. പല കാരണങ്ങൾ കൊണ്ട് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെയും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ചില അമ്മമാർ സമാന അനുഭവമുള്ളവരെ ചേർത്ത് നിർത്തുന്ന വാർത്തകളും നാം കേൾക്കുന്നുണ്ട്. മകന്റെ അല്ലെങ്കിൽ മകളുടെ വേർപാടിൽ തളർന്നു നിൽക്കാതെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഓർമ്മദിനത്തിൽ, ജന്മദിനത്തിലൊക്കെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അമ്മമാരെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ കഴിയും. മക്കളെ നഷ്ടപ്പെടുന്ന ദുഃഖം ഏറ്റവും വേദനാജനകമാണ്. ആ കണ്ണീർക്കടൽ കരകയറുക അസാധ്യമാണ്. അവിടെയും മാതൃകയാവുന്ന അമ്മ കാഴ്ചകൾ, അമ്മ എന്ന വാക്കിന്റെ അർത്ഥതലങ്ങൾ കൂട്ടുകയേയുള്ളൂ. മാനസിക വൈകല്യങ്ങൾ, ബുദ്ധിവളർച്ചയിലുള്ള വ്യത്യാസം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും അവർക്ക് സഹായമാകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. കാരണം സാധാരണ അമ്മമാർ അനുഷ്ഠിക്കുന്നതിന്റെ നൂറിരട്ടി ത്യാഗമാണ് ആ അമ്മമാർ അനുഷ്ഠിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ അമ്മയും മക്കളും പെരുമാറുന്ന വാർത്തകളും അപൂർവമല്ല. അമ്മയെ മക്കൾ കൊല്ലുന്നതും പിഞ്ചുകുഞ്ഞുങ്ങളെ അമ്മ കൊല്ലുന്നതുമൊക്കെ ഏത് കാരണത്താലാണെങ്കിലും ന്യായീകരിക്കാനാവില്ല. ബന്ധങ്ങളിൽ ധർമ്മച്യുതി സംഭവിക്കാതിരിക്കാൻ നമ്മുടെ സംസ്കാരവും വിദ്യാഭ്യാസവും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ലഹരിയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും പൂർണമായി വിടുതൽ നേടണം. എന്നാലേ മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമാവുകയുള്ളൂ. ഈ മാതൃദിനത്തിൽ അമ്മയെ മാത്രമല്ല, അമ്മയെപ്പോലെ സ്നേഹിച്ച മുത്തശ്ശിമാരെയും, അമ്മായി, വല്യമ്മ, കുഞ്ഞമ്മ തുടങ്ങിയ അമ്മമാരെയും നന്ദിയോടെ സ്മരിക്കാം. കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ നമ്മെ ജീവിതം പഠിപ്പിച്ചവർ അമ്മയ്ക്ക് തുല്യം തന്നെ. അമ്മയെ സ്നേഹിക്കാനും കേൾക്കാനും അമ്മയെ ആദരിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തും എന്ന് ഓരോ മാതൃദിനത്തിലും പ്രതിജ്ഞയെടുക്കണം. അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി വരുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന ശൂന്യത വിവരണാതീതമാണ്. അമ്മ നമുക്ക് ചെയ്തതിനൊന്നും പകരമാവില്ല എങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു ഫോൺ വിളി കൊണ്ടോ ഒരു ചേർത്തു നിർത്തൽ കൊണ്ടോ തൃപ്തമാകുന്ന ആ മനസ്സ് നമ്മൾ മറന്നുപോകരുത്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും സദാ നമുക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ഒരിക്കലും പരാതി പറയില്ല. മക്കളുടെ സന്തോഷം മാത്രമാണ് ഓരോ അമ്മയും പ്രതീക്ഷിക്കുന്ന സമ്മാനം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് ശ്രീലത വി.എസ്.

ഇന്ന് 6:50 ഹരിതവീതി. കയ്യൂർ കൂക്കോട്ടെ വല്ലി ഡെയറി ഫാമിന്റെ വിശേഷങ്ങൾ കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമായ എൻഡോമെട്രിയോസിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് ഡോക്ടർ സി കെ ഗായത്രിയുമായുള്ള അഭിമുഖം. 8:00 കിളിക്കൂട്ടം. ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ 2 ഭാഗം പുനഃപ്രക്ഷേപണം.

0: ആകാശവാണി കണ്ണൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് സ്വാഗതം. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ കൂക്കോട് എന്ന പ്രദേശത്തെ വല്ലി ഡയറി ഫാമിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഹരിതവീഥി പങ്കുവയ്ക്കുന്നത്. ഏട്ടൻ ആരംഭിച്ച ഒരു സംരംഭം ഇന്ന് അനുജൻ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സ്ഥിരമായി രണ്ട് തൊഴിലാളികളുടെ സേവനവും കൂടെ ഏട്ടത്തിയമ്മ ദിവ്യയുടെ പിന്തുണയും ഈ ഫാമിന്റെ ശക്തിയാണ്. പാൽ ഉൽപാദനത്തിലൂടെ സ്വയം പര്യാപ്തത നേടിയ കൂക്കോട്ടെ വല്ലി ഡയറി ഫാമിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊപ്പം ശ്രീ കെ ദീപക് കുമാർ, ശ്രീമതി ദിവ്യ എന്നിവർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ ഹരിതയാത്ര എത്തി നിൽക്കുന്നത് കയ്യൂർ കൂക്കോട്ട് എന്ന ഒരു പ്രദേശത്താണ്, ഒരു ഫാമിലാണ്. അപ്പോൾ ഫാമിന്റെ ഉടമ ദിവ്യയുമായി നമുക്ക് ഫാമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എത്ര പശുക്കളുണ്ട്?
3: 16 കറവ പശുക്കളുണ്ട്, അതുപോലെ തന്നെ 5 കന്നുകുട്ടികളുണ്ട്. ഒരു 13 പശുക്കൾ ഇപ്പോൾ കറവയുണ്ട്, 3 പശുക്കൾ ഇപ്പോൾ ഡെലിവറി ആവാനായിട്ടുള്ള പശുക്കൾ.
2: അപ്പോൾ ഈ ഒരു ഫാം എവിടെ, എന്താ ഫാമിന്റെ പേര്?
3: വല്ലി.
2: വല്ലി. അപ്പോൾ ഈ ഒരു വല്ലി ഫാം ഇവിടെ ആരംഭിച്ചിട്ട് ഇപ്പം എത്ര നാളായി?
3: 1.5 വർഷം ആവുന്നു. ഒരു വർഷം 4 മാസമായി.
2: ഫാം തുടങ്ങാൻ എന്താണ് കാരണം?
3: കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അദ്ദേഹം ഒരു 22 വർഷം മുന്നേ തന്നെ ഈ ഒരു മേഖലയിലുണ്ടായിരുന്നു. ഒരു 3-4 പശുക്കൾ
2: ക്ഷീരമേഖലയിൽ,
3: ക്ഷീരമേഖലയിൽ 3-4 പശുക്കൾ, കറവയുള്ള പശുക്കൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ അദ്ദേഹം ഓയിൽ ഫീൽഡിലേക്ക് മാറി റിഗിൽ. അപ്പോൾ ഇടക്കിടക്ക് നാട്ടിലേക്ക് വരാം, ലീവിന് വരാം. ആ സമയത്ത് നമ്മൾ ഇപ്പം നമ്മൾ കണ്ട പശുഫാം ഇരിക്കുന്ന സ്ഥലം നമ്മൾ വാങ്ങുകയും അവിടെ ഒരു തൊഴുത്ത് നിർമ്മിക്കുകയും ചെയ്തു.
2: ഈ ഒരു തൊഴുത്തല്ലേ?
3: ഈ ഒരു തൊഴുത്ത് നിർമ്മിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് പോത്ത്, എരുമ, ഇതിനെല്ലാം വാങ്ങിയിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്, അതൊരു 13 വർഷം കഴിഞ്ഞ് പോത്ത്, എരുമ, ഇതൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി. അപ്പോൾ നമ്മളത് വിറ്റഴിക്കുകയും ചെയ്തു. പക്ഷെ അത് നമുക്ക് അത്ര സക്സസ് ആയി തോന്നിയില്ല. പിന്നെ വലിയൊരു ഗ്യാപ്പ് വന്നു. ഒരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു പശുവിൽ തുടങ്ങി. പിന്നെ 3 പശുവിൽ എത്തിയിരിക്കുന്ന സമയത്താണ് ക്ഷീരവികസന വകുപ്പിൻ്റെ ബ്ലോക്കിൽ നിന്ന് 5 പശു സ്കീമിൽ നമ്മളെ തിരഞ്ഞെടുത്തതായിട്ട് അറിഞ്ഞത്. അങ്ങനെ ബ്ലോക്ക് ഓഫീസർ രമ്യ മാമും അതേപോലെ തന്നെ നമ്മുടെ ക്ഷീരസംഘത്തിൻ്റെ സെക്രട്ടറിയും കൂടെ ഇവിടത്തേക്ക് തൊഴുത്തിലേക്ക് വരികയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, സ്പേസും കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു. ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നു. അപ്പോൾ ഒരു തൊഴുത്തിൽ നിന്ന് ഫാമിലേക്ക് മാറുന്ന സമയത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഉണ്ട്. ബയോഗ്യാസ് പ്ലാന്റ്, ഓട്ടോമാറ്റിക് വാട്ടർ ബൗള്, അതേപോലെ തന്നെ കൈകൊണ്ടുള്ള കറവ മാറി മെഷീൻ കറവയിലേക്ക് മാറണം, അങ്ങനെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പുൽകൃഷി തുടങ്ങി. നേപ്പിയർ പുഴേൻ്റെ നടുവിലായിട്ടൊരു തുരുത്തിൽ ഒരു 1 ഏക്കർ സ്ഥലത്ത് പുൽകൃഷി തുടങ്ങി. നമുക്ക് ഇതിനായിട്ട് ക്ഷീരവികസന വകുപ്പിൻ്റെ 1.5 ലക്ഷം രൂപയാണ് 5 പശു സ്കീമിന് കിട്ടുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു തുക മുടക്കുമുതലായിട്ടുണ്ട്, മറ്റ് കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ആയിട്ട്. അതിപ്പോൾ ഏതൊരു സംരംഭം തുടങ്ങുന്ന സമയത്തും നമ്മൾ
2: ഷെഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷെഡാണ് ഇവിടെ.
3: അപ്പോൾ നമ്മൾ ഒരു ഏതൊരു സംരംഭം തുടങ്ങുന്ന സമയത്തും നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്തു. കാര്യം നമ്മളെ മുന്നിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് സാധ്യമാവാനുള്ള ഒരു വഴിയാണത്. അങ്ങനെ 5 പശുക്കൾക്ക് പകരം നമ്മൾ ഒരു 6 പശുക്കളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു.
2: തമിഴ്നാട്ടിൽ നിന്നാണ് പശുവിനെ കൊണ്ടുവന്നത്?
3: അതെ അതെ.
2: ഏത് ഇനമായിരുന്നു അത്?
3: അത് HF ഒരു ജേഴ്സി ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം HF.
4: പ്രായമായ പശുക്കളെ അപ്പോ ആ സമയത്ത് കൊണ്ടുവന്നത്?
3: എല്ലാം ഒരു ആദ്യത്തെ പ്രസവമുള്ള പശുക്കൾ തന്നെയാണ് കൊണ്ടുവന്നത്.
4: ഫസ്റ്റ് ആദ്യമായിട്ട് പ്രസവിക്കേണ്ട തരത്തിലുള്ള
3: പശുക്കളെ തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നീട് നമ്മൾ അതിന്റെ എണ്ണം ഒന്ന് രണ്ട് അങ്ങനെ വർദ്ധിപ്പിച്ചു. ഇപ്പോ ഉള്ളത്
4: കൊണ്ടുവന്ന തന്നെയല്ലേ?
3: കൊണ്ടുവന്ന തന്നെയാണ്, നാട്ടിൽ നിന്നും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും പുറത്തുനിന്നും വാങ്ങിയിട്ടുണ്ട്. കറവയുള്ളത് 16 പശുക്കളാണ്, അതിലിപ്പോ കറവയുള്ളത് 13 എണ്ണം.
4: അപ്പോ കറവ എന്ന് പറയുമ്പോ എത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ട്?
3: നമുക്കിപ്പോ ചൂട് സമയമായതുകൊണ്ട് കുറച്ച് കുറവാണ്. രാവിലെ ഒരു 90, പിന്നെ ഉച്ചക്ക് ശേഷം ഒരു 65. ഏകദേശം ഒരു 170 ലിറ്റർ വരെ നമ്മള് സംഘത്തിൽ അളന്നിട്ടുണ്ട്.
4: ഏറ്റവും ഇപ്പൊ ജേഴ്സിയും HF ആയിട്ട് ഏതിനാണ് കൂടുതൽ പാൽ ഇപ്പൊ കിട്ടുന്നത്?
3: കൂടുതൽ HF-നാണ്, പക്ഷേ കുറച്ചും കൂടി കൊഴുപ്പുള്ളത് ജേഴ്സിക്കാണ്. അതുകൊണ്ട് ജേഴ്സി പശുക്കളെ നിലനിർത്തുന്നുണ്ട് ഫാമില്.
4: തീറ്റയുടെ ക്രമം എങ്ങനെ?
3: തീറ്റ നമുക്ക് ഒരു ദിവസം തീറ്റ വരുന്നത് ഒരു 100 കിലോ തീറ്റ വേണ്ടി വരും മൊത്തത്തില്. കൃഷിന്റെ കാൻസിന്റെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ മിൽമേന്റെ തീറ്റയും കൂടെ വാങ്ങുന്നുണ്ട്. ഇത് രണ്ടും കൂടെ, പിന്നെ പെല്ലറ്റ്സും മിനറൽസും കൂടെ കൊടുക്കുന്നുണ്ട്. വൈക്കോല് കൊടുക്കുന്നുണ്ട്. നമുക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു, അപ്പോൾ വൈക്കോല് ഇവിടെ ഉണ്ട്, അപ്പോൾ വൈക്കോല് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീറ്റ പുൽകൃഷിയിൽ നിന്ന് നമുക്ക് പുല്ല് കിട്ടും, അതുപോലെ തന്നെ പറമ്പിൽ നിന്നും മറ്റും.
4: തീറ്റക്രമം പറഞ്ഞു, അതുപോലെ തന്നെ ഇതിന് കുത്തിവയ്പ് കൃത്യസമയത്ത് എടുക്കാറുണ്ടല്ലോ?
3: ആ കൃത്യസമയത്ത് ചെയ്യാറുണ്ട്. പിന്നെ കന്നുകുട്ടികളെ പരിപാലിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെയുള്ള കന്നുകുട്ടികൾ, അതിൽ കുറച്ച് ആരോഗ്യമുള്ള കന്നുകുട്ടികളെ ഇവിടെ നിലനിർത്തുകയും മറ്റു കുട്ടി അതിന് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ അതിനെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിയുന്ന സമയത്ത് ഇതിന് തീറ്റ കൊടുത്തു തുടങ്ങും. ഒരു മാസം നമ്മൾ 5 ലിറ്റർ പാല് വെച്ച് കൊടുക്കും കുട്ടിക്ക്. 2.5 വെച്ചിട്ട് 5 ലിറ്റർ പാല് അതിന് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ മാസം ആകുന്ന സമയത്ത് അത് കുറച്ച് കുറയ്ക്കും, 3 ലിറ്റർ. പിന്നെ 3-ാമത്തെ മാസം ആകുന്ന സമയത്ത് 2 ലിറ്റർ, അങ്ങനെ കുറച്ച് കുറച്ച് വന്ന് 3 മാസം വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ തീറ്റയിലേക്കും വരും. വിരമരുന്ന് 2-ാമത്തെ ആഴ്ച തൊട്ട് വിരമരുന്ന് കൊടുക്കും. പിന്നെ മാസം തോറും വിരമരുന്നും കൊടുത്തു വരുന്നുണ്ട്.
4: ഈ പാല് കൊടുക്കുന്നത് എവിടെയാണ്?
3: കയ്യൂർ ഉദയഗിരി സംഘത്തില്.
4: സംഘത്തിൽ
3: ലോക്കൽ സെയിൽ ഇല്ല,
4: പൂർണ്ണമായിട്ടും. അപ്പൊ അവിടുന്ന് ഇപ്പം ആനുകൂല്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്?
3: അത് നമുക്ക് ലിറ്ററിന് 3 രൂപ വെച്ചിട്ട് സബ്സിഡി കിട്ടും. ഒരു സാമ്പത്തിക വർഷം ഒരാൾക്ക് പരമാവധി 40,000 രൂപ വരെ സബ്സിഡി കിട്ടും. പക്ഷെ അത് എത്ര ലിറ്റർ ആയാലും മാക്സിമം 40,000 വരെ കിട്ടും.
4: അതുപോലെ തന്നെ മറ്റ് കൃഷിയിലെ ഇട്ട് വരുമ്പോ ഈ ഒരു സ്ഥലം എത്ര സ്ഥലമുണ്ട് ഇവിടെ?
3: നമ്മൾക്കൊരു 2 ഏക്കറിന്റെ അടുത്ത് സ്ഥലം വരുന്നുണ്ട്. അതിൽ നമ്മൾ തെങ്ങ് ചെയ്യുന്നുണ്ട്, കവുങ്ങ്, അതുപോലെ തന്നെ വാഴയുണ്ട്, പിന്നെ റബ്ബറുണ്ട്, നെൽകൃഷി ചെയ്യുന്നുണ്ട്, ഈ പശുവിന് വേണ്ടിയിട്ട് ചോളം ചെയ്യുന്നുണ്ട്, പയറ് കൃഷി ചെയ്യുന്നു. കൂടുതൽ നെൽകൃഷിയാണ് ചെയ്യുന്നത്.
4: ഏത് വിത്താ ഇപ്പൊ ചെയ്യുന്നത്?
3: വിത്ത് ഉമ, ഏഴോം, ഇത് രണ്ടും. നമ്മള് ഒരു 2.5 ഏക്കർ നമ്മുടെ സ്വന്തം സ്ഥലത്തല്ല, ആണ്ട് മറ്റ് പാട്ടത്തിനും കൂടെ എടുത്തിട്ട് ഒരു 2.5 ഏക്കർ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഒരു 250 പറ നെല്ല് ലഭിച്ചിട്ടുണ്ട്. നമ്മള് നെല്ല് കൊടുക്കാറുണ്ട്, നമ്മള് അത് നമ്മള് തന്നെ ഉപയോഗിക്കുന്നുണ്ട്.

പൂക്കോട്ട് വല്ലി ഫാമിന്റെ നോക്കി നടത്തിപ്പ് അവരുടെ അനുജനായ ദീപക് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2 മാസം മുമ്പേ ആയിരുന്നു നമ്മൾ വല്ലി ഫാമിലേക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പോയത്. അപ്പോ ആ സമയത്ത് അവിടെ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ചില ഒരു പശുവിന് പെട്ടെന്ന് എന്തോ അസുഖം വന്നിട്ട് ഇപ്പൊ അവര് അങ്ങോട്ട് ഓടുന്നു, ഡോക്ടറെ വിളിക്കുന്നു, അങ്ങനെയുള്ള ഒരു സമയത്താണ്. അപ്പോ ദീപക്കായിരുന്നു അന്ന് സംസാരിക്കേണ്ടത്, പക്ഷേ ദീപക്കിനെ അന്ന് കിട്ടിയില്ല. പകരം എടത്തമ്മയായിരുന്നു അന്ന് നമ്മളോട് സംസാരിച്ചത്. അതായത് ദിവ്യ, ദിവ്യ ഇപ്പൊ സംസാരിച്ചല്ലോ. അപ്പോ ശരിക്കും ഇതിന്റെ പരിപാലനം ഒക്കെ നടത്തുന്നത് ദീപക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ദീപക്കിനെ ഇങ്ങനെ നമുക്ക് ഫോൺ റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. ദീപക്ക് എന്താണ്

0: ആദ്യം മുതലേ വീട്ടിലെ പശുക്കൾ ഉണ്ടായിരുന്നോ?
1: ആദ്യം മുതലേ പശുക്കൾ ഉണ്ടായി, ഒന്ന് രണ്ട് പശുക്കൾ ഉണ്ടായി. പിന്നെ അത് നോക്കിയാർത്തല് വല്യമ്മ നോക്കിയാർത്തല്
0: മുന്നേ അല്ലേ,
1: പഴയകാലത്ത് അങ്ങനെ പരിചയമുണ്ട്. പിന്നെ അന്നേരം കടക്കുന്ന സമയത്തെല്ലാം പോയി നോക്കും. പിന്നെ പുല്ലെല്ലാം ഞാൻ അന്നേരം അരിഞ്ഞിട്ടെല്ലാം കൊടുക്കല്.
0: അപ്പൊ ഒരുപാട് വയലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ആ ഒരു പ്രദേശം അങ്ങനെയാണ്.
1: വയലുണ്ട്, പിന്നെ നമുക്ക് നെൽകൃഷി, പിന്നെ തീറ്റപ്പുല്ലിന്റെ കൃഷി എല്ലാം ഉണ്ട് ഇപ്പൊ നിലവില്.
0: അതൊക്കെ ഇപ്പൊ ഈ ഫാം ആരംഭിച്ചതിന് ശേഷം തുടങ്ങിയതാണോ ഈ തീറ്റപ്പുല്ലൊക്കെ? അല്ല, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു?
1: ഇല്ല ഇല്ല, തീറ്റപ്പുല്ല് ഫാം തുടങ്ങിയ പിന്നെ നമ്മ കൃഷി ചെയ്തത്. പിന്നെ അതിന് മുന്നേ നമ്മ നെൽകൃഷിയെല്ലാം ചെയ്തോണ്ടായി, പച്ചക്കറി കൃഷി, വാഴക്കൃഷി, അങ്ങനെയുള്ള കൃഷിയെല്ലാം ചെയ്തോണ്ടുണ്ട്.
0: അപ്പൊ ഈ പശുക്കളുടെ കാര്യത്തിലേക്ക് തന്നെ വരുമ്പോൾ ഏത് ഇനത്തിൽപ്പെട്ട പശുക്കളാ ഒക്കെ ഉള്ളത്?
1: ഇതിപ്പോ എച്ച് എഫിൽ ഉണ്ട്, ജേഴ്സി ഉണ്ട്, ജേഴ്സി എച്ച് എഫ് ക്രോസ് ഉണ്ട്. ഇപ്പൊ നിലവിൽ മൂന്ന് ഇനത്തിൽപ്പെട്ടതേ ഇല്ല.
0: ഇതില് ഏറ്റവും കൂടുതൽ പാല് ലഭിക്കുന്നത് ഏത് പശുവിന്നാ?
1: എച്ച് എഫ് എന്നാണ്. എച്ച് എഫ് എന്ന് ഇപ്പോ ഒരു ദിവസം രണ്ടു നേരം കൂടിയിട്ട് 25 ലിറ്റർ കിട്ടുന്നുണ്ട് ഒരെണ്ണത്തില്. പിന്നെ ജേഴ്സിയിലാണെങ്കിൽ 15 ലിറ്റർ കിട്ടുന്നതുണ്ട് രണ്ടു നേരം കൂടി.
0: അപ്പൊ ഇതില് കൂടുതൽ ഇപ്പം പാലിന്റെ ഇപ്പൊ കൊഴുപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനാണ് നല്ല കൂടുതൽ നല്ല പാല് ലഭിക്കുന്നത് ഏത് പശുവിന്റെതാ?
1: ഇപ്പം ജേഴ്സിയിലാണ് ഇപ്പൊ കൊഴുപ്പ് കൂടുതലില്ലേ. എച്ച് എഫിന്റെ അത്ര വലിയ കൊഴുപ്പില്ല, എന്നാല് വില കിട്ടുന്നില്ല നമുക്ക്
0: വേറെ തന്നെ ഇങ്ങനെ മാറ്റി ആണോ കൊടുക്കുക, അല്ല ഒരുമിച്ചാണോ
1: കൊടുക്കുന്നത്? ഒരുമിച്ച് മിക്സ് ആക്കിട്ട് കൊടുക്കലാണ്.
0: എവിടെയാ കൊടുക്കുന്നത്?
1: നമ്മളിപ്പം കയ്യൂരി മിൽമില കൊടുക്കുന്നത്.
0: മിൽമേല അടുത്ത് തന്നെയാണോ?
1: അടുത്ത് തന്നെ, ഒരു 1 കിലോമീറ്റർ ദൂരമില്ല. രാവിലെ അവരെ വണ്ടി വരും പാലെടുക്കാൻ.
0: ഫാമിലേക്ക് വരും അല്ലേ?
1: ഫാമിലേക്ക് വരും.
0: അപ്പൊ വീടിനോട് ചേർന്ന് തന്നെയാണ് ഫാം ഉള്ളത് അല്ലേ?
1: അതെ അതെ, വീടിനോട് ചേർന്നിട്ട് തന്നെ ഫാം ഉള്ളത്.
0: അപ്പൊ ബുദ്ധിമുട്ടില്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോകുമൊന്നും വേണ്ട. ഇപ്പൊ സ്വന്തം സ്ഥലത്ത് തന്നെയാണുള്ളത്, വീടുണ്ട്. അപ്പൊ ഏത് സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും ഫാമിലേക്ക്.
1: അതെ അതെ അതെ, ഇപ്പൊ പ്രസവ സമയത്തായാലും മറ്റുള്ള അസുഖം വന്ന സമയത്തായാലും നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. വീടിനടുത്തോട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. പണിക്കാരുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും
0: എത്ര പേരുണ്ട് ഇപ്പൊ സഹായത്തിനായിട്ട്?
1: സഹായത്തിനിപ്പോ 2 പേരുണ്ട്, അവര് നേപ്പാളി ഫാമിലിയാണ്.
0: സ്ഥിരം അവിടെ ഉണ്ട് അല്ലേ? അവരാണ് അതിന്റെ പരിപാലനമൊക്കെ ചെയ്യുന്നത്.
1: അതെ, അവര് പുല്ല് വെട്ടിക്കൊണ്ടുവരലും പിന്നെ കറവ കാര്യങ്ങളായാലും പിന്നെ ക്ലീനിങ് ആയാലും എല്ലാവരും ചെയ്യല്.
0: അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അത് കാണുമ്പോൾ തന്നെ പകുതി ഷീറ്റിലും അതുപോലെ തന്നെ പകുതി ഓടിലും ആണുള്ളത്. ഇത് ആദ്യം മുതലേ ഈ ഒരു സജ്ജീകരണം തന്നെയായിരുന്നു? ഇപ്പൊ ആദ്യം 5 പശുക്കൾ എന്ന് പറഞ്ഞു, അതിനുശേഷം വിപുലീകരിച്ചതാണോ?
1: അതെ അതെ, ആദ്യക്ക് ഷീറ്റാണ്ടായി 5 പശുക്കൾ ഉണ്ടാകുന്നത്. പിന്നെ പശുക്കൾ എണ്ണം കൂട്ടുന്ന സമയത്ത് നമ്മളിപ്പം ഓടായി, അത് ചൂടിന്റെ ഇത് കുറക്കാൻ വേണ്ടിട്ട് ഓട് ചെയ്തത്. പിന്നെ ഷീറ്റിന് ഭയങ്കര ചൂടാണ്, ഈ വലിയ പശുക്കളെല്ലാം കറവ പശുക്കളെല്ലാം പാല് കൂടുതൽ കിട്ടുന്നതിനുള്ള ചൂട് അവർക്ക് നല്ലോണം ബാധിക്കും. അതുകൊണ്ട് കുറച്ച് ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിട്ട് ഓട് ഓടിന്റെ ഇതാക്കിയത്, ഷെഡ് ആക്കിയത്.
0: മറ്റെന്തൊക്കെയാണ് ഈ ഫാമില് സജ്ജീകരിച്ചിരിക്കുന്നത് അവരുടെ ആരോഗ്യ കാര്യത്തില്?
1: ആരോഗ്യ കാര്യത്തിൽ ഇപ്പം ചൂട് സമയത്ത് ഇപ്പം ഫാനുണ്ട് നിലവില്, പിന്നെ കോഗറുണ്ട്, കോഗറ്, പിന്നെ അത്യാവശ്യം വെള്ളം അടിച്ചു കൊടുക്കും നമ്മൾ. പൈപ്പ് വെള്ളം
0: അടിച്ചു കൊടുക്കുകയാണ് അല്ലേ?
1: അടിച്ചു കൊടുക്കും.
0: എപ്പോഴും തണുപ്പ് ഇങ്ങനെ നിൽക്കുന്നത് നല്ലതാണല്ലോ.
1: അതെ അതെ, ചൂട് സമയത്ത് പാലിനെല്ലാം ബാധിക്കുന്നുണ്ട് നമുക്ക്, പാല് കുറവല്ല.
0: പിന്നെ നിലത്ത് മാറ്റ് ഉണ്ടോ?
1: നിലത്ത് റബ്ബർ മാറ്റ് ഉണ്ട്. നിലവിലിപ്പോ റബ്ബർ മാറ്റ് ഉണ്ട്, എല്ലാ പശുക്കൾക്കും റബ്ബർ മാറ്റ് ഉണ്ട്. പിന്നെ പശുക്കുട്ടികൾക്കും റബ്ബർ മാറ്റ് ഉണ്ട്.
0: പിന്നെ കുടിക്കാൻ വെള്ളത്തിന്റെ സൗകര്യം?
1: കുടിക്കാൻ വെള്ളത്തിന്റെ ഇതുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് വെള്ളം വരുന്നത്.
0: അപ്പോ അത്യാവശ്യം സൗകര്യമൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട് അല്ലെ പശുക്കൾക്ക്?
1: പിന്നെ
0: ഇവയെ പുറത്തേക്ക് മേയ്ക്കാൻ വിടാറുണ്ടോ? പുറത്ത് വിടാറുണ്ടോ?
1: പുറത്ത് നമ്മ കട്ടലുണ്ട്, പിന്നെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ പുറത്ത് മേയാൻ വിടും.
0: അതെ അല്ലേ,
1: ഒരു 1-2 മണിക്കൂർ പുറത്ത് മേയാൻ വിടും.
0: എപ്പോഴൊക്കെയാണ് കറവ എപ്പോഴൊക്കെ നടക്കുന്നത്?
1: രാവിലെ 5 മണി മുതൽ 6 മണി വരെ കറവ, പിന്നെ വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ രണ്ടു നേരം കറവ.
0: അതെ അല്ലേ. അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇവര് എഴുന്നേൽക്കും?
1: ഇവര് 4 മണിക്കാണ് എഴുന്നേൽക്കും.
0: പിന്നെ എന്തൊക്കെയാണ് അവരുടെ പരിചരണങ്ങൾ, എങ്ങനെയൊക്കെയാണ് വരുന്നത്?
1: പിന്നെ അവര് മൊത്തം ക്ലീൻ ചെയ്യും, ഈ വേസ്റ്റ് പുല്ലുണ്ടാവും അവർ കഴിച്ചതിന്റെ ബാക്കിയില്ല, അതെല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ ചാണകം എല്ലാം വാരി വാരിയിട്ട് കൊണ്ടിട്ട്

0: ശേഖരിക്കുന്ന വേറെ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിടും. എന്നിട്ട് വാഷിങ് തുടങ്ങും, ഒരു 3/4 മണിക്കൂർ വാഷ് ചെയ്യും മൊത്തത്തിൽ. എല്ലാവരും കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി വെക്കും. പിന്നെ 5 മണിക്ക് കറവ സ്റ്റാർട്ടിങ് ചെയ്യും. 5:45 വരെ കറവ ഉണ്ടാവും എന്തായാലും 3/4 മണിക്കൂർ. പിന്നെ ഒരു 6:30 ആകുമ്പോൾ വണ്ടി വരും മിൽമ തന്നെ, അവര് പാല് കൊണ്ടുപോകാൻ വരുന്നതാണ്.
1: അപ്പൊ അതും അവര് തന്നെ കൊണ്ടു കൊടുക്കും?
0: അതും അവരെ തന്നെ കൊണ്ടു കൊടുക്കും.
1: അപ്പൊ മൊത്തം ഇത്രയും പശുക്കളിൽ നിന്ന് എത്രത്തോളം പാല് ലഭിക്കുന്നുണ്ട് ഇപ്പോ?
0: ഇപ്പം നിലവിൽ കറക്കുന്നത് കറവ പശുക്കൾ ഇപ്പം 14 എണ്ണം, 2 എണ്ണം ഇപ്പം പ്രസവിക്കാറില്ലത്, പ്രസവിക്കാനായത്. പിന്നെ ഇപ്പം നിലവിൽ ഇപ്പം രാവിലെ ഒരു 90 ലിറ്റർ ഉണ്ടാവും, വൈകുന്നേരം ഒരു 70 ലിറ്റർ. ചൂടായതുകൊണ്ട് ഇപ്പൊ പാല് കുറവാണ്, അല്ലെങ്കിൽ ഇത്രയല്ല, 110 രാവിലെ ഉണ്ടാവും, വൈകിട്ട് ഒരു 85 ഉണ്ടാവും. ചൂട് കാലാവസ്ഥ കൊണ്ട് പാല് വളരെ
1: കുറവാണ്.
0: പിന്നെ പിന്നെ ഇപ്പം പുല്ലും ഇപ്പൊ കിട്ടാനില്ല, ഇപ്പൊ വേനൽക്കാലായില്ല, ഇപ്പൊ ചൂട് സമയത്ത്. ഇപ്പൊ പുല്ലിനും വലിയ ക്ഷാമാണ്. പുൽഷൻ
1: ഏതൊക്കെ സമയത്താണ് ഇതിന്റെ തീറ്റ നൽകുന്നത്? എന്തൊക്കെ ഭക്ഷണമാണ് കൊടുക്കുന്നത്? എപ്പോഴൊക്കെ?
0: നമ്മളിപ്പോ രാവിലെ കറവ കഴിഞ്ഞിട്ട് ഉണക്കുപുല്ലില്ലേ, ഉണക്കുപുല്ല് കൊടുക്കും അവർക്ക്. അത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാലിത്തീറ്റ കൊടുക്കും. പിന്നീട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ പച്ചപുല്ല് കൊടുക്കും. അത്രയാണ് രാവിലത്തെ ഇത് കൊടുക്കുന്നത്, കൊടുക്കും രാവിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണ്, വൈകുന്നേരം കറവ കഴിഞ്ഞിട്ട് പുല്ല് ഇട്ട് കൊടുക്കും. പിന്നെ ഉണക്കുപുല്ല്, വൈക്കോല്, പിന്നീട് തീറ്റ മിക്സ് ആക്കിയിട്ട് കൊടുക്കും. പിന്നെ പച്ചപുല്ല് കൊടുക്കും. രണ്ടു നേരം നമ്മൾ ഭക്ഷണമെല്ലാം കൊടുക്കില്ല, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് അങ്ങനെ കൊടുക്കൂലല്ലോ.
1: അതെ, അധികം. പിന്നെ ശരിക്കും ഈ ഗർഭിണികൾക്ക് അത് തീറ്റയുടെ തോത് വ്യത്യാസമായിരിക്കില്ലേ? ചില പ്രസവിക്കാനായതിന് ഒരു ഒരു തീറ്റക്രമം, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മറ്റൊരു തീറ്റ, അങ്ങനെ ഒരു വ്യത്യാസം വരുത്താറുണ്ടോ?
0: ആ ഉണ്ട്, ഉണ്ട്. ഇപ്പം പ്രസവിക്കാറായവർക്ക് പിന്നെ അത് തീറ്റയ്ക്ക് വ്യത്യാസം വരും, അളവ് കുറക്കും. 2 മാസം നമ്മ കറവ് വിടുവല്ലോ, പ്രസവത്തിന് വേണ്ടിട്ട് കുറച്ച് റെസ്റ്റ് കൊടുക്കണമല്ലോ അവർക്ക്. അന്നേരം തീറ്റയുടെ അളവ് കുറച്ച് കുറക്കും. പിന്നെ പ്രസവിക്കാൻ ആകുന്ന ഡേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് തീറ്റയുടെ അളവ് കൂട്ടും. ആ കൂട്ടും. പിന്നെ പശുക്കുട്ടികൾക്ക് തന്നെ വേറെ തീറ്റയാണ് കൊടുക്കില്ല. കാഫ് സ്റ്റാർട്ടർ അവർക്ക് ഒരു പ്രസവിച്ചിട്ട് ഒരു 4 4 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ കാഫ് സ്റ്റാർട്ടർ കൊടുക്കും പശുക്കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു വയസ്സായവർക്ക് തീറ്റ കൊടുക്കും നമ്മൾ പശുക്കുട്ടികളൊക്കെല്ലാം. പിന്നെ വൈകുന്നേരം രാവിലെയും വൈകുന്നേരം എത്തിയിട്ട് 3 മൈലും വെച്ച് കൊടുക്കും ഒരു പശു, ഒരു പശുക്കുട്ടി. ആ ഇത്രയാണ് ഇപ്പൊ കൊടുക്കുന്നത് നിലവിൽ.
1: എവിടുന്നായി തീറ്റയൊക്കെ വാങ്ങിക്കുന്നത്?
0: ഇതിപ്പോ നമ്മ കാഞ്ഞങ്ങാട് ാണ് തീറ്റ കൊണ്ടല്ലേ. തീറ്റ കൃഷിയാണ് കൊടുക്കല്, തമിഴ്നാടിന്ന് കൊണ്ടുവരുന്ന തീറ്റയാണ്, ഈറോടത്തെ തീറ്റയാണ് കൊടുക്കുന്നത്. പശുക്കൾ അധികം പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുക്കളാണ്, പാലക്കാട് ഈറോഡ് ആ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന പശുക്കളാണ്.
1: ഇപ്പൊ അവിടുന്ന് ഇപ്പൊ ഈറോഡിൽ നിന്ന് പശുക്കൾ കൊണ്ടുവരുമ്പം ആരാ പശുവിനെ വാങ്ങിക്കാൻ പോവുകയായിരുന്നോ ചെയ്തത്?
0: നമ്മ രണ്ടാളെന്നെ പോയിക്കൊണ്ടാണ്, ഞാനും ഏട്ടനും
1: കൂടി.
0: നമ്മ പോയിട്ട് 2 ദിവസം മൊത്തം നോക്കും പശുവിനെ.
1: അവിടെ പോയിട്ട്
0: അവിടെ പോയിട്ട് മൊത്തം കറങ്ങിട്ട് ഓരോ സ്ഥലത്ത് ഫാമിൽ പോയി നോക്കും. പിന്നെ ഈറോഡ് പോയാൽ മൊത്തം ചന്തയാണ്, അവിടെ ചന്തയുണ്ട് ഈറോഡ്. വ്യാഴാഴ്ചയാണ് ചന്ത, രാവിലെ ഒരു 4 മണിയാകുമ്പോ അവിടെ എത്തും. അന്നേരം മൊത്തം നോക്കിയിട്ട് നല്ല രീതിയിൽ പാല് തരുന്ന നമുക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ, ഒരു പശുവിനൊക്കെ ഉണ്ടായാലും ഇത്ര പാല്.
1: പണ്ട് മുതലേ പശുവിനെ കണ്ട് വളർന്നത് കൊണ്ട് ആ ഒരു അറിവ് അല്ലേ?
0: അതെ അതെ. പിന്നെ ഇതുവരെ കൊണ്ടുവന്നതിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല, പിന്നെ അസുഖങ്ങളും ഉണ്ടായില്ല.
1: ഇപ്പൊ ഈ റോഡിൽ നിന്ന് ഇവിടത്തേക്ക് എത്തുമ്പോ 2 കാലാവസ്ഥയാണല്ലോ. ഇപ്പൊ നമ്മുടെ ഇവിടത്തെ കാലാവസ്ഥയും അവിടുത്തെ ആ ഒരു കാലാവസ്ഥയും തമ്മില് പശുവിന് പെട്ടെന്ന് അത് അങ്ങനെ പിടിക്കില്ല. അപ്പോ അതിന് വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും
0: ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, ആദ്യം അഞ്ചെണ്ണം കൊണ്ടുവന്നല്ലോ, അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അത് പിന്നെ പിന്നെ മരുന്നിലെല്ലാം പിന്നെ പരിഹരിച്ചോ. ഇപ്പൊ ആർക്കും കുഴപ്പമില്ല, ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് എല്ലാരും
1: പൊരുത്തപ്പെട്ടു.
0: അങ്ങനൊരു
1: പശുവിനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ അവർക്ക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ പെട്ടെന്ന് മറ്റു പശുക്കളെ ഇവിടെയുള്ള പശുക്കളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോ ഇപ്പം അവരെ ക്വാറന്റൈനിൽ ഇരുത്തേക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? പെട്ടെന്ന് ഇവരെ കൂടെ ഇടകലർത്തി താമസിപ്പിക്കില്ലല്ലോ, വേറെ ആക്കില്ലേ?
0: അവരെ ക്വാറന്റൈനിൽ വേറെ ഷെഡിലാക്കും, ഒരാഴ്ച നമ്മൾ വേറെ ഷെഡിലാക്കും. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണും, നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് അതിന്റെ പരിഹാരം. ഇപ്പൊ തൈലേറിയ അനോപ്ലാസ്മ അങ്ങനത്തെല്ലാം വരുമല്ലോ പശുക്കളുടെ തൂക്കട്, അന്നേരം ഡോക്ടർമാരെ ബന്ധപ്പെട്ടിട്ട് അവരതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ചെയ്യും, അത് ഓക്കെ ആയിട്ട് പിന്നെ അകത്ത് മറ്റേ പശുക്കളുടെ അടുത്ത് കിട്ടും. പിന്നെ അങ്ങനെ ചെയ്യുന്നു ഇതുവരെ.
1: ഇപ്പൊ വന്ന് പശുവിനെ ഈരോടെ ഇപ്പം പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന പാടന്നെ അവർക്ക് ഡോക്ടറുടെ പരിചരണം ലഭ്യമാക്കാറുണ്ടോ?
0: ഉണ്ട്, അവര് കൊണ്ടുവന്നാട് ക്വാറന്റൈൻ ഇട്ടിട്ട് അവർ

0: കണ്ടിട്ടുള്ളത്?
1: ഇപ്പൊ നമുക്ക് അകിടുവീക്കം അങ്ങനത്തെ എല്ലാം വരാറുണ്ട്. ഇപ്പൊ ആദ്യത്തെ കുറച്ച് ഒരു പശുവിനെ ഉണ്ടായി തന്നെ, പിന്നെ ആ പശുവിനെ കുറച്ച് കറന്നെടുത്തിട്ട് പിന്നെ അതിനെ ഒഴിവാക്കിയാണ്. പിന്നെ അതിനൊന്നും വെച്ചിരുന്ന കാര്യമില്ല, അകിടുവീക്കം വന്നാൽ പിന്നെ മൊത്തം പോയി. പിന്നെ അതിന് പാല് കിട്ടൂല തന്നെ. പിന്നെ പാല് കുറഞ്ഞ സമയത്ത് നമ്മൾ ഇതിനെ ഒഴിവാക്കും. കാള പിടിപ്പിച്ചിട്ട് നമ്മൾ ഒഴിവാക്കലാണ്. കാള ഒരു മൂന്നോ നാലോ മാസം കാളയുണ്ടാവും, അന്നേരം അതിൽ കൊടുക്കും നമ്മൾ.
0: അപ്പൊ അതിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്നില്ല അല്ലേ? ഇപ്പൊ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായത് കൊണ്ട്
1: ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല. പശുവിനെല്ലാം ഒഴിവാക്കാനുണ്ടെങ്കിൽ ഗ്രൂപ്പിലിടും, അന്നേരം അത്യാവശ്യക്കാർ വന്നിട്ട് നോക്കിയിട്ട് അവര് കൊണ്ടുപോകും.
0: ഈ പശുവിന്റെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ പാല് കൊടുക്കുന്നു, അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പൊ മറ്റ് ഉൽപ്പന്നങ്ങൾ?
1: നിലവിലിപ്പൊന്നും ഇല്ല, നമ്മളിപ്പോ എല്ലാം മെലിമേലി തന്നെ കൊടുക്കല്. ഇപ്പൊ ആൾക്കാർക്ക്
0: ഫുള്ളായിട്ട്
1: കൊടുക്കല്ലേ? ഫുള്ളായിട്ട്
0: മോര് തൈര് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല?
1: ഇല്ല ഇല്ല, അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല.
0: ഇപ്പം നെയ്യോ?
1: ഇല്ല ഇല്ല, ഒന്നും ഇല്ല.
0: നെയ്യ് എടുക്കാറില്ല?
1: നിലവിൽ ഇല്ല ഇല്ല, നിലവിലിപ്പൊന്നും ഇല്ല.
0: വെറും പാല് മിൽമയിലേക്ക് കൊടുക്കുന്നല്ലേ?
1: അതെ അതെ.
0: മിൽമയിൽ ഇപ്പൊ കൊടുക്കുന്ന സമയത്ത് എത്രയായിട്ടാണ് നമുക്ക് വില ലഭിക്കുന്നത്?
1: വില രാവിലെ ഇപ്പൊ 42 രൂപ കിട്ടും
0: ലിറ്ററിന്.
1: ലിറ്ററിന് വൈകിട്ട് ഒരു 45 അറിയില് വരും. വൈകുന്നേരത്തെ പാലിന് കുറച്ച് കൊഴുപ്പ് കൂടുതലുണ്ടാകുന്നു. കൂടുതലുണ്ടാകുമ്പോ പാലിന് നമുക്ക് അതിന്റെ വില കിട്ടുന്നുണ്ട്. വൈകുന്നേരം രാവിലത്തെ പാലിന് വില ഇല്ലാന്നില്ല.
0: എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ഒരു ശരിക്കും ഒരു പുതിയ ഫാം ആരംഭിക്കുന്ന ഒരാള് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: പുതിയ ഫാം തുടങ്ങാൻ ഇപ്പൊ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിക്ക് നമ്മ തീറ്റപ്പുല്ല് എന്തായാലും കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ സൈലേജും മറ്റേതെല്ലാം പൈസ കൊടുത്തിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്തായാലും പറ്റൂല. ആദ്യത്തെ പുല്ല് നമ്മൾ ഉണ്ടാക്കാം, എത്ര പുറം സ്ഥലം ഉണ്ട് ആ സ്ഥലത്ത് നമ്മൾ പുല്ല് നട്ട് വളർത്താം. എന്നിട്ട് നമ്മൾ പശുവിനെ കൊണ്ടുവന്നോളൂ. അല്ലെങ്കിൽ ആദ്യമല്ലേ പശുവിനെ കൊണ്ടുവന്നിട്ട് പുല്ലിന് ക്ഷാമാവും, തീറ്റപ്പുല്ലിനെല്ലാം. പിന്നെ അത് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും, സൈലേജ് ഇറക്കേണ്ടി വരും. പിന്നെ തീറ്റര് ഇലും സൈലേജിന്റെ ഇതെല്ലാം ആകുമ്പോൾ നമുക്ക് നല്ല ടൈറ്റ് വരും. പാലിന് അത്രയും പൈസ കിട്ടുന്നില്ല നമുക്ക്. ആദ്യം പരമാവധി തീറ്റപ്പുല്ല് കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കാം അമ്മ നമ്മളെ സ്ഥലത്ത് തന്നെ. അല്ലെ പാട്ടത്തിനെടുക്കുമ്പോ പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യാം.
0: പശുക്കൾക്ക് ഇൻഷുർ ചെയ്തിട്ടല്ലേ? ഓരോ പശുവിനും ഇപ്പം ഇൻഷുർ എടുക്കുന്നത് നല്ലതാണല്ലേ? ഇൻഷുർ ചെയ്തിട്ടുണ്ടോ?
1: ആ ഉണ്ട് ഉണ്ട്, പശുവിന് ഇൻഷുർ ഉണ്ട്. ഇപ്പൊ നിലവിൽ ഇപ്പം മൃഗാശുപത്രിയിൽ നിന്ന് അവര് ചെയ്യുന്നുണ്ട് 3 കൊല്ലത്തേക്ക് ഒരു പശുവിന്. അത് കർഷകനും കിട്ടുന്നുണ്ട്, പശുവിനും ഉണ്ട് ഇൻഷുർ. ഇപ്പൊ അതേപോലത്തെ ഒരു 6 പശുവിന് ഇപ്പൊ മൃഗാശുപത്രി നമ്മൾ അങ്ങനെ ചെയ്തിന്. ബാക്കി ഇല്ല പശുവിന് നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നതാണ്, 1 വർഷത്തേക്ക് അങ്ങനെ ചെയ്യുന്നത്.
0: എത്ര രൂപയാകും അത് ചെയ്യുന്ന സമയത്ത്?
1: ഇതിപ്പോ നമ്മൾ മൃഗാശുപത്രി ചെയ്യുന്നുണ്ട്, ഒരു പശുവിന് ഏകദേശം ഒരു 1500 തോതിൽ വരും 3 വർഷത്തേക്ക്. പുറത്ത് നമ്മൾ വേറെ ഒരാഴ്ച ചെയ്യുന്നുണ്ടല്ലോ ഇൻഷുർ പ്രൈവറ്റ് ആയിട്ട്.
0: അതെത്ര രൂപ?
1: അതിന് പൈസ കൂടുതലാണ്. ഒരു പശുവിന് ഏകദേശം ഒരു 3000 തോതിൽ വേണ്ടി വരും 1 വർഷത്തേക്ക്.
0: ചെയ്തിട്ടുണ്ട്?
1: ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും ഇൻഷുർ ഉണ്ട്. ഇൻഷുർ പിന്നെ പശുക്കൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും പിന്നെ നഷ്ടം വരുമല്ലോ. പശുക്കളുടെ കാര്യമൊന്നും പറയാനില്ല, അതെല്ലാം ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. പശുവിള ഫാമ തുടങ്ങിയ പിന്നെ നല്ല രീതിയിൽ തന്നെ
0: പോയിക്കൊണ്ടിരിക്കുന്നു. പശുവിന്റെ ഇപ്പൊ ചാണകം അതുപോലെ തന്നെ മൂത്രം ഇതൊക്കെ എന്താ അവിടെ എന്താ അതിനായിട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? എന്തൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്?
1: ഇതിപ്പം പശുവിനെ കുളിപ്പിച്ച വെള്ളവും മൂത്രവും ഒരു ടാങ്കിലേക്ക് പോകുന്നുണ്ട്. ആ ടാങ്കിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് നമ്മ പുറത്ത് കവുങ്ങിനും തെങ്ങിന് പിന്നെ വാഴക്ക് അവിടത്തേക്കെല്ലാം പിന്നെ ചെയ്യുന്നതാണ് വെള്ളടിച്ചിട്ട്. പിന്നെ ചാണകം പിന്നെ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുന്നതാണ്, ഉണക്കിയിട്ട് അത്യാവശ്യക്കാർ വരും അവർക്ക് കൊടുക്കുന്നതാണ്.
0: ചാണകം അപ്പൊ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്?
1: ഉണ്ട് ഉണ്ട്.
0: ചാണകത്തിനപ്പോ നല്ല വില ലഭിക്കുന്നുണ്ടോ?
1: ആ ചാണകത്തിന് വില ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ വണ്ടിക്ക് നമുക്കൊരു 4000 തൊഴിൽ കൊടുക്കും, ചെറിയ വണ്ടിക്ക് ഒരു 3000 തൊഴിൽ ഒരു ലോഡിന് അങ്ങനെ കിട്ടുന്നുണ്ട്. നിലവിലത്ര കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കറ്റ് കറ്റ് പോയാലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ചാണകവും.
0: എന്താണ് ഇപ്പൊ ശരിക്കും ആ ഒരു ഫാം കൊണ്ട് എങ്ങനെയാണ് വരുമാനം ലഭിക്കുന്നത്, ഏത് രീതിയിലാണ്
1: വരുമാനം? നമുക്ക് ലാഭം തന്നെ നമുക്ക് പോകും, നഷ്ടവുമില്ല എന്തായാലും നമുക്ക് ലാഭത്തിന് തന്നെ പോകുന്നു. പിന്നെ അസുഖങ്ങൾ കുറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ലാഭത്തിന് തന്നെ പോകുന്നു. പിന്നെ കറ്റ് കറ്റ് സമയത്ത് ഇനി ചെനപിടിപ്പിച്ചിട്ട് എടുക്കണം, അതിനാണ് ബുദ്ധിമുട്ടുന്നത്. അത് ഈ ചൂട് സമയത്ത് ചെനപിടിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചൂടല്ലേ, ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെനപിടിക്കാൻ. കുറെ ഒന്നും ബാക്കിയാണ് അത്ര, ക്ലൈമറ്റ് എല്ലാം മാറിയാൽ ഇനി ശരിയാകും. ഇനിയിപ്പൊ മഴക്കാലം വരണം ഒന്ന് ലെവലാകാൻ വേണ്ടിട്ട്. പാമ്പ് ഇപ്പൊ നഷ്ടത്തിലൊന്നല്ല ഓടുന്നു, നല്ല ലാഭത്തിലും ഓടുന്നു. പിന്നെ പാമ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ നഷ്ടം എന്നെല്ലാം പറയലുണ്ട്. നമുക്ക് നഷ്ടമൊന്നും ഇതുവരെ വന്നില്ല.
0: നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു ഫാമാണ്, അത് നല്ല രീതിയിൽ തന്നെ പോകട്ടെ. പിന്നെ അത് അതോടൊപ്പം തന്നെ കൃഷികൾ ഉണ്ടല്ലേ?
1: കൃഷി, വാഴകൃഷി, നെൽകൃഷി, പിന്നെ അത്യാവശ്യം തെങ്ങ് കവുങ്ങെല്ലാം ഉണ്ട്.
0: അപ്പൊ നെൽകൃഷി ഉള്ളത് കൊണ്ട് പുല്ലിന് ക്ഷാമം വരുന്നില്ല?
1: ഇല്ല ഇല്ല. അതിപ്പോ നെൽകൃഷി ഇപ്പൊ ജൂണില് നമ്മൾ തുടങ്ങും. ഈ ജൂണില്
2: അപ്പോ ഈ ഒരു അഞ്ച് പശുക്കള് ഇപ്പം ഏകദേശം ഒരു 21 പശുക്കളോളം ആയി അല്ലെ. ഇനിയിപ്പോ അടുത്ത പദ്ധതി എന്താണ്?
3: നമ്മളിതൊരു

0: വിപുലീകരിക്കാൻ ഒരു ഉദ്ദേശമുണ്ട്. ഒരു 25 പശുക്കളിലേക്കും 300 ലിറ്റർ പാലിലേക്കും എത്തിക്കണം എന്നുള്ളതാണ് ഒരു എയിം. അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, പാലുൽപ്പന്നങ്ങളോ ചാണകം ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ
1: ആ ഒരു സ്വപ്നം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
2: കുടുംബത്തിന്റെ ഒരുമയും സ്ഥിരമായ പരിശ്രമവും ചേർന്നപ്പോൾ ചെറിയൊരു തുടക്കം ഇന്ന് മികച്ചൊരു സംരംഭമായി മാറി. കയ്യൂർ കൂക്കോട്ടെ വല്ലി ഡയറി ഫാമിന്റെ വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം ശ്രീ കെ ദീപക് കുമാർ, ശ്രീമതി ദിവ്യ.

0: ഭാവിക്ക് നേർന്നത്. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 27,060 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,000 രൂപ, തലശ്ശേരി 13,500 രൂപ, കാസർഗോഡ് 16,500 രൂപ, തളിപ്പറമ്പ് 13,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 12,000 രൂപ, കാസർഗോഡ് 13,500 രൂപ, തലശ്ശേരി 13,300 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 42,500 രൂപ, കാഞ്ഞങ്ങാട് 46,000 രൂപ, കാസർഗോഡ് 52,500 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 3,900 രൂപ, തലശ്ശേരി 4,200 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ, കാഞ്ഞങ്ങാട് 4,300 രൂപ, കാസർഗോഡ് 4,300 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 570 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 590 രൂപ. പഴുത്തടയ്ക്ക 1,000ത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

കാലാവസ്ഥ. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ശ്രീലങ്കൻ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും കേരള ലക്ഷദ്വീപ് തീരങ്ങളോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ സാധ്യത. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇന്ന് രാത്രി 10:30 ചലച്ചിത്രഗാന രംഗത്ത് സമാനതകളില്ലാത്ത ശബ്ദത്തിനുടമയായ തലത് മുഹമ്മദിനെക്കുറിച്ചുള്ള ചിത്രീകരണം. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതികവിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 May 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 11 मई को पहले 3 परमाणु परीक्षण किए। हमारे वैज्ञानिकों ने भारत के सामर्थ्य को, भारत की क्षमता को वैज्ञानिकों ने दुनिया के सामने रखा.
0: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്രസിംഗ്, കെ രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
2: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुने, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%-ത്തിലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനുശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119-ൽ നിന്നും 118-ആയി കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാന്റാണ് 2-ാം സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വി വി ജി റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.

0: സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമായ എൻഡോമെട്രിയോസിസ് എന്താണെന്നും അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ചും വലിയപറമ്പ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രിയുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ഇന്ന് നിരവധി സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന ഒരു രോഗാവസ്ഥയാണല്ലോ എൻഡോമെട്രിയോസിസ്. എന്താണ് ഈ രോഗാവസ്ഥ?
2: അതായത് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇതൊരു ലൈഫ് ത്രെട്ടണിങ് രോഗമായിട്ടല്ല, മറിച്ച് അതൊരു ലൈഫ് ആൾട്ടറിങ് രോഗമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഈ എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പായി നമുക്ക് എൻഡോമെട്രിയം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഗർഭപാത്രം, അതായത് യൂട്രസിന് അകത്ത് മൂന്ന് ആവരണ കലകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പുറമേയായിട്ട് പെരിമെട്രിയം എന്ന കവറിങ്ങും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് മയോമെട്രിയം, അതായത് മസിൽ ടിഷ്യൂസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആവരണമാണ്. അതിനും ഉൾഭാഗത്തായിട്ടാണ് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ആവരണം സ്ഥിതി ചെയ്യുന്നത്. ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ആർത്തവ ചക്രത്തിലുടനീളം ഇതിന്റെ കനം ഈസ്ട്രോജൻ, പ്രോജസ്റ്ററോൺ പോലുള്ള ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെ ഈ ഗർഭധാരണത്തിനായിട്ട് ഈ എൻഡോമെട്രിയം ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയായിരിക്കും. ഗർഭധാരണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭ്രൂണത്തെ സ്വീകരിച്ച് നല്ല രീതിയിൽ അതിനു വേണ്ടുന്ന പോഷകാംശങ്ങളൊക്കെ ഈ എൻഡോമെട്രിയത്തിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ അഥവാ ഗർഭധാരണം നടന്നില്ല എങ്കിൽ ഈ ഹോർമോണുകളുടെ അളവില് കുത്തനെ ഒരു താഴ്ചയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈ എൻഡോമെട്രിയൽ പാളി കൊഴിഞ്ഞ് യോനി മാർഗത്തിലൂടെ കുറച്ച് ബ്ലഡും ഒക്കെ മിക്സ് ചെയ്ത് പുറത്തോട്ട് പോകും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ആർത്തവം അഥവാ മെൻസസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ എൻഡോമെട്രിയൽ ക്യാവിറ്റിക്ക് അകത്താണ് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് കാണപ്പെടാറുള്ളത്. എന്നാൽ ചില സ്ത്രീകളിൽ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഈ അണ്ഡവാഹിനി കുഴലുകൾ വഴി സഞ്ചരിച്ച് മറ്റ് അവയവങ്ങളായ ഓവറി, അതായത് അണ്ടാശയം, അതുപോലെ തന്നെ വൻകുടലിൽ പോയി ഒട്ടിപ്പിടിച്ചിരിക്കുക, അതുപോലെ തന്നെ ഉദരത്തിനകത്തെ ആവരണകലയായ പെരിട്ടോണിയത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക, അതുപോലെ യൂട്രസിന്റെ പിറകു വശത്ത്, അതുപോലെ യൂട്രസിനും ഈ മലസഞ്ചിക്കും ഇടയിലുള്ള ഭാഗത്ത്, അതുപോലെ തന്നെ യൂട്രസിന്റെ മുൻവശത്തായിട്ട് മൂത്രസഞ്ചിയുടെ പിറകിലായിട്ടൊക്കെ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ചെന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്. ഈ വളരെ അപൂർവമായിട്ട് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് നമ്മുടെ ശ്വാസകോശത്തിന്റെ ആവരണകലയായ പ്ലൂറയിലും അതുപോലെ തന്നെ സിസേറിയൻ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്കാർ മാർക്കിലും, അതായത് സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് ആ മുറിവുണങ്ങിയിട്ടുള്ള ആ ചർമ്മത്തിന്റെ അടിഭാഗത്തായിട്ട് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ചെന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്. ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഇങ്ങനെ യൂട്രസിന് വെളിയിലായിട്ട് പല ഭാഗത്ത് പോയി ഒട്ടിപ്പിടിച്ചിരുന്ന് അവിടെ നിന്ന് അതിന് സ്ഥായിയായ ഒരു ഇൻഫ്ലമേഷനും ഒരു ഇമ്മ്യൂൺ റിയാക്ഷനും അവിടെ നടക്കുകയാണ്. അങ്ങനെ നടന്നിട്ട് ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് പിന്നെ അണ്ടാശയത്തിൽ ഈ എൻഡോമെട്രിയോസിസിന്റെ അംശങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് സാധാരണ ഈ എൻഡോമെട്രിയൽ ഷെഡിങ് നടക്കുന്നത്, അതായത് ആർത്തവം ആർത്തവ ചക്രത്തില് ഈസ്ട്രോജൻ പ്രോജസ്റ്ററോൺ ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ട് എൻഡോമെട്രിയൽ ഷെഡിങ് നടക്കുകയും അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയൽ ടിഷ്യൂസ് ചെന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവിടെ നിന്നും അതുപോലെ ഓരോ മാസത്തിലും ഇതേപോലെയുള്ള വ്യത്യാസങ്ങൾ അവിടെയും നടക്കുകയും അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും എൻഡോമെട്രിയൽ ഷെഡിങ് അവിടെ നിന്ന് നടക്കുകയും അങ്ങനെ ഈ അണ്ടാശയത്തിനകത്തൊരു എന്താ പറയുക സാന്ദ്രമായ ഒരു മുഴാന്ന് പറയാം, സിസ്റ്റ് രൂപാന്തരപ്പെടുകയും അതിന് ചോക്ലേറ്റിന്റെ ഒരു നിറമായിരിക്കും. അതായത് ബ്ലഡും ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റിന്റെ നിറമായിരിക്കും. അങ്ങനെ ചോക്ലേറ്റ് സിസ്റ്റ് അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്രയാണ് എൻഡോമെട്രിയോസിസിനെ കുറിച്ച് എന്താണ് എന്നുള്ളതിനുള്ള ഒരു മറുപടി.
1: ഇത് ഏതൊക്കെ പ്രായക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്?
2: ഇത് പൊതുവെ ആർത്തവ ആരംഭം മുതല് ആർത്തവ വിരാമം വരെ ഇത് നമുക്ക് ഏത് സ്ത്രീകളിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
1: അതായത് ആർത്തവം തുടങ്ങിയ കുട്ടികളിലെ
2: ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെ. അതുപോലെ തന്നെ ആഗോള തലത്തിലുള്ള ഒരു കണക്കെടുത്ത് നോക്കി, ഏകദേശ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാല് 10 മുതൽ 25% വരെ സ്ത്രീകളിലും ഈ രോഗം കാണാറുണ്ട്. പിന്നെ അതിൽ തന്നെ അവയിൽ കൂടുതൽ

0: കാണപ്പെടുന്നത് 20 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ്. അതുപോലെ ഗർഭധാരണത്തിന് കാലതാമസം നേരിടുന്ന സ്ത്രീകളിൽ ഏകദേശം 30 മുതൽ 40% വരെ സ്ത്രീകളിലും ഇത് കണ്ടുവരാറുണ്ട്.
1: ഇത് ഈ രോഗാവസ്ഥ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: ഇതിന്റെ കാരണങ്ങൾ പറയുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു കാരണം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ പലവിധ തിയറീസും ഇതിന്റെ പിറകില് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യം തന്നെ പറയുമ്പോഴേ ജെനറ്റിക് പ്രീഡിസ്പോസിഷൻ, അതായത് ജനിതകപരമായി ഈ രോഗം വരാറുണ്ട്. അതായത് ഫാമിലിയില് അമ്മയ്ക്ക്, അമ്മയുടെ സഹോദരിമാർക്ക്, അതുപോലെ സ്വന്തം സഹോദരിക്കൊക്കെ ഈ രോഗം ഇൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ അത് നമുക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ച് ഇതുപോലുള്ള എൻഡോമെട്രിയോസിസ് ഉള്ള ഫാമിലിയിൽ അത് എല്ലാവർക്കും വരണമെന്നുമില്ല, അങ്ങനെയും നമുക്ക് പറയാം. പിന്നീട് വരുന്നത് ഇത് പരിസ്ഥിതി, മാറി വരുന്ന പരിതസ്ഥിതികള്, അതുപോലെ തന്നെ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങള്, ജീവിത ശൈലിയിലുള്ള അപാകതകള്, ഭക്ഷണത്തിൽ വരുന്ന ക്രമക്കേടുകള്, ശരീരത്തിനകത്ത് എത്തിപ്പെടുന്ന ടോക്സിൻസ്, അതുപോലെ വിഷവസ്തുക്കള്, ഇവയൊക്കെ ഒരു കാരണമാണ് എൻഡോമെട്രിയോസിസ് ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് സീലോമിക് മെറ്റാപ്ലേഷ്യ എന്ന് പറയുന്നൊരു തിയറിയാണ്. അതില് മെറ്റാപ്ലേഷ്യ എന്ന് വെച്ചാല് ഒരു തരത്തിലുള്ള കോശങ്ങൾ മറ്റൊരു തരത്തിലുള്ള കോശങ്ങളായി രൂപാന്തരപ്പെടുന്നു. അതായത് ഇപ്പൊ നമുക്ക് എൻഡോമെട്രിയോസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് യൂട്രസിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു കോശം അല്ലെങ്കിൽ കലകള് യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയൽ ടിഷ്യൂസിന് സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴും അത് എൻഡോമെട്രിയോസിനൊരു കാരണമാണ്. അടുത്ത തിയറി പറയുന്നത് സാംസങ് റെട്രോഗ്രേഡ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന തിയറിയാണ്. ഈ തിയറി പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ അണ്ഡവാഹിനി കുഴലുണ്ട്, ഗർഭപാത്രത്തിന്റെ മുകളിൽ ഇരുവശത്തായിട്ടും അണ്ടവാഹിനി കുഴലുകളുണ്ട്, വലത് സൈഡിൽ ഇടത് സൈഡിൽ. ആ അണ്ടവാഹിനി കുഴലുകൾ വഴി ഈ മെൻസ്ട്രേഷൻ, നമ്മുടെ എൻഡോമെട്രിയൽ ഷെഡിങ് നടന്ന് ബ്ലഡ് നമ്മുടെ യോനി വഴി പുറത്തേക്ക് പോകുന്നതോടൊപ്പം തന്നെ ചെറിയ അളവിൽ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് അണ്ടവാഹിനി കുഴലുകൾ വഴി നമ്മുടെ യൂട്രസിന് വെളിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉദരത്തിനകത്ത് ചെന്ന് പെരിട്ടോണിയത്തിലോ, അതായത് ഉദരത്തിന്റെ ആവരണകലയായ പെരിട്ടോണിയത്തിലോ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ എവിടെ വേണമെങ്കിലും ഒട്ടിപ്പിടിച്ച് വളരാം. അപ്പൊ ഈ ഒരു തിയറി പ്രകാരം എൻഡോമെട്രിയോസിസ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു. ഇനി അടുത്തതായി ലിംഫാറ്റിക് ആൻഡ് വാസ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ഇതാണ് പറയുന്നത്. അതില് പിന്നെ രക്തക്കുഴലുകൾ വഴിയും അതുപോലെ ലിംഫാറ്റിക് ധമനികൾ വഴിയും ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെടാറുണ്ട്. പിന്നെ അവിടെ നിന്ന് എൻഡോമെട്രിയോസിസ് ആയി മാറാറുണ്ട്.
1: ഡോക്ടർ നേരത്തെ പറഞ്ഞ ശരീരഭാഗങ്ങളല്ലേ?
0: ആ അതെ. പിന്നെ ഇവൻ കണ്ണിൽ പോലും എൻഡോമെട്രിയോസിസ് വരാറുണ്ട്. അതായത് പ്ലൂറയിലൊക്കെ എത്തണമെങ്കിൽ ശ്വാസകോശത്തിന്റെ കവറിംഗ് ആയ പ്ലൂറയിൽ വരെ എത്തിപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ഫങ്ഷൻ, അതായത് രോഗപ്രതിരോധ ശക്തിയിലുള്ള വ്യതിയാനം കൊണ്ടും പിന്നെ നമുക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയാണ് കാരണങ്ങൾ പ്രധാനമായി പറയാനുള്ളത്.
1: ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: ഈ എൻഡോമെട്രിയോസിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ എൻഡോമെട്രിയോസിസിനെ 4 സ്റ്റേജുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് സ്റ്റേജ് 1 എന്ന് പറയുന്നത് മിനിമൽ എൻഡോമെട്രിയോസിസ്, സ്റ്റേജ് 2 മൈൽഡ് എൻഡോമെട്രിയോസിസ്, സ്റ്റേജ് 3 മോഡറേറ്റ് എൻഡോമെട്രിയോസിസ്, അതുപോലെ സ്റ്റേജ് 4 സിവിയർ എൻഡോമെട്രിയോസിസ്. ഇതിൽ സ്വാഭാവികമായി നമുക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് വെച്ചാൽ ഓരോ സ്റ്റേജുകൾ കൂടുന്നതിനനുസരിച്ച് ലക്ഷണങ്ങളുടെ തീവ്രതയും കൂടിക്കൂടി വരുന്നു. അതുപോലെ തന്നെ എവിടെയാണോ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് വന്ന് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്, പറ്റിപ്പിടിച്ച് വളരുന്നത്, ആ സ്ഥലത്തിനനുസരിച്ചും നമുക്ക് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയാണ്. ആർത്തവത്തിന്റെ ഒരു 2-3 ദിവസം മുമ്പ് തുടങ്ങും. ചില ആളുകൾക്ക് അത് 1 ആഴ്ച മുമ്പ് മുതൽ തുടങ്ങി അത് ആർത്തവം വരുന്നതോടുകൂടി അത് തീവ്രമാവുകയും പിന്നെ ആർത്തവം നിൽക്കുന്ന ഒരു സമയത്ത് അത് വേദന ഇല്ലാണ്ടാവുകയും ചെയ്യുന്നു.
1: ഈ രോഗമുള്ള എല്ലാവരിലും വേദന കാണപ്പെടുന്നുണ്ടോ?
0: ഒരു 90% ആളുകളിൽ ഇത് കാണപ്പെടാറുണ്ട്. വളരെ അപൂർവം ചിലർക്ക് ഈ ഇതിന്റെ സിംപ്റ്റംസ് ഉണ്ടാവാറില്ല, ലക്ഷണങ്ങൾ കാണിക്കാറില്ല. ചിലപ്പോഴത് ഗർഭധാരണം നടക്കാൻ വൈകുമ്പോഴൊക്കെ, കാലതാമസം നേരിടുമ്പോൾ അതിനുള്ള ഡയഗ്നോസിസ്, നമ്മൾ ചികിത്സയായി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അത് അറിയപ്പെടുന്നത് എൻഡോമെട്രിയോസിസ് കാരണമാണ്
1: കണ്ടെത്താൻ കാലതാമസം ഉണ്ടാകാനും ചാൻസ്
0: ഉണ്ട്. പിന്നെ അതുപോലെ ആർത്തവത്തിന്റെ 2-3 ദിവസം മുമ്പ് തുടങ്ങി അടിവയറുവേദന, അതുപോലെ തന്നെ നടുകഴപ്പ്, കാലുകഴപ്പ്, ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കും. ഇത് ഈ മാസം കഴിയും തോറും ഈ വേദനയുടെ തീവ്രത കൂടിക്കൂടി വരും. രണ്ടാമത് പറയുന്നത് ഈ ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന അടിവയറു വേദനയും യോനിയിലുണ്ടാകുന്ന വേദനയുമൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വെച്ച് താമസിപ്പിക്കാതെ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്, ചികിത്സ തേടുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമതായി നമുക്ക് പറയാൻ സാധിക്കുന്നത് മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന കഴപ്പ് വേദന, അതുപോലെ മലവിസർജന സമയത്തുണ്ടാകുന്ന വേദന, മലം പോകാനുള്ള ബുദ്ധിമുട്ട്, ചില സമയങ്ങളിൽ മലത്തോടൊപ്പവും മൂത്രത്തോടൊപ്പമൊക്കെ രക്തം കൂടി മിക്സ് ചെയ്ത് പുറത്തോട്ട് പോവുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളും വേദനകളെല്ലാം തന്നെ ആർത്തവത്തിന്റെ ഒരാഴ്ച മുമ്പ് തുടങ്ങി ആർത്തവ നിൽക്കുന്നതോടുകൂടി ഇല്ലാതാവുകയും ചെയ്യുന്നു. പിന്നീട് പറയുന്നൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ വന്ധ്യതയാണ്. അത് ഗർഭധാരണം നടക്കാൻ കാലതാമസമുള്ള സ്ത്രീകളിൽ ഒരു നമുക്കൊരു 50% ആൾക്കാരിലും ഈ എൻഡോമെട്രിയോസിസ് കാണപ്പെടുന്നുണ്ട്.
1: ഇതായിരിക്കും കാരണം
0: ഇതുകൊണ്ട്. അതുപോലെ ഈ മെനോറേജിയ എന്നുള്ളൊരു ലക്ഷണം കൂടി പറയുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് ആർത്തവ സമയത്ത് രക്തം പോവുക. അത് ഒന്നുകിൽ ആർത്തവ സമയത്ത് ആ 7 ദിവസത്തിനകത്ത് വളരെ കൂടുതലായിട്ട് പോവുക, ഇല്ലെങ്കിൽ ഈ ആർത്തവം 7 ദിവസമാണ് സാധാരണ നമുക്ക് ആർത്തവകാലം എന്ന് പറയുന്നത്, അത് നീണ്ടു നിൽക്കുക ഒരു 10 ദിവസമോ 12 ദിവസമോ കുറച്ചു കുറച്ചായിട്ട് രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം കുറയുക, അതായത് ചിലപ്പോൾ 15 ദിവസത്തിൽ ആർത്തവം വരിക, ചിലവരിലത് 20 ദിവസത്തിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളും ഇതിൽ ഉണ്ടാവാറുണ്ട്.
1: ഈ രോഗം നിർണയിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ?
0: സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാ ലക്ഷണങ്ങളാണ് ആർത്തവ സമയത്ത് നല്ല വയറുവേദനയാണ് എന്നൊക്കെ പറയും. നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും എന്താണ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ പെർ വെജൈനൽ എക്സാമിനേഷനും പെർ സ്പെക്കുലം എക്സാമിനേഷനൊക്കെ ചെയ്ത് ഉള്ളു പരിശോധന നടത്താറുണ്ട്. അതിലും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അതിനുശേഷം രക്തപരിശോധനയിലൂടെ നമുക്കിത് അറിയാൻ സാധിക്കില്ല. കാരണം ഇതിന് രക്തപരിശോധന ചെയ്യാറുണ്ട്. പൊതുവെ ചെയ്യുന്നത് CA125 അതുപോലെ തന്നെ ESR ആണ് പൊതുവെ ചെയ്യാറ്. എന്ത് തന്നെയായാലും അത് കൂടുതലായിരിക്കും അതിന്റെ വാല്യൂ കാണിക്കുക. പിന്നീടുള്ളത് അൾട്രാസോണോഗ്രാഫി, അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ പേഷ്യന്റിന് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിൽ നമുക്ക് കുറേയൊക്കെ എൻഡോമെട്രിയോസിസ് നമുക്കതിൽ ഡയഗ്നോസ് ചെയ്ത് കിട്ടാറുണ്ട്. പിന്നെ പറയുന്നത് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്പറോസ്കോപ്പിയാണ് ഏറ്റവും നല്ലത്. അതിൽ നമുക്ക് വ്യക്തമായി എൻഡോമെട്രിയോസിസ് കണ്ടുപിടിക്കാനും എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാനും സാധിക്കും. പിന്നെ MRI CT സ്കാനൊക്കെ നമുക്ക് പേഷ്യന്റിനെ ചെയ്യിക്കാറുണ്ട് ആവശ്യം വരുന്ന പേഷ്യൻസിൽ.
1: ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: ഈ രോഗം സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 സ്റ്റേജുകൾ പറഞ്ഞു. അതില് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും, അതായത് മിനിമൽ ആൻഡ് മൈൽഡ് എൻഡോമെട്രിയോസിസ് ആണ് നമുക്ക് കൂടുതലായും കണ്ടുവരുന്നത്. ഇത് തക്ക സമയത്ത് കണ്ടുപിടിക്കാത്തത് കൊണ്ടും തക്ക സമയത്ത് ചികിത്സ ലഭിക്കാത്തത് കൊണ്ടുമാണ് എല്ലാ കോംപ്ലിക്കേഷൻസും, അതായത് ഈ അനന്തര ഫലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിൽ ആദ്യമായി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിലും അതുപോലെ യുവതികളിലുമെല്ലാം എൻഡോമെട്രിയോസിസ് കൊണ്ട് അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയാണ്. ആർത്തവത്തിന്റെ 2-3 ദിവസം മുമ്പ് തുടങ്ങി വയറുവേദന ആർത്തവ നിൽക്കുന്നത് വരെ അത് തുടർന്നുണ്ടാവും. ആർത്തവ സമയത്തുള്ള ഈ വയറുവേദന തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ പോകുന്നതിനും കോളേജിൽ പോകുന്നതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടുജോലികൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അതുപോലെ പലപ്പോഴും അമ്മമാരും വീട്ടമ്മമാരൊക്കെ ഇത് അവഗണിക്കാറാണ് പതിവ്. ഈ വേദന ഉണ്ടെങ്കിൽ തന്നെ ആ വേദന മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ ഒരു പ്രാധാന്യം കൊടുക്കില്ല. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ ഇത് മാറിക്കൊള്ളും എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതങ്ങനെയല്ല. ഇങ്ങനൊരു വയറുവേദന ഈ കൗമാരപ്രായത്തിൽ തന്നെ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞ് അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. ഈ രോഗമാണെങ്കിൽ അതിനുള്ള ചികിത്സ ചെറിയ പ്രായത്തിൽ തന്നെ തേടേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ജോലി സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റില്ല, അവധിയിൽ പ്രവേശിക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഈ ഒരു രോഗം കൊണ്ട് ഉണ്ടാകാറുണ്ട്.
1: ഈ എൻഡോമെട്രിയോസിസ് എന്ന ഈ രോഗാവസ്ഥ പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ?
0: എൻഡോമെട്രിയോസിസ് പൂർണ്ണമായി മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സർജറിയാണ് മോഡേൺ സയൻസ് പ്രകാരം നമുക്ക് ഇതിൽ പറയുന്നത്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പക്ഷേ എൻഡോമെട്രിയോസിസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഗർഭധാരണത്തിന് കാലതാമസം നേരിടുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കോംപ്ലിക്കേഷൻസ്. അതായത് ആരംഭഘട്ടത്തിലാണെങ്കിൽ നമുക്ക് മരുന്നുകൊണ്ടും ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയും അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ഇതൊക്കെ ചെയ്ത് ഗർഭധാരണത്തിന് കാലതാമസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റും. ഈ ഗർഭധാരണവും ഈ എൻഡോമെട്രിയോസിസിന് ഒരു ചികിത്സയായിട്ട് നമുക്ക് പറയാം. അതായത് ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 10 മാസവും അതുപോലെ തന്നെ ആ നമ്മുടെ പോസ്റ്റ് നാറ്റൽ പീരീഡ് 1.5 മാസത്തോളവും നമുക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. ആ സമയത്ത് ഈ എൻഡോമെട്രിയോസിന്റെ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചികിത്സയായിട്ട് തന്നെ പറയാം ഈ
1: ഗർഭധാരണം.
0: അതെ. പിന്നെ ഇനി പറയുന്നത് ഏതൊക്കെ ഭാഗത്താണ് ഈ എൻഡോമെട്രിയോസ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുടലിന്റെ ഭാഗത്ത് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂസ് വന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മലബന്ധം, മലം പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ ഡയേറിയ ഉണ്ടാവാം, വയറിളകി പോവുക. അതുപോലെ മലത്തിന്റെ കൂടെ രക്തം പോവുക, ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഫ്രോസൺ പെൽവിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഈ എൻഡോമെട്രിയോസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. അതായത് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസ് നിന്ന് പുറത്തുപോയി നമ്മുടെ ഈ ഉദരത്തിന്റെ ആവരണമായ പെരിട്ടോണിയത്തിൽ പോയി ഒട്ടിപ്പിടിച്ച് അതുപോലെ തന്നെ യൂട്രസ് അവിടെയുള്ള പെൽവിക് ഓർഗൻസിലെല്ലാം ഇത് ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന ഒരു രീതിയിലാക്കി മാറ്റും. എല്ലാ ഓർഗൻസും പെൽവിക് ഓർഗൻസ് എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് ഒട്ടിപ്പിടിച്ച രീതിയിലാവുന്നൊരു കണ്ടീഷനാണ് ഈ ഫ്രോസൺ പെൽവിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്ന കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാല് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതായത് ഈ പെയിൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം. അപ്പൊ ഇത് തന്നെ നമുക്ക് മാനസികമായി ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ വളരെ കൂടുതലായിട്ട് ഇവരിൽ കാണാൻ സാധിക്കും. കാരണം വേദന വരും എന്നുള്ളത് അവർക്കറിയാം, അടുത്ത മാസം ഈ സമയമാകുമ്പോൾ വേദന വരും. അപ്പൊ നമ്മള് ആ ഒരു മാനസികമായ ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാകും. ഈ ഒരു കോംപ്ലിക്കേഷൻസും ഈ എൻഡോമെട്രിയോസിസ് ഒക്കെ ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ യോഗാസനങ്ങൾ നമുക്ക് ചെയ്യാം. യോഗ, അതായത് പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ നമുക്കിതിനെ നല്ല ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൽവിക് അബ്ഡോമിനൽ മസിൽസിനെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള യോഗാസനങ്ങൾ ഇതിന് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മാൽ ന്യൂട്രീഷൻ, അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് എൻഡോമെട്രിയോസിനൊരു കാരണമാണ്. അപ്പൊ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൊടുക്കാം. പിന്നെ വൈറ്റമിൻ B12, വൈറ്റമിൻ D, വൈറ്റമിൻ E അടങ്ങിയിരിക്കുന്ന സപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഭക്ഷണ ക്രമീകരണം വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ, മൈദ ചേർന്ന സാധനങ്ങൾ, അതുപോലെയുള്ള ജങ്ക് ഫുഡ്സ്, അതുപോലെ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതൊക്കെ എൻഡോമെട്രിയോസിന് ഒരു കാരണമാണ്. അതുപോലെ നിത്യമായിട്ട് വ്യായാമം ചെയ്യുക. വ്യായാമം ലഘു വ്യായാമങ്ങളായാലും മതി. അതിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് യോഗാസനം തന്നെയാണ്. ഇത് ശരീരത്തിന് മാത്രമല്ല മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നതിനും ഇത് സഹായിക്കും. നമുക്ക് സ്ട്രെസ്, സ്ട്രെയിൻ ഒക്കെ കുറക്കാൻ ഈ യോഗാസനങ്ങളും വ്യായാമങ്ങളൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പറയുന്നത് നല്ല ഉറക്കം. ഉറക്കം കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്, ഉറങ്ങുക. കാരണം ഹോർമോണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഈ ഉറക്കം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വേഗധാരണങ്ങൾ, വേഗധാരണം ചെയ്യാതിരിക്കുക. മലമൂത്ര വിസർജനങ്ങളൊക്കെ പോകണം തോന്നുമ്പോൾ നമ്മളത് തടുത്തു നിർത്താതെ ആ സമയത്ത് പോവുക. അതുപോലെ ജീവിതശൈലിയിൽ ശ്രദ്ധിച്ച് ആർത്തവം ക്രമപ്പെടുത്തുകയാണ് ഇതിന് പ്രധാനമായും ചെയ്യേണ്ടത്.
1: ആയുർവേദത്തിൽ ഈ രോഗാവസ്ഥയുടെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: നമ്മുടെ ആയുർവേദ ശാസ്ത്രപ്രകാരം ഈ ഗൈനക്കോളജിക്കൽ ഡിസീസസ് എല്ലാം 20 തരത്തിലുള്ള യോനി വ്യാപത്തുകളിലാണ് ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അതിൽ വാദികി അല്ലെങ്കിൽ വാതള യോനി വ്യാപത്ത് എന്ന് പറയുന്നൊരു രോഗാവസ്ഥ ഈ എൻഡോമെട്രിയോസിന്റെ സിംപ്റ്റമുമായിട്ട് വളരെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ആയുർവേദ ശാസ്ത്രം എന്ന് പറയുന്നത് ത്രിദോഷ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ത്രിദോഷങ്ങൾ എന്ന് വെച്ചാല് വാദം, പിത്തം, കഫം എന്നുള്ള ഒരു സിദ്ധാന്തമാണ്. അപ്പൊ ഈ ത്രിദോഷങ്ങളിൽ തന്നെ ഈ യോനി വ്യാപത്തുകളെല്ലാം തന്നെ വാദദോഷത്തിന്റെ ഒരു ദുഷ്ടിയായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വാദത്തിനെ നമ്മൾ വീണ്ടും 10 തരത്തിൽ വിഭജിക്കുന്നുണ്ട്. അതിൽ തന്നെ അപാനവാദത്തിന്റെ ദുഷ്ടി മൂലമാണ് ഈ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ രോഗത്തിന്റെ കാരണങ്ങൾ എടുക്കുമ്പോൾ, യോനിവ്യാപത്തിന്റെ കാരണങ്ങൾ എടുക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് മിഥ്യാചാരേണ സ്ത്രീണാം പ്രദുഷ്ടേന ആർത്തവേനജ ജായതേ ബീജദോഷാശ്ച ദൈവാശ്ച ശൃണുത പൃഥക്. അതായത് നമ്മൾ ചെയ്യുന്ന മിഥ്യ ആചാരങ്ങൾ, അത് മിഥ്യ ആഹാരമാവാം മിഥ്യാവിഹാരമാവാം, ഇതൊക്കെ കൊണ്ടാണ് ഈ യോനി വ്യാപത്തുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. അത് തന്നെയാണ് ഈ എൻഡോമെട്രിയോസിസിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ മാൽന്യൂട്രീഷൻ ആഹാരത്തിൽ അല്പാഹാരം ആയിരിക്കുമ്പോൾ വരും. അതുപോലെ തന്നെ ഈ റെഡ് മീറ്റ്, ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ അധികമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്, എണ്ണയിൽ ഫ്രൈ ചെയ്ത ഫുഡുകൾ, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ആഹാരങ്ങളാണ്. അപ്പോ പൊതുവെ ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഈ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ മിഥ്യാവിഹാരത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ മെൻസ്ട്രേഷൻ സമയത്തുള്ള ബന്ധപ്പെടുക, അതുപോലെ തന്നെ വേഗധാരണം ചെയ്യുക, നമ്മുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ തടുത്തു വെക്കുക, അതുപോലെ രാത്രി ഉറങ്ങാതിരിക്കുക, അതുപോലെ ഈ മെൻസസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ടു വീലറിലുള്ള യാത്രകളൊക്കെ നമുക്ക് ഈ എൻഡോമെട്രിയോസിനൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെസ്, സ്ട്രെയിൻ, ഈ ഇതൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതൊക്കെ ഒരു മിഥ്യാവിഹാരമായിട്ട് നമുക്ക് ഇതിൽ കണക്കാക്കാം. അതുപോലെ അടുത്തതായി പറയുന്നത് മിഥ്യാചാരേണ സ്ത്രീണാം പ്രദുഷ്ടേന ആർത്തവ. ഇവിടെ പ്രദുഷ്ട ആർത്തവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫീമെയിൽ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവുമായി ബന്ധപ്പെട്ട എല്ലാ ഹോർമോണുകളെയും നമുക്ക് ഈ പ്രദുഷ്ട ആർത്തവത്തിൽ ഉൾപ്പെടുത്താം. അതിൽ ഈസ്ട്രോജൻ, പ്രോജസ്റ്റിറോൺ പോലെയുള്ള ഹോർമോണുകളാവാം, ഈ മെൻസ്ട്രൽ ബ്ലഡാവാം, ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന ബ്ലഡിനെ അതിൽ ഉൾപ്പെടുത്താം. ഇതിലൊക്കെ ദുഷ്ടി വരുമ്പോഴാണ് ഈ യോനി രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആചാര്യൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി പറയുന്ന ബീജദോഷമാണ്. ബീജദോഷത്തിലെ ജെനറ്റിക് ഓർ ക്രോമോസോമൽ ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. നമ്മൾ ജനിതകപരമായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. അതുപോലെ നാലാമതായിട്ട് ഇതിൽ പറയുന്നത് ദൈവ. ദൈവ എന്ന് വെച്ചാൽ നമുക്കറിയില്ല, അൺനോൺ ഫാക്ടർ ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഒക്കെ നമ്മൾ ഒഴിവാക്കുക. അതിൽ ചികിത്സയിൽ ഒന്നാമതായിട്ട് ആയുർവേദത്തിൽ പറയുന്നത് നിദാന പരിവർജനമാണ് ചികിത്സയുടെ ആദ്യപടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിദാനം എന്ന് വെച്ചാൽ കാരണങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ഈ രോഗം വരാനുള്ള കാരണങ്ങൾ എന്താണോ അത് ആദ്യം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ ശോധന ശമന ചികിത്സകളിലേക്ക് കടക്കുന്നത്. ആയുർവേദത്തിൽ രണ്ട് തരത്തിൽ ചികിത്സ പറയുന്നുണ്ട്, ശോധന ചികിത്സയും ശമന ചികിത്സയും. ഇതിൽ ശമന ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, ഇന്റേണൽ മെഡിസിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ശോധന ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പഞ്ചകർമ്മ ചികിത്സകൾ, അതായത് ശരീരശുദ്ധി വരുത്തുന്ന ചികിത്സയാണത്. അതായത് വമനം, വിരേചനം, അതായത് നമ്മളെ ഉള്ളിലുള്ള ടോക്സിൻസിന് നമ്മൾ മരുന്ന് കൊടുത്ത് പുറത്തോട്ട് കളയുകയാണ്. അതായത് അത് ഛർദ്ദിപ്പിച്ച് കളയാം, വയറിളക്കി കളയാം, അതുപോലെ വസ്തി എനിമ കൊടുത്ത് കളയാം, അതുപോലെ ശിരസിലൊക്കെയുള്ള ടോക്സിൻസിനെ കളയാൻ വേണ്ടി നമുക്ക് നസ്യം എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. നസ്യം ചെയ്ത് മൂക്കിൽ മരുന്നൊഴിക്കുന്നൊരു പ്രൊസീജിയറാണ്. അത് ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള ടോക്സിൻസിനെയൊക്കെ കളയാൻ സാധിക്കും. ഈ ശരീരശുദ്ധി ആദ്യം വരുത്തിയതിന് ശേഷം നമ്മൾ ഇന്റേണൽ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക, അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ. അതിൽ പലതരത്തിലുള്ള കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, അതുപോലെ തന്നെ ഗുളികകൾ, പൊടികൾ, ഇതൊക്കെ കഴിക്കാനുണ്ട്. എൻഡോമെട്രിയോസിന് പ്രധാനമായും നമ്മൾ ഈ അപാന ദുഷ്ടിയാണെന്ന് പറഞ്ഞു, അപാനവാദത്തിന്റെ ഒരു ദുഷ്ടിയായിട്ട് പറയുന്നത് കൊണ്ട് വാദാനുലോമനമായിട്ടുള്ള ഔഷധങ്ങളും, അതുപോലെ ലേഖന പ്രോപ്പർട്ടിയില്ല, അതായത് ചെറിയ ചെറിയ ഒട്ടിപ്പിടിക്കലൊക്കെ ഉള്ളതാണല്ലോ എൻഡോമെട്രിയോസ്. അപ്പൊ ഈ ലേഖന പ്രോപ്പർട്ടിയില്ല ഏരണ്ട തൈലം, ഹിങ്കുത്രിഗുണ തൈലം പോലെയുള്ള തൈലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ അരിഷ്ടങ്ങളുണ്ട്, പിന്നെ വാദാനുലോമനത്തിനായിട്ടുള്ള മെഡിസിൻസും ഒക്കെ നമുക്ക് ഇതിന് കൊടുക്കാൻ സാധിക്കും. ഇതിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
2: എൻഡോമെട്രിയോസിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് വലിയ പറമ്പ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രിയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: FM ഹെൽത്ത് പ്ലസ്, ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
4: ആകാശവാണി കണ്ണൂർ.

0: പ്രിയ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. ചിറക്കൽ വർണ്ണക്കൂടിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായ കുഞ്ഞുണ്ണിമാഷിന്റെ ഓർമ്മദിനമായ ഇന്ന് സനാ ഫാത്തിമ അവതരിപ്പിക്കുന്ന കുഞ്ഞുണ്ണി കവിതകളാണ് കിളിക്കൂട്ടത്തിൽ ആദ്യം.
1: ആദ്യം നമുക്ക് കുഞ്ഞുണ്ണിമാഷിന്റെ മിഠായി കവിത കേൾക്കാം.

0: തിന്നുമ്പോൾ അത് ഇഷ്ടായി, തിന്നുകഴിഞ്ഞാൽ കഷ്ടായി, തിന്നുകഴിഞ്ഞാൽ കഷ്ടായി.
1: ഇനി മഴയും കൊണ്ടുപോകുമ്പോൾ ചൊല്ലാൻ പറ്റിയ ഒരു മഴ കവിത കേൾക്കാം. മഴ മഴ മഴ മഴ മഴ വന്നു, മഴ മഴ മഴ മഴ മഴ വന്നു, മാനത്തൂന്നൊരു മഴ വന്നു, മാനത്തൂന്നൊരു മഴ വന്നു.

മഴ മഴ മഴ മഴ മഴ വന്നു, മിഴികൾക്കുത്സവമായി വന്നു. മഴ മഴ മഴ മഴ മഴ വന്നു, മിഴികൾക്കുത്സവമായി വന്നു. ഇനി നമുക്ക് ചക്കര മാമ്പഴം എന്ന കവിത കേൾക്കാം. ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ, ഒരു കാറ്റടിച്ച

0: ഇനി കല്യാണ സൗഗന്ധികം ഓട്ടൻ തുള്ളലിൽ നിന്ന് ചില ഭാഗങ്ങൾ അവതരിപ്പിക്കുകയാണ് ആഗ്നേയ കെ.വി.
1: പാദ

0: അറിഞ്ഞത് ഈ കള്ളൻ താനാകുന്നു. നേരറിഞ്ഞിടുവാനായി പാരാതെ മുക്കിക്കൊള്ളാം
1: എന്നതു കേട്ട ബ്രാഹ്മണവരരവർ പാരാതങ്ങു ഭയപ്പെട്ടുടനെ ധ്രുപദ നരേശ്വര സവിധദ്വാരെ സപഥി ഗമിച്ചു വസിച്ചൊരു ശേഷം അന്തകനന്ദനൻ അനുജന്മാരോട് എന്തിനി എന്നൊരു ചിന്ത തുടങ്ങി. അന്തപ്പുരമതിലങ്ങുകടപ്പാൻ അന്തണനാരിക്കെഴുതല്ലേരും. തൽക്ഷണമതിനൊരു സദനേജനനിയെ രക്ഷണകരമായി സൂക്ഷിക്കണം. ചാരത്തുണ്ടൊരു കുശവപ്പുരയതിൽ ആരും ബാധ വരുത്തിയിടാതെ പാരാതവിടെ ഇരുത്തി ഗമിക്കാം. പോരായ്മകൾ അതു ഭാവിക്കേണ്ട എന്നതു കേട്ടു പറഞ്ഞിതു ഭീമൻ. എന്നാലടിയൻ തന്നെ ഗമിക്കാം. മൂഢതയുള്ളൊരു കൂട്ടക്കാരോട് പ്രൗഢത കൊണ്ടേ വരുമിക കാര്യം. ശണ്ടകളൊന്നും കൂട്ടരുതവരോട് വേണ്ടതു ഭീമൻ പോകരുതിപ്പോൾ. ഇത്തരമരുളി യുധിഷ്ഠിരനപ്പോൾ ഉത്ഥാനം ചെയ്താശുഗമിച്ചു. വായ്പൊടു ചെന്നു കുലാലൻ തന്നെ പടിവാതുക്കൽ ചെന്നു വിളിച്ചു. വിരവൊടു വന്നി കഥകു തുറക്ക് വിളി കേട്ടാശു കുലാലൻ പെരുകിന പിഴവാക്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ആരട വന്നു വിളിക്കുന്നിവിടെ, പോവോ കഥകു തുറക്കുകയില്ല. ഹേ ഹേ ഞാനൊരു ബ്രാഹ്മണനാത്രേ, പോവോ ഇവിടെ ശ്രദ്ധയുമില്ല. അങ്ങു കടന്നൊരു കാര്യം പറവാൻ ഇങ്ങു കടന്നാലടിയും കൊള്ളും. നിന്നുടെ പുരമതിൽ അല്പപ്രദേശം എന്നുടെ ജനനിക്ക് അധിവാസാർത്ഥം കരുണാസാഗം ഒഴിച്ചു തരേണം. അതിനാകുന്നു വിളിച്ചരുൾ ചൊല്ല. നിന്നുടെ ജനനിക്ക് അധിവാസാർത്ഥം നല്ലൊരു പൊട്ടക്കിണറുണ്ടിവിടെ. ഓരോ ഷടത പറഞ്ഞും കൊണ്ട് ഈ ചോര നമ്മുടെ കുലവും കടവും മോഷ്ടിക്കാനായി വന്നവനെ പുനരാട്ടിക്കളയണമെന്ന കുശവൻ വലിയൊരു വടിയുമെടുത്തു കരത്തിൽ തെരുതരയോടി അടുക്കും നേരം തര

ചവൻ പിന്നെ പ്രേതാധിപ സുതനാദരവോടെ ഭീമൻ ചെന്നു പടിപ്പുര കയറി ഭീമതരം ചില വാക്കു തുടങ്ങി പടുപടു തൂർത്ത പൊടുപൊടുമാർച്ച വിട്ടിപ്പല്ലുകൾ അടരും മുൻപേ വടികൊണ്ടുടലുകൾ പൊടിയാമെന്നു നിനച്ചും കൊണ്ട് പെരുകിന പേടികൾ കൊണ്ടുകുലാലൻ ഹിടുകിട നിന്നു വിറച്ചു തുടങ്ങി ചടുതി പുറത്തു വലുമ്പോൾ പവനജൻ അടികൊണ്ടവനങ്ങോടി ഭയേന ശരണം ശരണമിയെന്നു വൃകോതര ചരണ സമീപേ വീണു വണങ്ങി കൽപ്പന പോലെ നടത്താമടിയൻ അല്പം മറുകുറവില്ലെന്നറിക മാതാവിനു വസിപ്പാനായി ഭീതിയൊഴിഞ്ഞൊരു സ്ഥലവും കിട്ടി അഗ്രജനോടിതുമറിയിച്ചമ്മയെ വ്യഗ്രജ തീർത്തു വഹിച്ചും കൊണ്ട് ചെന്നുകുലാലൻ ഗൃഹമതിലങ്ങൊരു മാന്യസ്ഥലമതിലവിടെയിരുത്തി അമ്മയ്ക്കിവിടെ ഇരിപ്പാൻ സഖി നിന്നങ്ങണയാളെ വരുത്തേണം നീ ഇതു കേട്ടടനെ അവനുടെ അങ്കനമണിയെ വിളിച്ചു വരുത്തി ഞങ്ങൾ മടങ്ങിയിട്ട് ഈ വഴിയിൽ വരും വരെ നീ പുനരിവിടെയിരിക്ക് എന്നു പറഞ്ഞങ്ങ് അവളുടെ ചുമരിൽ മെല്ലെ കൈവെച്ചവിടെയിരുത്തി എന്നതു കേട്ടവൾ അവനോട് ചൊന്നാൻ വന്നാലും എഴുന്നേൽപ്പാൻ വിഷമം ധന്യത പെരുകിന പാണ്ഡുസുതന്മാർ ഞങ്ങളുടെ ജനനിയെ വീണു വണങ്ങി ചിന്തിതമൊക്കെ സാധിച്ച ഇവരും അന്തിക സീമണി വരുവാൻ സംഗതി വരികെന്നവരെ അനുഗ്രഹമേകി വിരവുടു പോകാൻ ആജ്ഞയുമോതി കൗന്ദേയന്മാരന്തണരോടും സന്തോഷേണ തിരിച്ചു നടന്നു സദ്യ ശ്രമിച്ചു തുടങ്ങുന്നവരുടെ ആഹ്വാനം പുലരങ്ങു തുടങ്ങി വെപ്പന്മാരോടു കാര്യക്കാരുടെ കൽപ്പന ഇപ്പടി അപ്പോൾ കേട്ടു വെപ്പക്കാരെ പരിശക്കാരെ വെപ്പുകളൊക്കെ ഒരുക്കമതായോ ഷടത പറഞ്ഞിനി വൈകിക്കരുതേ ഇലവെപ്പാനിഹ കാലമടുത്തു ചോറു വിളമ്പി നിരത്തി നടപ്പാൻ വേറെ തന്നെ ചിലർക്കധികാരം ഊണിനു വേണ്ടും ഉപസ്തരണത്തെ നാണു സ്വാമി വിളമ്പിയിടണം എന്നാലിങ്ങനെ ചട്ടവിധാന്യം എണ്ണയെടുപ്പാൻ നേരം വൈകി സദ്യക്കൊട്ടിൽ കയറിയിരുന്നു സദ്യക്കിലയും വച്ചു തുടങ്ങി കുറിയരി വച്ചതി സ്വച്ഛത തേടിന മുത്തിനോടൊത്തൊരു ചോറും കറിയും ഉടനുടനങ്ങു നിരന്നൊരു സമയേ നറുനേ ശർക്കര കദളിപ്പഴവും ഇഞ്ചിത്തൈരുമൊരിഞ്ചിപ്പുളിയും പഞ്ചാരപ്പൊടി ഓരോ പറയും പാലും തൈരും പഴവും മോരും കോലാഹലതുരമെന്തുര ചെയ്യാം കൊണ്ടാ പപ്പടമെങ്ങൊരു ദിക്കിൽ കൊണ്ടാ പഴമെന്നങ്ങൊരു ഭാഗേ ആനച്ചുവടൻ പപ്പടമൊരുവക ചേനക്കഷ്ണവും ഇവിടേക്കില്ലേ പച്ചടി നല്ലതൊരൽപ്പം കൊണ്ടാ പച്ചപ്പയറ് ഭജിച്ചത് കൊണ്ടാ ഉപ്പേരിക്കതിനുപ്പും നാസ്തി പുളി ഇഞ്ചിക്കൊന്നധികം തന്നെ ചക്കപ്രഥമന് തേങ്ങാപ്പാല് പൊക്കം ശർക്കര.

കൂട്ടുകാരെ, കിളിക്കൂട്ടത്തിൽ അടുത്തതായി ഒപ്പന പാട്ടാണ്. പാട്ടുകാരി ഹന നഫീസ.

മരതക തോപ്പിലെ കുളിലകൾ തീർത്തൊരു മൈലാഞ്ചി, ഇമ്പമിൽ സുവരണി ആകെയും ശോഭയിൽ മൈലാഞ്ചി, ഇരസക്കിസകളും ചൊല്ലി.

0: ഇനി മധുസൂദനൻ നായരുടെ കവിത വാക്ക്. ചൊല്ലുന്നത് ഹനാ നഫീസ.
1: അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ, അച്ഛനും അമ്മയും

ചിറക്കൽ വർണ്ണക്കൂടിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 25 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം 14 രാവിലെ 11 കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് ഐടിഐയിൽ മൾട്ടിമീഡിയ ആനിമേഷൻ സ്പെഷ്യൽ എഫക്ട്സ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 13 രാവിലെ 10 നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0499924640. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ വിവിധ വിഭാഗങ്ങളിൽ നിലവിലുള്ള 66 താൽക്കാലിക ഒഴിവുകളിലേക്ക്

ദിവസവേതന അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ KP 4 ബറ്റാലിയൻ ആസ്ഥാനത്ത് ബയോഡാറ്റ, ആധാർ കാർഡിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം ഹാജരാകണം. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ 2ാംഘട്ട അഭിമുഖം 14-15 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ 0994-2301-02. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതം, എക്കണോമിക്സ്, ഫിസിക്സ്, മലയാളം എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 29 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ എത്തണം. ഫോൺ 9497-4548-76. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജിയോളജി, സീനിയർ അറബിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ജൂനിയർ വിഭാഗത്തിലേക്ക് അധ്യാപക നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 28 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ 9446-36-90-95. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ 0497-2746-175. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കൊലിയക്കോട്. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതകൽ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പോളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നതൊഴിവാക്കി വിദേശ നാണയ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്നും പെട്രോളിയം മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഖാരിഫ് സീസണ് വേണ്ടി വരുന്നതിന്റെ 51% വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം S നവീൻ, ഉടുപ്പി S ശ്രീജിത്ത്, ചേർത്തല G കൃഷ്ണകുമാർ, അഞ്ചൽ H കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകി. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശം. ടൌണിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. പേരാമ്പ്ര കൂത്താളി മേഖലകളിൽ കാറ്റിൽ മരം വീണ് 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളുണ്ടായി. ഫയർഫോഴ്സ് തടസ്സങ്ങൾ നീക്കം ചെയ്തു. നാദാപുരത്ത് മഴയിലും കാറ്റിലും 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. കല്ലാച്ചി ടൌണിലും വെള്ളക്കെട്ടുണ്ടായി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 12-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ഫോട്ടോഗ്രാഫർ. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം.

0: Union Environment, Forest and Climate Change Minister Bhupendra Yadav today said corporate funding is essential for habitat restoration, technology-driven monitoring and community-based conservation of big cats. The minister was addressing a CII annual business summit in New Delhi.
1: Next June 1st and 2nd, India will be hosting the first World Summit of International Big Cat Alliance. IBCA is Prime Minister Shri Narendra Modi Ji's initiative to save the 7 big cats of the world. Corporate funding is essential to support critical areas of big cat conservation such as habitat restoration, technology-driven monitoring and surveillance, community-based conservation, capacity building and conservation awareness. I urge you all to come forward to save the big cats because the big cat maintain ecological balance, protecting vast landscape, biodiversity and water resources.
0: Benchmark domestic equity indices fell around 1.5% today as a fresh flare-up in US and Iran tensions led to a rise in crude oil prices and dampened investor sentiment. The BSE Sensex plunged 1,313 points to close at 76,015. The NSE Nifty lost 360 points to settle at 23,816. The India Meteorological Department, or IMD, has forecast heat wave conditions over Gujarat, Madhya Maharashtra, Marathwada, Rajasthan and West Madhya Pradesh tomorrow. Meanwhile, heavy rainfall is likely to prevail over Assam, Meghalaya, Sub-Himalayan West Bengal and Sikkim during the next 2 days. In Delhi NCR, cloudy skies are expected over the national capital tomorrow. On to sports. In cricket, India continues to hold the number one position in the latest ICC Men's ODI team rankings following the annual update released today. India's rating slipped by 1 point from 119 to 118. New Zealand is on the second position, gaining 2 points to move up to 113. Australia stayed at the third spot with an unchanged rating of 109. The biggest movement inside the top five came from South Africa, which climbed above Pakistan to move into the fourth place. And in IPL cricket, Punjab Kings were 180 for 2 in 11.3 overs against Delhi Capitals in Dharamsala when reports last came in. Earlier, Delhi Capitals won the toss and opted to bowl. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls upon citizens to unite to ease burden on national resources, terms West Asia conflict one of decades' biggest crises. Government assures no shortage of petroleum as the country holds 60-day stock of crude oil and natural gas and 45 days of LPG. Centre notifies implementation of Viksit Bharat G. Ramji Act from 1st of July. BJP leader Himanta Biswa Sarma set to take oath as Assam Chief Minister tomorrow, marking NDA's third consecutive term in the state. IMD forecasts heat wave conditions over Gujarat, central Maharashtra, Rajasthan and west Madhya Pradesh tomorrow. And in cricket, India retained top spot in men's ODI team rankings. That is all in the news at 9. Good night.
2: Akashavani. Vidyabhyasa Rangam. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. സംസാരിക്കുന്നത് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രാധ്യാപകൻ രാജു ജേക്കബ്.
3: 1914 ജൂലൈ 28 ആസ്ട്രിയ സെർബിയക്കെതിരെ പ്രഖ്യാപിച്ച യുദ്ധം ഒരു ആഗോള യുദ്ധമായി പരിണമിക്കുകയായിരുന്നു. റഷ്യ സുഹൃത് രാജ്യമായ സെർബിയയുടെ സഹായത്തിനെത്തി. ജർമ്മനി ഓസ്ട്രിയയെ പിന്തുണച്ചു. ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് സെർബിയ, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരും നിലയുറപ്പിച്ചപ്പോൾ അതൊരു ആഗോള യുദ്ധമായി മാറി. എന്തായിരിക്കാം ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയും തുടർന്ന് ലോകധ്രുവീകരണത്തിനും മഹായുദ്ധത്തിനും കാരണമായിട്ടുണ്ടാവുക? യുദ്ധപൂർവ വർഷങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിഷയങ്ങൾ എങ്ങനെയൊക്കെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണമായെന്ന് പരിശോധിക്കാം. പുതിയ ദേശീയത്വം. 19 നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി യൂറോപ്യൻ ദേശീയത്വം അസഹിഷ്ണുതയുടെയും അക്രമത്തിൻ്റേതുമായി. ഈ തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെൻറ്റ് എന്നിവ. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ

ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിന് റഷ്യ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് മൂവ്മെൻറ്റ്. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലുമുള്ള ജർമ്മൻ വർഗക്കാരെ ഏകോപിപ്പിക്കുകയായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. 1871 ജർമ്മനി ഫ്രാൻസിൽ നിന്നും കൈവശപ്പെടുത്തിയ അൽസേസ് ലോറെയ്ൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുകയായിരുന്നു റിവഞ്ച് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. സാമ്രാജ്യത്വം. മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയവും രാഷ്ട്രീയവുമായ അവകാശങ്ങളെ ധ്വംസിക്കുന്ന അതിരുകവിഞ്ഞ ദേശീയതയാണ് സാമ്രാജ്യത്വം. വ്യാവസായിക വിപ്ലവമായിരുന്നു സാമ്രാജ്യത്വ മത്സരങ്ങൾക്ക് കാരണം. അസംസ്കൃത പദാർത്ഥങ്ങളും നിർമ്മിത വസ്തുക്കളും വിറ്റഴിക്കുവാനുള്ള കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ വ്യവസായ വിപ്ലവ ഫലമായിരുന്നു. കോളനികളും സ്വാധീന മേഖലകളും സംരക്ഷിത പ്രദേശങ്ങളും സ്ഥാപിക്കാനുള്ള തീവ്രശ്രമങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കലുഷിതമാക്കി. ഇത് പലപ്പോഴും രാജ്യങ്ങളെ യുദ്ധത്തിൻ്റെ വക്കുവരെ എത്തിക്കുകയും ചെയ്തു. സാമ്രാജ്യത്തെ വ്യാപനം കോളനികളുടെ പരമ്പരാഗത സമ്പദ്വ്യവസ്ഥയെ തകർത്തു. ഭരണവ്യവസ്ഥയും നിയമങ്ങളും അട്ടിമറിക്കപ്പെട്ടു. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണമായിരുന്നു സൈനിക സഖ്യങ്ങൾ. 1882 ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി ചേർന്ന് ത്രികക്ഷി സഖ്യത്തിനെതിരെ, പിൽക്കാലത്ത് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ത്രികക്ഷി സൗഹാർദ്ദം രൂപീകരിച്ചു. ഇത് രാജ്യങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും ആയുധപന്തയത്തിന് കാരണമാവുകയും ചെയ്തു. അന്താരാഷ്ട്ര അരാജകത്വം. നിയമസമാധാനം പാലിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് അരാജകത്വം. ലോകയുദ്ധത്തിന് തൊട്ടു മുൻപുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതിയും അതുതന്നെയായിരുന്നു. ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ അഭാവത്തിൽ ഏത് രാജ്യത്തിനും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാവുന്ന നില വന്നു. ചെറിയ പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടിയും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പത്രങ്ങളും യുദ്ധജ്വരം വളർത്തി. പെട്ടെന്നുള്ള കാരണം. 1914 സരാജുവോ പ്രതിസന്ധിയായിരുന്നു യുദ്ധത്തിനുള്ള പെട്ടെന്നുള്ള കാരണം. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മൻ പിന്തുണയോടെ ഓസ്ട്രിയയും ശ്രമിച്ചു വരികയായിരുന്നു. അപ്രതീക്ഷിതമായി 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് ബോസ്നിയൻ തലസ്ഥാനമായ സരാജുവോയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് സഖ്യരാഷ്ട്രങ്ങൾ ഓരോന്നും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വരികയും ഇത് ഒന്നാം ലോകമഹായുദ്ധമായി പരിണമിക്കുകയും ചെയ്തു. ചരിത്രം അന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത ക്രൂരതയോടുകൂടിയാണ് ഇരു ചേരികളും പോരാടിയത്. ശാസ്ത്രത്തിൻ്റെ സകല കഴിവുകളും മനുഷ്യഹത്യയ്ക്ക് ഉപയോഗിക്കപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി ആകാശം അടർക്കളമായതും വിഷവായു മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെട്ടതും ഈ യുദ്ധത്തിലാണ്. നശീകരണ കലയ്ക്ക് ടാങ്ക് എന്ന യുദ്ധരാക്ഷസൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതും ഒന്നാം ലോകയുദ്ധത്തിലായിരുന്നു. ഉഗ്ര വിസ്ഫോടന ശേഷിയുള്ള ഷെല്ലുകൾ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഒരേപോലെ നാശകൂമ്പാരങ്ങളാക്കി. യുദ്ധം 1918 അവസാനിച്ചു. പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. 1919 പാരീസ് സമാധാന സമ്മേളനം ചേർന്നു. ജർമ്മനിയെയും മറ്റ് പരാജിത രാജ്യങ്ങളെയും ഒഴിവാക്കി സഖ്യകക്ഷികൾ സന്ധി വ്യവസ്ഥകൾ തയ്യാറാക്കി. യുദ്ധനേട്ടങ്ങൾ വിജയികൾക്കുള്ളതാണ് എന്നതായിരുന്നു ഉടമ്പടികളുടെ അടിസ്ഥാനം. ഭീഷണിക്ക് വിധേയമായാണ് ജർമ്മനി വേഴ്സായി ഉടമ്പടി ഒപ്പുവച്ചത്. അടിച്ചേൽപ്പിക്കപ്പെട്ട സന്ധി പ്രകാരം ജർമ്മനിക്ക് യുദ്ധക്കുറ്റം ഏൽക്കേണ്ടി വന്നു. യുദ്ധ നഷ്ടപരിഹാരമായി $38 ബില്യൺ സഖ്യരാഷ്ട്രങ്ങൾക്ക് നൽകേണ്ടിയും വന്നു. പുത്രികാ രാജ്യങ്ങൾ എല്ലാം തന്നെ ജർമ്മനിക്ക് നഷ്ടമായി. കൂടാതെ ജർമ്മനി നിരായുധീകരിക്കപ്പെടുകയും ജർമ്മൻ സൈന്യം ഒരു പോലീസ് സേനയായി തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. പാരീസ് സമാധാന സന്ധി ഒട്ടേറെ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. ഇത് യൂറോപ്പിനെ തുണ്ടുകളാക്കിയെന്നും പരിഹരിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ആക്ഷേപമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ വിത്തുകൾ പാരീസ് ഉടമ്പടിയിൽ തന്നെ അടങ്ങിയിരുന്നു. എന്നാൽ വൈകല്യങ്ങൾ എന്തുതന്നെയായിരുന്നാലും ദേശീയത്വം, സ്വയം നിർണയാവകാശം, പ്രജായത്വ ഭരണം എന്നിവയ്ക്ക് വലിയൊരു നേട്ടമായിരുന്നു പാരീസ് സമാധാനം. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിൻലാൻഡ്, എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ഹംഗറി, യുഗോസ്ലോവിയ എന്നീ പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്തു. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാന ഫലമായിരുന്നു സർവരാഷ്ട്ര സഖ്യ രൂപീകരണം. വിനാശകരമായ യുദ്ധത്തിൻ്റെ ഒരു ആവർത്തനത്തിനെതിരെ

0: ജാഗരൂകരായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ആയിരുന്നു സർവരാഷ്ട്ര സ്ഥാപനം. പരാജിത രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് റഷ്യയും സമിതിയിൽ അംഗങ്ങളായിരുന്നില്ല. പരമാധികാരമോ ബലപ്രയോഗത്തിനുള്ള ശക്തിയോ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ പോരായ്മയും സർവരാഷ്ട്ര സഖ്യത്തിനുണ്ടായിരുന്നു. രണ്ട് മഹായുദ്ധങ്ങൾക്കിടയിലെ ലോകം. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലെ ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ശക്തിപ്പെട്ടു. ഇറ്റലിയിൽ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസവും ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസവും അധികാരമുറപ്പിച്ചു. ജനാധിപത്യത്തോടും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുമുള്ള എതിർപ്പ്, തീവ്ര ദേശീയത, സൈനിക സ്വച്ഛാധിപത്യം, എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയിലൂടെയുള്ള ആശയപ്രചരണം, ഇവ ഈ ഭരണകൂടങ്ങളുടെ പ്രത്യേകതകളായിരുന്നു. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം സ്വപ്നം കണ്ടു. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗം സ്വീകരിക്കുകയും ബ്ലാക്ക് ഷർട്ട് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിർസ്വരങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പത്രമായ അവന്തിയുടെ പത്രാധിപർ എന്ന നിലയിൽ ഏകാധിപത്യത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായി നിലപാട് സ്വീകരിച്ചു വന്ന മുസോളിനി യുദ്ധാനന്തരം തികഞ്ഞ ഫാസിസ്റ്റ് ആയി തീർന്നത് ചരിത്രത്തിലെ വൈരുദ്ധ്യങ്ങളിലൊന്നായി. ജീവശാസ്ത്രപരമായ ഒരു അനിവാര്യതയാണ് യുദ്ധം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നാസിസം. ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. ദേശസ്നേഹത്തെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ തരത്തിലും നിഷേധാത്മക ദർശനങ്ങളാണിവ. വിദ്വേഷമാണ് അവയുടെ മനഃശാസ്ത്രപരമായ അടിസ്ഥാനം. ആര്യന്മാരുടെ വംശപരമായ ശ്രേഷ്ഠതയെന്ന സിദ്ധാന്തത്തിന്മേലാണ് നാസിസം ഉദ്ഭവിച്ചത്. ആര്യന്മാരിൽ കൂടുതൽ ശ്രേഷ്ഠരത്രേ ജർമ്മൻകാർ. സംസ്കാരത്തിൻ്റെയും പുരോഗതിയുടെയും ഏക ഉറവിടമായ ജർമ്മൻ വർഗത്തിൻ്റെ ശുദ്ധി വീണ്ടെടുക്കണം. ഹീനതയുടെയും സ്വാർത്ഥതയുടെയും പര്യായമായ ജൂതരും കമ്മ്യൂണിസ്റ്റുകളുമാണ് ജർമ്മനിക്ക് ഒന്നാം ലോകയുദ്ധത്തിൽ തിരിച്ചടിക്ക് കാരണമായത്. ഇക്കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്തുന്നതിനും ജൂതവംശത്തെ ഉന്മൂലനം ചെയ്യുന്നതിനും ഹിറ്റ്ലർ ശ്രമിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ 10,000 കൊല ചെയ്യപ്പെട്ടു. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് പ്രശസ്തമായ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ. ജർമ്മൻ ജനതയുടെ വികാരങ്ങളെ ഇത്രയേറെ ചൂഷണം ചെയ്ത ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിന് ഹിറ്റ്ലറുടെ ഉപകരണം ഡോക്ടർ ഗോബൽസ് ആയിരുന്നു. നാടകീയതയിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഭ്രമം അദ്ദേഹം ശരിക്കും മുതലെടുത്തു. യൂണിഫോമും കൊടിയും ബാനറും ബാഡ്ജും ദേശഭക്തി ഗാനങ്ങളും പ്രസംഗങ്ങളും കൊണ്ട് നാസി പ്രചരണം ജനങ്ങളുടെ മനസ്സ് നിറച്ചു. 100 പത്രമാസികകളും നാസിസത്തിൻ്റെ സ്തുതി പാഠകരായി. രണ്ടാം ലോകമഹായുദ്ധം. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും രണ്ടാം ലോകയുദ്ധത്തിന് തുടക്കമാവുകയും ചെയ്തു. 1940 ഇറ്റലി ജർമ്മനിയുടെ ഭാഗം ചേർന്ന് യുദ്ധത്തിൽ പ്രവേശിച്ചു. ബ്രിട്ടീഷ് അമേരിക്കൻ താവളങ്ങളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് ജപ്പാനും സഖ്യശക്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെ യുദ്ധപ്രവേശനം ലോകയുദ്ധത്തിന് ആഗോള സ്വഭാവം നൽകി. അങ്ങനെ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി തുടങ്ങിയവ ഒരു ഭാഗത്തും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ ലോകശക്തികൾ മറുവശത്തും അണിനിരന്നു. അമേരിക്കയുടെ വരവ് യുദ്ധം സഖ്യരാഷ്ട്രങ്ങൾക്ക് അനുകൂലമാക്കി. ജർമ്മനിയും ഇറ്റലിയും കീഴടങ്ങി. മുസോളിനി വധിക്കപ്പെട്ടു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 1945 ഓഗസ്റ്റിൽ ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതോടെ ജപ്പാൻ സമ്പൂർണമായി കീഴടങ്ങി. രണ്ടാം ലോകയുദ്ധത്തിന് ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടായത്. 10,00,000 ആളുകൾ കൊല്ലപ്പെട്ടു. ലോകസമ്പദ്വ്യവസ്ഥ താറുമാറായി. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകശക്തികളായി. ലോകസമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കപ്പെട്ടു. കലാസാഹിത്യ രംഗങ്ങളിൽ ലോകയുദ്ധം മുഖ്യപ്രമേയമായി ധാരാളം കൃതികളുണ്ടായി. പാബ്ലോ പിക്കാസോയുടെ ഗുർണിക്ക, ഹെമിംഗ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ യുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട് എന്നീ ചിത്രങ്ങളും ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ലോകയുദ്ധം പുതിയൊരു ലോകക്രമത്തിന് രൂപം നൽകി. പ്രബല ശക്തികളായി വളർന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളെ പ്രതിദാനം ചെയ്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ചേരിയും രൂപപ്പെട്ടു. ബ്രിട്ടീഷ് ചരിത്രകാരനായ ആർണോൾഡ് ടോയംപി ഇതിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു. ഈ ആശയപരമായ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരത്തിന് വഴിതെളിച്ചത്. ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു മുഖമാണെന്ന തിരിച്ചറിവാണ് ഇരുചേരികളിലും ഭാഗമാകാത്ത ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ചേർന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ കാരണമായത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യ ദശകത്തിൽ സോവിയറ്റ് യൂണിയന് തകർച്ച സംഭവിച്ചു. മിഖായിൽ ഗർബച്ചോവിൻ്റെ ഗ്ലാസ്നസ്റ്റ്, പെരിസ്ട്രോയ്ക്ക എന്നീ ഭരണപരിഷ്കാരങ്ങളും സോഷ്യലിസ്റ്റ് അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനവും പരാജയമായി. ഗർബച്ചോവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ഇല്ലാതെയായി. 15 സ്വതന്ത്ര അധികാര കോൺഫെഡറേഷനുകളായി സോവിയറ്റ് യൂണിയൻ മാറി. സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഇരുധ്രുവ ലോകം ഇല്ലാതാകുന്നതിനും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വരുന്നതിനും കാരണമായി. 2 ലോകയുദ്ധങ്ങൾക്കൊടുവിൽ ലോകത്ത് പുതിയൊരു സാമ്പത്തിക ക്രമം ഉയർന്നു വന്നു. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ നൂതന ആശയങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയ്ക്ക് കാരണമായി. അന്യരാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇത്തരം കമ്പനികൾ വികസിത വികസ്വര രാജ്യങ്ങളിലെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇതിനെ നവസാമ്രാജ്യം, നിയോ കൊളോണിയലിസം എന്ന് പറയുന്നു. വികസ്വര രാജ്യങ്ങൾ പ്രധാനമായും ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി. പുതിയൊരു ഉപഭോഗ സംസ്കാരം ലോകത്ത് ഉയർന്നു വന്നു. വിവരസാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്താരാഷ്ട്ര വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകി. അങ്ങനെ 2 ലോകമഹായുദ്ധങ്ങൾ ലോകചരിത്രത്തിൻ്റെ തന്നെ ഗതിമാറ്റിയ മഹാസംഭവങ്ങളായി പരിണമിച്ചു.
1: ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. ഇതേക്കുറിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രാധ്യാപകൻ രാജു ജേക്കബ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളം തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

0: ¡Au! Este poi. Este poi. Este poi. Este poi. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിന്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്നു തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർ ജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴു വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞ് നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വയ്ക്കട്ടെ. മരമേ മരമേ, ഉമ്മ ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ചു കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണു. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ, അച്ഛനെ, അവളെ, ഏട്ടനെ ഓർമ്മ വരണു. മണികണ്ഠൻ എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ്? അവനും പോയോ? അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യം പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ, പോയേ.
1: ഭാഗ്യം പോയി.
0: അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ

0: വളർത്തിയതും എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു, അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നു എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ രാ, രാത്രിയുടെ രാ.
1: കുട്ടനത് മറന്നു രാ ചൊല്ലു. കുട്ടൻ അറിയാലോ രാ, രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ

0: あちら側
1: あらあらえあら
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ

0: ഈ കുന്നിന് മുകളിൽ ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
1: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
0: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
1: പേര്?
0: അഞ്ജന.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
0: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളമൊഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
1: എന്നിട്ട്?
0: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയേ ഇല്ലാത്ത ലോകമാണത്. ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
1: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
0: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്. ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
1: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
0: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
1: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
0: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
1: രാത്രി മരക്കൊമ്പിലെ തപസിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
0: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ? അങ്ങ് ആരാണ്?
1: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു കുടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവരിക്കും.
0: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ലപോലെ മരം കയറാൻ അറിയാം.
1: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
0: ഞാൻ ഒരിക്കലും ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
1: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
0: അതെ.
1: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
0: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെ പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടിയെഴുന്നള്ളിച്ചത്.
1: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
0: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
1: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
0: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
1: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി, നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി, ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കു മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
0: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവ ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
1: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
0: മനസ്സിലായില്ല.
1: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക.

0: കൾ മുളച്ചു. നഫസിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ച് ദാഹം തീർക്കാൻ പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു. ഞാൻ സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു.
1: അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛന്റെയും അഞ്ജനയുടെയും ഏട്ടന്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
2: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
1: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
2: ശരിക്കും
1: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
2: ഹലോ മരം, എന്താ ഇനി പരിപാടി?
3: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
2: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
1: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദാ?
3: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പോ കത്തിത്തീരും.
0: കിട്ടു, അത് കിടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടായെന്ന്.
0: അത് ശരിയാണല്ലോ, ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
2: എന്നാടി മക്കളെ മാറ്റുന്നത്?
3: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ ശനിയോ ഞായറോ പോകാം.
2: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
3: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യ മക്കളൊന്നും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശല്ലേ?
4: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളേറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
3: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കും മനുഷ്യ.
2: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ, മനസ്സിലായോ?
3: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യാ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
2: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്തു പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
1: അതായത് അടുത്ത ആഴ്ച അടിവാരത്തിലെ ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട് ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തിലെ അവർ 300 ഏക്കർ കാട് കൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
0: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കരുത്.
1: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലേ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്ക്.
0: അയ്യോ, അതയാളല്ലേ? എന്ത് പറ്റി?
1: മരിച്ചു.
0: എങ്ങനെ?
1: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്, നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനം ആര് കണ്ടു? അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
5: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
6: എടാ, ഞാൻ ഈ മലകളില് ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
5: ഒറ്റയ്ക്കോ?
6: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
5: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
6: മുഴുവനും പറയട്ടെടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
5: അത് പിന്നെ പഴയ പോലൊന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തൊട്ടുകിട്ടിയാലേ ഇറങ്ങൂന്നുള്ള അവസ്ഥയിലാ മുതലാളി.
6: നീയും തൊട്ടുകിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ, എന്താ ചെലവെന്ന് പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
5: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
6: ആ കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
5: അയ്യോ, അപ്പൊ കേസാവില്ലേ?
6: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
5: എന്നിട്ട്
6: പോലീസ് ലാത്തി ചാർജ്.
0: അയ്യോ,
6: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
5: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
6: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
5: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
6: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
5: ആദ്യം ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്, ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവി കാലം.

0: അയ്യോ, എത്ര പേര്! ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞോ? മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞോ? പുഴമാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞോ? കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞോ? വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞോ? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞോ? സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞോ?
2: അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
3: ആശ്വാസം.
2: വർഗീയലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്! ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
3: ആയിരുന്നു എന്നല്ല, ആണ്.
2: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്, അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
3: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
2: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
3: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യമലയിലേക്ക് പോകാൻ നിൽക്കണ മരം, ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
4: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
2: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
3: എന്തൊക്കെയാ നിങ്ങളീ പറയണ? മരങ്ങളല്ലേ ചറപറാന്ന് നിക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
4: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
3: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
4: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
3: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
4: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
2: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്നു തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
4: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
2: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
4: ശരി.
2: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ദാ ആ കാണുന്ന വീട്ടില് രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ് നോക്കൂ.
5: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾ കാവുന്നു.
6: ഏട്ടാ, കടലിൽ നിന്ന് വെള്ളം വെയില് കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
5: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോവുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
6: ഏ, അതെങ്ങനെയാ?
5: മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
6: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛനെന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിലടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണെറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകൾ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
0: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
1: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിന്റെ ജീവൻ 2 ദിവസം കഴിഞ്ഞു പോയി. ബാക്കി 4 ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?

0: മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മല തുരന്ന് കോറി പണിതവരുമല്ല.
1: അല്ല.
0: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
1: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
0: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
1: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
0: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
1: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
0: രാജാവിന്റെ രത്നമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
1: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
0: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
1: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നുകളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
0: അല്ല.
1: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
1: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
2: ഈശ്വര
1: മഹാരാജൻ, തൊട്ടുപോകരുത് എന്നെ. വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുരാ നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ്. ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മഥുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക. സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരികയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ്

0: പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ, ഈ നാട്ടിലെ സകലർക്കും ദേഷ്യായാള്, പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാള് തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കുന്നു.
0: അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെപ്പോലുള്ളവരുടെ നെഞ്ചുനേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പു വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല അശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ്, ഐരൂർ മോഹനൻ, മതനേതാവ്, നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ, മഞ്ജുശ്രീ, കുട്ടികൾ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ മൂന്നാം ദിവസമായ നാളെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ജോക്കർ, പാടിയത് യേശുദാസ്.

പ്രണയപാരവശ്യത്തിന്റെയും വിരഹവിഷാദത്തിന്റെയും സൂക്ഷ്മ വ്യതിയാനങ്ങളെ തന്റെ കാൽപ്പനികവും സ്നിഗ്ധവുമായ സ്വരം കൊണ്ടും ഭാവപൂർണമായ ആലാപനം കൊണ്ടും അലങ്കൃതമായ ഗാനങ്ങൾ കൊണ്ടും

നടനായും ചലച്ചിത്ര പിന്നണി ഗായകനായും ഗസലുകളുടെ രാജാവായുമൊക്കെ ആരാധക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ തലത് മെഹ്മൂദ്.

ഉത്തർപ്രദേശിലെ ലക്നൌവിൽ 1924 ഫെബ്രുവരി 24 ജനനം. ബാല്യത്തിൽ തന്നെ സംഗീതത്തിൽ അസാമാന്യ താൽപര്യമുണ്ടായിരുന്ന തലത് കുറച്ചുകാലം മാരസ് മ്യൂസിക് കോളേജിൽ SCR ഭട്ടിൽ നിന്നും സംഗീതം അഭ്യസിച്ചു. 1930 കാലമായിരുന്നു അത്. 1939 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം

ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് ലക്നൌവിലെ ആകാശവാണിയിൽ നിന്നാണ്. മിർസ ഗാലിബ്, ദാഖ്, മീർ, ജിഗർ മൊറാദാബാദി തുടങ്ങിയവരുടെ ഗസലുകൾ ആലപിച്ചുകൊണ്ടായിരുന്നു അത്. മറ്റു ഗായകരിൽ നിന്നും വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ സ്വരവും ആലാപന ശൈലിയും അന്നേ ശ്രദ്ധിക്കപ്പെട്ടു. 1941 കൊൽക്കത്തയിലെത്തിയ തലത്തിന്റെ ആദ്യ റെക്കോർഡ് തപൻ കുമാർ എന്ന പേരിൽ HMV പുറത്തിറക്കുകയും ചെയ്തു. ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്നതുപോലെ, താളബദ്ധമല്ലാത്ത ദിനങ്ങളിൽ ഞാൻ എന്തിൽ നിന്ന് എന്താകുമെന്നറിഞ്ഞിരുന്നില്ല. അതേക്കുറിച്ചൊന്നും സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോകുന്നു ആ വരികൾ. സബ് ദിൻ ഏക് സമാൻ നഹീ,

എച്ച് എം വിക്ക് വേണ്ടിയുള്ള ആ ആദ്യ ഗാനത്തിന്റെ വരികൾ പിന്നീട് ചരിത്രമായി. ഒരു ഗസൽ ചക്രവർത്തിയുടെ ചരിത്രം തുടങ്ങുന്നത്.

അഭിനയത്തിൽ അതീവ തൽപരനായിരുന്ന തലത് കരിയറിൽ 13 ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി. കൊൽക്കത്തയിലുള്ളപ്പോൾ തന്നെ അഭിനയിച്ച 3 ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. രാജാലക്ഷ്മി, തുമോർമേ, സമാപ്തി എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ.

1944 തസ്വീർ തെരി ദിൽ മെരാ ബെഹലാന സക്കേഗി എന്ന ഉറുദു ഗാനം പുറത്തിറങ്ങുന്നത്. അതുല്യമായ ജനപ്രീതി നേടിയ ആ ഗാനം ഇന്നും ചലച്ചിത്രേതര ഗാനങ്ങളിൽ ഹിറ്റായി തുടരുന്നു. ഈ ഗാനം അദ്ദേഹത്തിന് രാജ്യവ്യാപകമായ പ്രശസ്തി നേടിക്കൊടുത്തു. ഫയാസ് ഹാഷ്മിയുടെ വരികൾ, സംഗീതം.

0: बात तो ये कुछ न कहेगी।
1: എന്നാൽ റെക്കോർഡിംഗിന് ശേഷം ചരണത്തിൽ വരുന്ന ഇൻഹോട്ടോങ്കോ ഫയാസ്മേ കുച്ച് കെഹ്ന സക്കൂങ്ക എന്ന ഭാഗം ഇൻഹോട്ടോങ്കോ ഫയാസ്മേ കുച്ച് ദേന സക്കൂങ്ക എന്നായിരുന്നു വേണ്ടത് എന്ന് രചയിതാവായ ഫയാസ് ഹാഷ്മിക്ക് തോന്നി. അന്ന് തന്നെ അദ്ദേഹം തലത് മെഹ്മൂദിനോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ഒരു റീ റെക്കോർഡിംഗിനുള്ള സമ്മതം അപ്പോൾ തന്നെ നേടുകയും ചെയ്തു.

1949 അദ്ദേഹം ഇന്ത്യയുടെ ഹോളിവുഡ് എന്നറിയപ്പെട്ട മുംബൈയിലെത്തി. പ്രമുഖ സംഗീത സംവിധായകനായ അനിൽ ബിശ്വാസുമായുള്ള കണ്ടുമുട്ടൽ നിർണായകമായി. പിന്നീട് ബോളിവുഡ് സാക്ഷ്യം നിന്നത് ഗാനരംഗത്തെ ഒരു ഇതിഹാസ പിറവിക്കായിരുന്നു.

ചിത്രത്തിൽ നായകവേഷത്തിൽ ചുണ്ടുകൾ അനക്കിയത് മഹാനായ നടൻ ദിലീപ് കുമാർ. തുടർന്ന് അങ്ങോട്ട് ഒരപൂർവ സൗഹൃദത്തിന്റെയും അനശ്വരങ്ങളായ ഒട്ടേറെ ഗാനങ്ങളുടെയും തുടക്കം കുറിക്കുകയായിരുന്നു. ദിലീപ് കുമാർ തലത് സമാഗമം വലിയ

ഗസൽ എന്നാൽ തലത്ത് എന്ന സമവാക്യത്തിന്റെ പൊരുൾ ആസ്വാദകർ ആലാപനത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മൃദുവും മാധുര്യമുള്ളതും ഹൃദയഹാരിയുമായ ശബ്ദസൗകുമാര്യം അദ്ദേഹത്തെ മറ്റു ഗായകരിൽ നിന്ന് വ്യത്യസ്തനാക്കി. ഗസലുകളുടെ രാജാവ് എന്ന ബഹുമതി ദശാബ്ദങ്ങളോളം തലത്തിനോടൊപ്പം നിലനിന്നു. ഈ സുന്ദര യുവഗായകന് വേണ്ടി ദിൽ യേ നാദാൻ എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കാൻ നിർമ്മാതാവും സംവിധായകനുമായ എ ആർ കർദാർ ഓൾ ഇന്ത്യ ബ്യൂട്ടി കോൺടെസ്റ്റ് വരെ സംഘടിപ്പിച്ചു. പിന്നീട് നൂതൻ, മാലാ സിന്ന, സുരയ്യ, ശ്യാമ, നാദിറ തുടങ്ങിയ പ്രമുഖ നായികമാരോടൊപ്പം 13 ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ആലാപനമാണ് തന്റെ തട്ടകമെന്ന് മനസ്സിലാക്കി തുടർന്ന് പൂർണമായും ആലാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ബോളിവുഡിലെ മുൻനിര സംഗീത സംവിധായകരുടെ നിരവധി ഗാനങ്ങൾ തലത്ത് മെഹമൂദിന്റെ ആലാപനത്തിൽ ഹിറ്റുകളായി. ഇത് 1957 ദേഖ് കബീറ റോയ എന്ന ചിത്രത്തിലെ

1961 സലിൽ ചൗധരിക്ക് വേണ്ടി ലതാജിയുടെ കൂടെ ആലപിച്ച ഛായ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും സംഗീതപ്രേമികളുടെ പ്രിയ ഗാനമായി തുടരുന്നു.

1959 സുനിൽ ദത്ത് അഭിനയിച്ച ചിത്രം സുജാത, ടെലിഫോണിലൂടെ പ്രണയം പാടി പറയുന്ന കമിതാക്കൾ, ജൽതേ ഹേ.

0: റഫിയും തലത്തും മന്നാടയും ഭൂപേന്ദറും ചേർന്ന് മറ്റൊരു ഗാനം. ചിത്രം ഹക്കീഖത്ത്.
1: ബുലായാ ഹോഗാ

അറുപതുകളുടെ അവസാനം ഹിന്ദി ചലച്ചിത്ര ഗാനശാഖ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായി. ഗസലുകളും പ്രണയഗാനങ്ങളും ഉച്ചസ്ഥായിയിലേക്കും അർത്ഥശൂന്യമായ വരികളിലേക്കും വഴിമാറിയതിൽ വ്യഥിതനായ തലത് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് നിന്നും സാവധാനം സ്വയം വഴിമാറി നടന്നു. പരമ്പരാഗത ഗസൽ ചലച്ചിത്രേതര ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇതിനോടകം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. 1971 വോ ദിൻ യാദ് കരോ എന്ന ചിത്രത്തിൽ ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതത്തിലാണ് അദ്ദേഹം അവസാനമായി ഒരു ഹിന്ദി ചലച്ചിത്രം

1992 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2016 അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് സ്റ്റാമ്പ് പുറത്തിറക്കി. തലമുറകളോളം നിലനിൽക്കുന്ന അനേകം ഗാനങ്ങൾ തലത് മെഹ്മൂദ് സൃഷ്ടിച്ചു. സംഗീതമുള്ളിടത്തോളം കാലം, നല്ല സംഗീത ആസ്വാദകരുള്ളിടത്തോളം കാലം, തലത് മെഹ്മൂദ് എന്ന ഗായകനും അദ്ദേഹത്തിന്റെ വെൽവെറ്റ് വോയിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മൃദുസ്വരവും കാലാതീതമായ കലാനുഭൂതിയായി പടർന്നു.

പ്രശസ്ത ഗായകൻ തലത് മഹമൂദിനെ കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, ആഖ്യാനം വിനീതാ സുമം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം ആയിരപ്പറ. കാവാലത്തിൻ്റെ രചന, രവീന്ദ്രൻ്റെ സംഗീതം.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം. മക്കൾക്ക്
1: ആകാശവാണി കണ്ണൂർ പ്രസിദ്ധീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ആധാരം. കൈതപ്രത്തിന്റെ രചന, ജോൺസന്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം, യേശുദാസും പുഷ്പവനം കുപ്പുസ്വാമിയും പാടിയത്. ചിത്രം ഒരു മറവത്തൂർ കനവ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.